ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 19, കൊല്ലവർഷം 1202, ചിങ്ങം 25, 2026 സെപ്റ്റംബർ 10, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 41 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കരിപ്പൂര് ജി വി നായർ.
1: മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. ഇത് ജീവിച്ചിരുന്നുവെങ്കിൽ മലയാളത്തിൻ്റെ മഹാകവിയാകുമായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ആത്മഹത്യാഗീതമാണ്. 27-ാമത്തെ വയസ്സിൽ തൻ്റെ കാമുകിയുടെ കഴുത്തിൽ മറ്റൊരാൾ വരണമാല്യം ചാർത്തിയ മുഹൂർത്തത്തിൽ സ്വന്തം കഴുത്തിൽ സ്വയം മരണമാല്യം ചാർത്തിയ ആ പ്രതിഭാശാലി കൈരളിക്ക് സമ്മാനിച്ചത് തീരാ നഷ്ടം. മരണത്തിൻ്റെ മണിമുഴക്കമല്ല മധുരമെന്നും ജീവിതത്തിൻ്റെ മണിമുഴക്കമാണ് മധുരോദാരമെന്നും മനസ്സിലാക്കാൻ മോഹഭംഗത്തിൽ അമർന്നുപോയ ആ തരളിത ഹൃദയന് കഴിയാതെ പോയി. ആത്മശക്തി കൈമോശം വരുന്ന ദുർബല നിമിഷത്തിലാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആത്മജ്ഞാനം ആർജിക്കുന്നതിലൂടെയാണ് ആത്മവീര്യം കൈവരുന്നത്. അറിവാണ് ആത്മധൈര്യം. ജീവിതായോധനത്തിനിടയ്ക്ക് ഒരുവനിൽ ഉടലെടുക്കാനിടയുള്ള പ്രക്ഷുബ്ധതകളെയും മാനസിക സംഘർഷങ്ങളെയും വിഹ്വലതകളെയും കുറിച്ച് മുൻകൂട്ടി തന്നെ അറിവ്

0: സമ്പാദിച്ചിട്ടുള്ളവൻ പ്രതിസന്ധികളിൽ തകർന്നു പോവില്ല, തളർന്നു പോവില്ല. തകരാനും തളരാനുമുള്ളതല്ല മനോഹരമായ മനുഷ്യ ജീവിതം. പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിന് കേവലം ഒരു കൃമിക്ക് പോലും നിശ്ചിത പങ്കുവഹിക്കാനുണ്ട്. ശ്രേഷ്ഠ സൃഷ്ടിയെന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? പക്ഷേ വിവിധങ്ങളായിട്ടുള്ള വൈകാരികതകളുടെ വിളനിലമാണ് മനുഷ്യ മനസ്സ്. ആത്മസംയമനത്തിലൂടെ മാത്രമേ കടിഞ്ഞാൺ പൊട്ടിച്ച് കലഹിക്കാൻ തുടങ്ങുന്ന വികാരങ്ങളെ അമർച്ച ചെയ്യാനാകൂ. ആത്മസംയമനം ചെയ്തിടുന്ന മഹാമതി രാജ്യം പിടിച്ചടക്കുന്ന വീരനേക്കാളും ഉത്തമൻ എന്നാണ് മഹാകവി KC കേശവപിള്ള പറയുന്നത്. പിടിച്ചടക്കാൻ എന്തെല്ലാമുണ്ട് ഒരുവൻ്റെ മുന്നിൽ! പരാജയത്തിൻ്റെ മുന്നിൽ അടിയറവ് പറയേണ്ടവനല്ല മനുഷ്യൻ. വാസ്തവത്തിൽ പരാജയം എന്നൊന്നില്ല. തോൽവി എന്ന് തോന്നുന്ന ഓരോ അനുഭവവും വിജയത്തിലേക്കുള്ള വഴിവിളക്കുകളാണ്. ആ വിളക്കിൻ്റെ വെള്ളി വെളിച്ചത്തിൽ സധൈര്യം മുന്നോട്ടേക്ക് കാൽവയ്ക്കുമ്പോൾ കൈപിടിച്ച് വിജയത്തിലേക്ക് ആനയിക്കാൻ നിരവധി പേരുണ്ടാകും. ആരും ഒറ്റയ്ക്കല്ല ഈ വിശാല ലോകത്ത്. ചേർത്ത് പിടിക്കാൻ വെമ്പുന്ന കരങ്ങൾ ഒപ്പമുണ്ട് എന്ന വിശ്വാസം മനസ്സിൽ ദൃഢമാകണം. നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ പ്രപഞ്ചം മുഴുവൻ അതിതീവ്രമായ ആലോചന നടത്തും, കൂടെയുണ്ടാകും എന്ന് ബ്രസീലിയൻ നോവലിസ്റ്റ് പൗലോ കൊയ്ലോ പറയുന്നു. ഒരു മനുഷ്യ ജീവിതവും സുഗമമായൊഴുകുന്നൊരു തെളിനീർ പുഴയല്ല. ചുഴികളുണ്ട്, കയങ്ങളുണ്ട്, പാറക്കൂട്ടങ്ങളുണ്ട്. അതേസമയം കുഞ്ഞോളങ്ങളുണ്ട്, കുളിർജലമുണ്ട്, കുഞ്ഞു മത്സ്യങ്ങളുണ്ട്, വെൺമണൽപ്പരപ്പുണ്ട്. എല്ലാം അറിഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചും വെല്ലുവിളികളെ നെഞ്ഞു വിരിച്ച് നേരിടുന്നതാണ് വ്യക്തിത്വം. ആത്മഹത്യ പടനിലത്തിൽ നിന്നൊളിച്ചോടുന്ന ഭീരുവിൻ്റെ പ്രവൃത്തിയാണ്, ആത്മാഭിമാനത്തിൻ്റെ ലക്ഷണമല്ല. വിട്ടുമാറാത്ത വിഷാദം, അസഹ്യമായ മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെട്ടെന്ന തോന്നൽ, പരാജയബോധം, അപകർഷബോധം, അപമാനിക്കപ്പെടുന്നുവെന്ന വിചാരം, സാമ്പത്തിക തകർച്ച, ബന്ധങ്ങളുടെ ഉലച്ചിൽ, മാറാരോഗം, ഇങ്ങനെ പലതാണ് ആത്മഹത്യയിൽ അഭയം കണ്ടെത്താനുള്ള കാരണങ്ങൾ. എന്നാൽ ഒന്നറിയുക, ഇവയെല്ലാം താൽക്കാലികങ്ങളാണ്, പരിഹാരമുള്ള പ്രശ്നങ്ങളാണ്. പ്രശ്നപരിഹാരത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് നിരവധി. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരശാന്തിയെയും എന്നെന്നും കൊണ്ടു നടക്കാൻ മനുഷ്യ മനസ്സിനാവില്ല. എത്ര കൊടിയ ദുഃഖത്തിൻ്റെയും തീവ്രത കാലക്രമേണ കുറയുക തന്നെ ചെയ്യും. അല്പം ക്ഷമ, അതുമാത്രം മതി. ആകാശം മൂടി മറച്ചു നിന്ന കാർമേഘം മായുമ്പോൾ കാണുന്നത് ഏഴഴകുള്ളൊരു വാർമഴവില്ല. കുരിരുൾ കൂട്ടത്തിനിടയിലും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ നിശബ്ദ സംഗീതം, വേനലിൻ്റെ കാഠിന്യത്തിലും കാട്ടുചോരകളുടെ കർണാമൃത താളം, ദുഃഖത്തിൻ്റെ അന്ത്യരംഗവും ഇങ്ങനെ തന്നെ ആനന്ദം. ആനന്ദം ആനന്ദം അല്ലും പകലും എൻ മാനസപ്പൈങ്കിളി പാടും മന്ത്രം. ഇടപ്പള്ളി തന്നെ ഇതാ ഇങ്ങനെയും പറയുന്നു, സത്യം അതിങ്ങനെയാണെങ്കിലെന്നും ദഗ്ധഹൃദയമേ നീ ചിരിക്കൂ, നീ ചിരിക്കൂ.
1: കരിപ്പൂര് GV നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ഈ സുഭാഷിതം വീണ്ടും കേൾക്കാം ഇന്ന് രാത്രി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇരുപതിനായിരത്തി 800 കോടി രൂപയിലധികം ചെലവ് വരുന്ന 8 മൾട്ടിട്രാക്കിംഗ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ നൽകിയ അംഗീകാരത്തോടെ രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇത് റെയിൽവേയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും മെച്ചപ്പെടുന്നതിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. പരിസ്ഥിതിലോല മേഖലയുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് ജില്ലയിലെ 10 വില്ലേജുകൾ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം.

സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്ന കേരള ബ്രാൻഡ് പോർട്ടൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വെളിച്ചെണ്ണ, കാപ്പി, തേയില, പാദരക്ഷകൾ എന്നിങ്ങനെ 11 ഉൽപ്പന്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചത്. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ കുട്ടികളും കളക്ടറും സംവാദ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ബുധനാഴ്ചകളിലും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി കളക്ടർ സംവദിക്കുന്ന പരിപാടിയാണ് കുട്ടികളും കളക്ടറും. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹന്റെ സംസ്കാരം ഇന്ന് രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടത്തും. സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 3 ദിവസമായി തുടർന്ന കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, വൈലോപ്പള്ളിയുടെ എന്റെ ഗ്രാമം എന്ന കവിത, ആലാപനം ജി ശ്രീറാം, ഉദയഗീതം ലളിതാ ഗോപാലൻ നായർ, കമല കൈലാസ് നാഥൻ, എസ് പത്മ എന്നിവരും സംഘവും പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 136-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഹലോ സന്ദേശ ഗാനം, 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന മഹായന്ത്രം, ജിതിൻ രാജ് ആർ എസ് സംസാരിക്കുന്നു. 12:40 പ്രകാശധാര, ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ കെ എ കുമാർ സംസാരിക്കുന്നു. 1:02 ഒരുവട്ടം കൂടി ചലച്ചിത്ര ഗാന പരിപാടി, 2:02 നാടകം സ്നേഹാക്ഷരങ്ങളുടെ തീരം, രചന ഷെരീഫ് പാങ്ങോട്, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകിയവർ പരമേശ്വരൻ കുര്യാത്തി, ലീല പണിക്കർ, പത്തിയൂർ ശ്രീകുമാർ, മുൻഷി ദിലീപ്, സുരേഷ് തൃക്കുന്നപ്പുഴ, ബിന്ദു രവി, ഇസ്ഹാഖ് കെ എസ്, അനീഷ് നായർ, തങ്കൻ തിരുവട്ടാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 കേൾക്കാം സന്ധ്യാഗീതം, 6:30 പ്രാദേശിക

വാർത്തകൾ. 6:50 വയലും വീടും. ജൈവകള നിയന്ത്രണം ഡോക്ടർ ഷീജ കെ രാജ് സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ. സിക്കിൾ സിസ്റ്റേഴ്സ് പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. 10:30 നിശാ സുരഭി ചലച്ചിത്ര ഗാന പരിപാടി. 11:00 സുഭാഷിതം കരിപ്പൂർ ജി വി നായർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3°C, കുറഞ്ഞ താപനില 25°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 26.2°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്തേ. അനന്തപുരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ബൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ എന്റെ ഗ്രാമം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം.

കുഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈലുപ്പിള്ളി ശ്രീധര മേനോന്റെ എന്റെ ഗ്രാമം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. പാരായണം ചെയ്തത് ജി ശ്രീറാം.

0: ഇനി കേൾക്കാം ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് ലളിതാ ഗോപാലൻ നായർ, കമല കൈലാസനാഥൻ, എസ് പത്മ എന്നിവരും സംഘവും ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഗോവിന്ദമിഹ ഗോപികാനന്ദകന്ദം എന്ന് തുടങ്ങുന്ന ഗാനം.

ലളിത ഗോപാലൻ നായർ, കമല കൈലാസനാഥൻ, എസ് പത്മ എന്നിവരും സംഘവും ആലപിച്ച ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം പത്രവൃത്താന്തം. വൈദ്യുതി നിയന്ത്രണം ഈ മാസം മുഴുവനും തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. നിയന്ത്രണമുള്ള സമയം ഇന്നു മുതൽ KCB മുൻകൂട്ടി അറിയിക്കും. വിപണിയിൽ അനിശ്ചിതത്വം ഉള്ളതിനാൽ മുന്നറിയിപ്പിൽ കൃത്യത ഉറപ്പാക്കാനാവില്ല. ബഹിരാകാശ മനുഷ്യസഞ്ചാരത്തിനായുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൌത്യത്തിനായി ISRO 2 മിഷൻ കൺട്രോൾ സെന്ററുകൾ ബംഗളൂരുവിലും ശ്രീഹരിക്കോട്ടയിലും ആരംഭിച്ചു. ആദ്യ ആളില്ല പരീക്ഷണ ദൌത്യം ഈ വർഷാവസാനത്തോടെ നടത്തുകയാണ് ലക്ഷ്യം. ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. കഴിഞ്ഞ 31 മാർച്ച് വരെ വിരമിച്ച ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരെ തിരിച്ചെടുക്കും. നെല്ലു സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതിക്കൊരുങ്ങി സർക്കാർ. നിലവിലെ ബാങ്ക് കൺസോർ

0: ഭിന്നശേഷി സേവനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡായ UDID നിർബന്ധമാക്കുമ്പോഴും സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. അപേക്ഷ നൽകാനുള്ള പ്രയാസങ്ങളും മെഡിക്കൽ ബോർഡുകളുടെ പരിമിതിയും അവബോധമില്ലായ്മയും പദ്ധതിയെ മന്ദഗതിയിലാക്കുമ്പോൾ അർഹരായ ഭിന്നശേഷിക്കാരെ കണ്ടെത്തി വീടുകളിലെത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സാമൂഹ്യ നീതി വകുപ്പ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
1: 2021 ശേഷം കേന്ദ്ര സർക്കാർ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് UDID വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ വഴിയുള്ള മെഡിക്കൽ ബോർഡ് കൂടി സർട്ടിഫിക്കറ്റും UDID കാർഡും ഒന്നിച്ച് നൽകുന്നു. ഈ പ്രൊസീജിയർ ഏകദേശം 110 സർക്കാർ ആശുപത്രികൾ വഴി നടക്കുന്നുണ്ട്.
0: സംസ്ഥാനത്ത് UDID കാർഡ് രജിസ്ട്രേഷൻ വേഗത്തിലാക്കാനുള്ള സർക്കാർ നടപടികളെ കുറിച്ച് വിശദീകരിക്കുന്നു UDID കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ സവിത വിരാജ്.
1: ഒരു നിശ്ചിത ഇടവേളകളിൽ മെഡിക്കൽ ബോർഡ് കൂടി ഭിന്നശേഷി ബോർഡിലൂടെ അസസ്മെന്റ് ചെയ്ത് ഭിന്നശേഷി സർട്ടിഫിക്കറ്റും UDID കാർഡും നൽകുകയാണ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതിൽ പെർമനന്റും ഉണ്ടാവും, ടെമ്പററി ഉണ്ടാവും. ടെമ്പററി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ടാവും. ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം അവർക്ക് അടുത്ത് റിന്യൂവൽ ചെയ്യേണ്ടി വരും. പെർമനന്റ് ആണ് എങ്കിൽ അവർക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ആണ്, കാർഡുമാണ് അവർക്ക് ലഭ്യമാകുന്നത്. ടെമ്പററി ആയിട്ടുള്ളവര് RPW Act 2016 അസസ്മെന്റ് ഗൈഡ് ലൈൻ പറയുന്നുണ്ട്. ആ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. ഈ സർട്ടിഫിക്കറ്റിൽ ഇപ്പം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണെങ്കിൽ 5 10 18 ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലും ടെമ്പററി ആയിട്ട് നൽകി അതിനുശേഷം മാത്രമാണ് പെർമനന്റ് നൽകുന്നത്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം സ്പെക്ട്രം, ലേണിംഗ് ഡിസബിലിറ്റി, ഈ 3 വിഭാഗത്തിനും ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഒരു 3 സമ്പൂർണ്ണമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തവർക്ക് UDID കാർഡും ഭിന്നശേഷി സർട്ടിഫിക്കറ്റും നൽകാനായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. എല്ലാ പേർക്കും UDID നൽകി എന്ന് ഉറപ്പിക്കുന്നതിനായി എല്ലാ ജില്ലാ കളക്ടറേറ്റിലും UDIDക്കായിട്ടൊരു നോഡൽ ഓഫീസേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നൽകാനായിട്ടുള്ള അവലോകന യോഗങ്ങൾ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ കോർഡിനേറ്റർ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, CDയുടെ ജില്ലാതല ഉദ്യോഗസ്ഥരും പേര് സംയുക്തമായിട്ടാണ് ഈ സമ്പൂർണ്ണ UDID നൽകാനായിട്ട് ജില്ലാതലത്തിൽ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് ആണ്. ഭിന്നശേഷിക്കാർക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ പ്രൊഫൈൽ ഉണ്ട്. അതുവഴി അവരുടെ പേരിലെ മിസ്റ്റേക്ക് ആണെങ്കിൽ അവർക്ക് അതുവഴി അപ്ലൈ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തിരുത്താം. പിന്നെ അവരുടെ കാർഡ് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അതിലൂടെ റിക്വസ്റ്റ് ചെയ്യാം.
0: പരിശോധനകൾ വേഗത്തിലാക്കി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനെ കുറിച്ചും വ്യക്തമാക്കുന്നു തിരുവനന്തപുരം ഐ കോൺസിലെ മുൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഇന്റർവെൻഷൻ ഡയറക്ടറുമായ ഡോക്ടർ അനിൽകുമാർ.
2: ഭൗതികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷി കുട്ടികളുടെ UDID കാർഡ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ UDID കാർഡുമായി ബന്ധപ്പെട്ട പല ആനുകൂല്യങ്ങളും നമ്മുടെ ഈ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കിട്ടാറില്ല. 32 ഈ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പറയുന്നു, വളരെ വൈകാരികമായിട്ടും മറ്റ് രീതിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് UDID കാർഡ് കിട്ടാത്തതിന്റെ പേരിൽ ഇവർക്കുണ്ടാകാറുണ്ട്. അപ്പൊ ഇതിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും അത് ആക്സസിബിൾ ആക്കുക എന്നുള്ളത് സർക്കാർ തലത്തിലും പൊതുജനങ്ങളുടെ ചിന്താഗതിയിലും ഉണ്ടാകുന്ന ഒരു മാറ്റത്തിനനുസരിച്ചായിരിക്കും അത് സംഭവിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള സോഷ്യൽ എൻടൈറ്റിൽമെന്റ് വേണ്ടിയുള്ള അവരുടെ അവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
0: UDID കാർഡ് ലഭിക്കാത്തത് മൂലം ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെടുമ്പോൾ ഭിന്നശേഷിയുള്ളവരും കുടുംബവും നേരിടുന്ന വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു വീട്ടമ്മയായ സുമ.
3: ഈ സമൂഹത്തില് വളരെയധികം ആൾക്കാർക്ക് UDID കാർഡിനെ പറ്റിയോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ പറ്റി അറിവില്ലായ്മയിലും അതിനെ അവർക്ക് അത് അറിവ് പകർന്നു കൊടുക്കാൻ ആളില്ലാത്തത് കാരണം കൊണ്ടും വീടുകളിൽ അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അവർക്കും ഈ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ടതായ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചേരാനും വേണ്ടിയിട്ട് ഉള്ള ഒരു സംരംഭം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് വളരെയധികം നല്ല കാര്യമാണ്. എന്റെ മകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആശ്വാസ കിരണം എന്നൊരു സ്കോളർഷിപ്പ് കുട്ടികളെ സംരക്ഷിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നല്ല ഒരിടത്തും ഒരു 25,000 വരുമാനത്തിൽ ഒരു ആൾക്കാരും ഒരു വർഷം ജീവിക്കുന്നില്ല. വരുമാന പരിധി 25,000 ഉണ്ടെങ്കിൽ മാത്രമേ ആശ്വാസ കിരണം ലഭിക്കുകയുള്ളൂ എന്ന് ഉള്ള ഒരു കാരണത്താൽ ഞങ്ങൾക്കത് റിജക്ട് ചെയ്തിരിക്കുകയാണ്.
0: UDID കാർഡ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നു വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി സമൂഹത്തിന്റെ ദേശീയ രക്ഷാകർത്തൃ സംഘടനയായ പരിവാറിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ സലീം.
4: UDID കാർഡിന് മുന്നോടിയായി നമുക്ക് വേണ്ടത് ആധാർ കാർഡാണ്. എന്നാൽ ഭൗതിക ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികളിൽ നല്ലൊരു 10% പേർക്കും ഇതുവരെയും ആധാർ കാർഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല.

0: കാർഡ് എടുക്കാൻ കഴിയാതെ പോയത് ബയോമെട്രിക് സംവിധാനം വഴി കൈവിരലുകളുടെയോ അല്ലെങ്കിൽ കണ്ണിൻ്റെയോ രേഖയോ ഫോട്ടോയോ എടുക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടികളിൽ നല്ലൊരു ശതമാനവും ഹൈപ്പർ ആയതിനാൽ അവർ നടപടികളുമായി സഹകരിക്കുവാൻ തയ്യാറാകുന്നില്ല. അക്ഷയിലെയോ ITയിലെയോ ആൾക്കാരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ വീടുകളിൽ ചെന്ന് ആധാർ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ്. മറ്റൊന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ അഭാവമാണ്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും UDID കാർഡ് കിട്ടാത്ത ധാരാളം ആൾക്കാരുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരാളുടെ സഹായം കൂടാതെ ജീവിക്കാൻ കഴിയാത്ത ഇത്തരം ആൾക്കാരെ സംരക്ഷിക്കുന്ന ആളിനും ജോലിക്കോ മറ്റു വരുമാനദായകമായ എന്തെങ്കിലും കാര്യത്തിനോ പോകാൻ കഴിയാത്തത് കാരണം സാമ്പത്തികമായി ആ കുടുംബം വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു.
1: UDID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഭിന്നശേഷി ആയ ഒരു കുട്ടിക്ക് ആനുകൂല്യങ്ങളെല്ലാം ഇപ്പോൾ കിട്ടുകയുള്ളൂ.
2: ഭിന്നശേഷിയുള്ള കുട്ടിയുടെ പിതാവ് പ്രശാന്ത് നായർ
1: സ്വാലംബൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ രജിസ്റ്റർ ചെയ്ത് ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജിലോ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള താലൂക്ക് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോ ആണ് മെഡിക്കൽ ബോർഡ് അസസ് ചെയ്തിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. മൂന്ന് തരം UDID കാർഡ് ആണ് സാധാരണ ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നാമത് വൈറ്റ് കാർഡ്, 40% താഴെ ഡിസബിലിറ്റി ഉള്ളവർക്കാണ് വൈറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. 40 to 79% വരെ ഭിന്നശേഷി ഉള്ളവർക്ക് യെല്ലോ കാർഡ് ഇഷ്യൂ, 80% ആൻഡ് എബോ ഉള്ളവർക്കാണ് ബ്ലൂ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. UDID കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ പെർമനന്റ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ടെമ്പററി ഡിസബിലിറ്റി എന്ന് രണ്ട് രീതിയിൽ രേഖപ്പെടുത്തും. പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ആ അവസ്ഥ സ്ഥിരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് പെർമനന്റ് ഡിസബിലിറ്റി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പ്രോഗ്രസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ സാധാരണ 5 വർഷം കാലാവധി വെച്ചിട്ടാണ് ആ UDID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഗവൺമെന്റ് പലപ്പോഴും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ട് UDID കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. 2-3 ഡെസ്ക് ഉണ്ടാകും. അത് മാസത്തിൽ ഒരു തവണയെങ്കിലും എല്ലാ ജില്ലയിലും മെഡിക്കൽ ക്യാമ്പുകൾ UDID കാർഡ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഒരുക്കിയാൽ നന്നായിരിക്കും.
2: റെയിൽവേ, KSRTC, ഉപരിപഠനം, സ്കോളർഷിപ്പുകൾ തുടങ്ങിയ മേഖലകളിൽ UDID അനിവാര്യമാക്കിയ സാഹചര്യത്തിൽ രേഖകൾ കൃത്യസമയത്ത് ലഭിക്കാത്തതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കിം KM.
3: UDID കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സിംഗ് വളരെ സാവധാനത്തിൽ മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് പഞ്ചായത്തും ചേർന്ന് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള അതാത് മേഖലയിലെ വ്യക്തികൾക്ക് UDID കാർഡ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം ക്യാമ്പയിൻ മുഖേന നടത്തണം. രണ്ടാമത്തെ കാര്യം, തീവ്ര ഭിന്നശേഷിക്കാർ, ഓട്ടിസം ഉൾപ്പെടെയുള്ള കുട്ടികളും മറ്റു വ്യക്തികളും ഒക്കെ UDID കാർഡ് നേടുന്നതിന് വേണ്ടി വളരെ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഫോട്ടോ എടുക്കുന്ന സന്ദർഭത്തിലും കൈവിരൽ അടയാളമാക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം കുട്ടികൾ വിമുഖത കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് നടപടിക്രമങ്ങളൊക്കെ ലഘൂകരിച്ചുകൊണ്ട് ഇത്തരം കുട്ടികളുടെ നിലവിലുള്ള UDID കാർഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ഡിസബിലിറ്റി നോക്കി പുതുക്കി നൽകാവുന്നതാണ്.
4: UDID കാർഡ് പ്രചാരം തുടങ്ങിയിട്ട് 1-3 വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു. അതിപ്പോഴും ലഭിക്കാത്തവരും അതിന് അപേക്ഷിക്കാത്തവരുമായി അനേകം പേർ രാജ്യത്തുടനീളമുണ്ട്.
2: UDID കാർഡ് എടുക്കുന്നതിന് കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിവരിക്കുന്നു ഭിന്നശേഷിക്കാരുടെ സംഘടനയായ പരിവാറിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡെയ്സി.
4: UDID മാത്രം കൊണ്ട് കാര്യം നടക്കുന്നില്ല. റെയിൽവേക്ക് അവരുടേതായ കാർഡുണ്ട്, സർക്കാർ ആനുകൂല്യങ്ങൾക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഓരോ വകുപ്പിനും അവർ പറയുന്ന രീതിയിൽ UDID മാത്രം മതി എന്നാണെങ്കിൽ നല്ലതായിരുന്നു. വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് പോയി UDID കാർഡ് എടുക്കാൻ വളരെ പ്രയാസമാണ്. ഒരുപാട് ഭിന്നശേഷിക്കാർ കിടക്കുന്നവരുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നിന്ന് അവർക്ക് UDID കാർഡ് എടുക്കാൻ പ്രയാസമാണ്. അക്ഷയ കേന്ദ്രക്കാർ അങ്ങോട്ട് വരില്ല. രോഗികളെ എടുത്തുകൊണ്ട് പോയി വേണം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യാൻ. അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവർക്കുണ്ട്. അതുകൂടാതെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ കൊടുക്കുന്നത് ഭിന്നശേഷിക്കാർക്ക്. ഭിന്നശേഷിക്കാരെ തിരിച്ചറിയാൻ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും കാർഡ് കൊടുക്കുന്നുണ്ട്, കോർപ്പറേഷനിൽ നിന്നും കാർഡ് കൊടുക്കുന്നുണ്ട്. ഓരോ വാർഡിലുള്ളവരെയും തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഇരിക്കെ രാജ്യത്തുടനീളം UDID കാർഡ് എല്ലാവർക്കും ഉണ്ടെങ്കിലേ ആനുകൂല്യം കൊടുക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധം ശരിക്കും ഭിന്നശേഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ്. ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും കിട്ടാതിരിക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട്.
2: ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിൽ UDID കാർഡുകൾ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. സാങ്കേതിക തടസ്സങ്ങളും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്കകളും പരിഹരിച്ച് ഓരോ ഭിന്നശേഷിക്കാരന്റെയും വീടുകളിലേക്ക് സഹായം എത്തിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണ്. ആരും ആനുകൂല്യങ്ങളിൽ നിന്ന്

0: പുറന്തള്ളപ്പെടാത്ത പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം.
1: മറ്റൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടുമെത്തും നാളെ രാവിലെ ഇതേ സമയം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 52 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 20,800 കോടി രൂപയിലധികം ചെലവ് വരുന്ന 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലെ പുതിയ പദ്ധതി ഉൾക്കൊള്ളുന്നതായും അദ്ദേഹം അറിയിച്ചു. റെയിൽവേ ലൈൻ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഗതാഗത സൗകര്യം ഗണ്യമായി കൂടുന്നതിനും റെയിൽവേയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും മെച്ചപ്പെടുന്നതിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. 10,021 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന 5 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 17 ജില്ലകളെയും ഉൾക്കൊള്ളുന്നുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 10 വില്ലേജുകൾ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായും വിദഗ്ധ സമിതിയുമായും വിഷയത്തിൽ ചർച്ച നടത്തിയതായും കർഷകർക്കും ജനവാസ മേഖലയ്ക്കും കൃഷിയിടങ്ങൾക്കും പൊതുസമൂഹത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. MLA മാരായ സി കെ കാസിം, വി ടി സൂരജ് എന്നിവരോടൊപ്പമാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ടത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്ന കേരള ബ്രാൻഡ് പോർട്ടൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ പോർട്ടൽ വഴി ഉയർന്ന ഗുണനിലവാരവും തനിമയും പുലർത്തുന്ന തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മെയ്ഡ് ഇൻ കേരള എന്ന സവിശേഷ ആഗോള സ്വത്തും കൈവരും. മറ്റൊരാളുടെ ജീവന് വേണ്ടി അവയവദാനത്തിന് അനുമതി നൽകുന്ന കുടുംബാംഗങ്ങളുടെ വിശാലമായ മനഃസ്ഥിതിയെയാണ് ആദരിക്കേണ്ടതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അവയവദാനത്തിലൂടെ സമൂഹത്തിന് നന്മ പകർന്ന 39 പേരെ അനുസ്മരിച്ച് തിരുവനന്തപുരം സ്മൃതിവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കുടുംബാംഗങ്ങളെ മന്ത്രി ആദരിച്ചു. അവയവദാനത്തിലെ 99% സർജറിയും വിജയകരമാണെന്നത് ആരോഗ്യമേഖലയുടെ മേന്മയാണ് കാണിക്കുന്നതെന്നും കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1050 കുടുംബാംഗങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി AP അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് അറിയിച്ചു. കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. നോർക്ക വകുപ്പ് അംഗീകരിച്ച റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി മാത്രം വിദേശ തൊഴിൽ സാധ്യതകൾ തെരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 75 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. വിദേശത്ത് മരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന പ്രവാസികളുടെ ബന്ധുക്കൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക തട്ടിയെടുക്കാൻ വ്യാജ ഏജൻസികളും അനധികൃത നിയമോപദേശ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ബന്ധുക്കൾ പവർ ഓഫ് അറ്റോണി നൽകുമ്പോൾ എംബസി അംഗീകൃത അഭിഭാഷകരെ മാത്രം ചുമതലപ്പെടുത്തണമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. മൾട്ടിപ്ലസ് തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന കാര്യത്തിൽ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി വിശദ പരിശോധന നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രേക്ഷകർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് തടയുന്ന തിയേറ്റർ അധികൃതരുടെ നടപടിയിൽ വിശദ പരിശോധന വേണമെന്ന് കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി കെ മുരളീധരൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ ബി ഗോപകുമാർ MLA അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് നീരജിലാൽ.
2: ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം എന്ന ആഗോള സന്ദേശമുയർത്തി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യ ആഖ്യാനങ്ങൾ മാറ്റാം, സംസാരിച്ചു തുടങ്ങാം എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും മെഡിക്കൽ കോളേജ് ഹൌസ് സർജൻമാരുടെ സ്കിറ്റ് അവതരണവും പരിപാടിയുടെ ഭാഗമായി നടക്കും.
1: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ ഇന്ന് പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ PN സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. US Open ടെന്നീസിൽ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ബെലാറസ് താരം ആര്യാന സബലേങ്ക അമേരിക്കയുടെ ജെസിക്ക പെഗുലയെയും കൊക്കോഗഫ് കസാക്കിസ്ഥാന്റെ എലീന റൈബാക്കിനെയും നേരിടും. നാളെയാണ് മത്സരം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ബെൻ ഷെൽട്ടൺ കാർലോസ് അൽക്കാരസിനെയും ഫ്രാൻസിസ് ടിയാഫോ അലക്സ് മൈക്കൽസിനെയും പരാജയപ്പെടുത്തി. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് സ്മിതി M പള്ളുരുത്തി.

0: പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്നു നിൽക്കുന്നതായിരുന്നു ഇന്നലെ വരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലെയും സ്ഥിതി. എന്നാൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിശകലന കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്.
1: കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹനന്റെ സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടത്തും. രാവിലെ 9 മുതൽ 10 വരെ ടൗൺഹാളിൽ പൊതുദർശനം ഉണ്ടാകും. സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ദേശാഭിമാനി വാരികയിൽ പ്രൂഫ് റീഡറായി സേവനമനുഷ്ഠിച്ച ആർ മോഹനന്റെ കൃതിയാണ് ഉറുമ്പുകൾക്ക് ഉളിത്താവളങ്ങൾ വേണ്ട എന്ന കവിതാസമാഹാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതിയും കോളേജ് പത്തോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം കോഴിക്കോട്ട് സിവിൽ സ്റ്റേഷൻ നവചേതന അങ്കണവാടിയിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ അങ്കണവാടികളിലും 3 മാസത്തിലൊരിക്കൽ 3 മുതൽ 6 വയസ്സുവരെ കുട്ടികളുടെ ആരോഗ്യ പരിശോധന നടത്തി കുഞ്ഞുങ്ങളുടെ വികാസവും വളർച്ചയും ഉറപ്പാക്കുക, തുടർ പരിശോധനകളും ചികിത്സയും ഒരുക്കുക എന്നിവയാണ് ബാല്യസ്പന്ദനം പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ കുട്ടികളും കളക്ടറും സംവാദ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ബുധനാഴ്ചകളിലും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി കളക്ടർ സംവദിക്കുന്ന പരിപാടിയാണ് കുട്ടികളും കളക്ടറും. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7-8 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ആദ്യ പരിപാടിയിൽ കളക്ടർ MS മാധവിക്കുട്ടിക്കൊപ്പം ചേംബറിൽ ചെലവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഒരു ഗാനം കേൾക്കാം. മഴക്കാർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ, സംഗീതം ജി ദേവരാജൻ.

ഇനി ഇന്നത്തെ ചോദ്യം കേട്ടാലോ? ചോദ്യം ഇതാണ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ഇതിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം നമുക്ക് കേൾക്കാം.

0: വിനോദയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരചന്ദ്രവർമ്മ വരികളെഴുതി, ഇളയരാജ സംഗീതം നൽകി, ശ്വേത മധുബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ഇതാ
1: കാർഷിക മേഖലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന നിറവ് 2026 ഫാം ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി വി അധ്യക്ഷത വഹിക്കും. ഫാം ഫെസ്റ്റിൽ സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കർഷക ഗ്രൂപ്പുകളുടെയും പ്രദർശന വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കും. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ ക്വയർപിത്ത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു ട്രൈക്കോ കേക്കിന് 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547675124 എന്ന നമ്പറിൽ വിളിക്കുക. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഒരു ഫുഡ് ആൻഡ് ബിവറേജസ് മാനേജറെ നിയമിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് മാനേജ്മെന്റിലുള്ള ഡിഗ്രി പാസായിരിക്കണം. കൂടാതെ ഈ മേഖലയിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻപരിചയം ഉണ്ടായിരിക്കണം. 35-50 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ, ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 26 വൈകുന്നേരം

0: നാല് മണിക്ക് മുൻപായി മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് TC 30/697 പേട്ട തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471246855 എന്ന നമ്പറിൽ വിളിക്കുക. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ ഈ മാസം 17-18 തീയതികളിൽ വയോജനങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിലും 24-25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കർഷകർക്കായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി നേരിട്ടോ അല്ലാതെയോ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479-7527-0479-7778-7736-3368 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഇന്നും നാളെയുമായി രാവിലെ 10 മണി മുതൽ ആട് വളർത്തൽ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-296-2296 എന്ന നമ്പറിൽ വിളിക്കുക. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946-4391 9496-5961 9496-5961. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടുന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
3: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈ തന്നെ പോവാം.
2: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: ഇന്ന് സെപ്റ്റംബർ 10. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യമറിയാൻ നമുക്ക് കേൾക്കാം.
5: ചരിത്രത്തിൽ ഇന്ന്
6: ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ വിപ്ലവത്തിലൂടെ പോരാടിയ ഭാരതത്തിന്റെ ധീരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ജതീന്ദ്രനാഥ് മുഖർജി എന്ന ബാഗ ജതീൻ. 1915 സെപ്റ്റംബർ 10 തന്റെ 35-ാം വയസ്സിൽ വീരമൃത്യു വരിച്ചത്. 1906 ഒരു റോയൽ ബംഗാൾ കടുവയെ ഒറ്റയ്ക്ക് കത്തി മാത്രം ഉപയോഗിച്ച് നേരിട്ട് വധിച്ചതിനെ തുടർന്നാണ് ജതീന്ദ്രനാഥ് മുഖർജിക്ക് ബാഗ ജതീൻ അഥവാ കടുവ ജതീൻ എന്ന പേര് ലഭിച്ചത്. ബംഗാളിലെ പ്രശസ്തമായ വിപ്ലവ സംഘടനയായ യുഗാന്തർ പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്നു അദ്ദേഹം. അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനായ എലിയാസ് ഹോവ് 1846 സെപ്റ്റംബർ 10 ആധുനിക തയ്യൽ യന്ത്രത്തിന്റെ പേറ്റന്റ് നേടിയത്. വസ്ത്രനിർമ്മാണ രംഗത്ത് വൻ വിപ്ലവം സൃഷ്ടിച്ച ഒരു നാഴികക്കല്ലായിരുന്നു ഈ കണ്ടുപിടുത്തം. തുണികൾ തമ്മിൽ ശക്തമായി കൂട്ടിച്ചേർക്കുന്ന ലോക്ക് സ്റ്റിച്ച് രീതി ഉപയോഗിക്കുന്ന ആദ്യത്തെ വിജയകരമായ തയ്യൽ യന്ത്രമായിരുന്നു എലിയാസ് ഹോവിന്റേത്. ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിലൊന്നായ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ 2008 സെപ്റ്റംബർ 10 സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് അതിർത്തിയിൽ വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ഇതിന്റെ പ്രധാന തുരങ്കത്തിലൂടെ ആദ്യത്തെ പ്രോട്ടോൺ ബീം വിജയകരമായി കടത്തിവിട്ടു. ഭൂമിക്കടിയിൽ ഏകദേശം 100 മീറ്റർ ആഴത്തിൽ 27 കിലോമീറ്റർ നീളമുള്ള വൃത്താകൃതിയിലുള്ള ഒരു തുരങ്കത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രോട്ടോണുകളെയോ അയോണുകളെയോ പ്രകാശത്തിന്റെ വേഗതയോടടുത്ത വേഗതയിൽ പരസ്പരം കൂട്ടിയടിപ്പിച്ച് പ്രപഞ്ചോത്പത്തിയുടെ സമയത്തുണ്ടായിരുന്ന സാഹചര്യങ്ങൾ കൃത്രിമമായി പുനഃസൃഷ്ടിക്കുകയാണ് ഈ കണികാതുരകം ചെയ്യുന്നത്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം.

0: 2012 പ്രപഞ്ചത്തിലെ കണികകൾക്ക് പിണ്ഡം നൽകുന്ന ഹിഗ്സ് ബോസോൺ എന്ന അടിസ്ഥാന കണിക കണ്ടെത്തിയതാണ്. ഈ കണ്ടുപിടുത്തമാണ് പീറ്റർ ഹിഗ്സ്, ഫ്രാൻസ്വ ഗ്ലർട്ട് എന്നിവർക്ക് 2013 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിക്കൊടുത്തത്. സിസി എന്ന പേരിൽ പ്രശസ്തയായിരുന്ന ഓസ്ട്രിയയിലെ എലിസബത്ത് ചക്രവർത്തിനി 1898 സെപ്റ്റംബർ 10 ജനീവയിൽ വെച്ച് ഒരു ഇറ്റാലിയൻ അരാജകവാദിയുടെ കുത്തിയിട്ട് കൊല്ലപ്പെട്ടത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവ തടാകത്തിന് സമീപം ഒരു കപ്പലിലേക്ക് കയറാൻ പോകുന്നതിനിടയിലാണ് അവർ ആക്രമിക്കപ്പെട്ടത്. ലൂയിജി ലുക്കേനി എന്ന ഇറ്റാലിയൻ അരാജകവാദിയാണ് മൂർച്ചയേറിയ ഒരു സൂചി ഫയൽ ഉപയോഗിച്ച് അവരുടെ നെഞ്ചിൽ കുത്തിയത്. യഥാർത്ഥത്തിൽ ഓർലിയൻസ് രാജകുമാരനെ വധിക്കാൻ പദ്ധതിയിട്ട ലുക്കേനി അദ്ദേഹം ജനീവയിലെത്തിയില്ലെന്നറിഞ്ഞതിനെ തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന എലിസബത്ത് ചക്രവർത്തിനിയെ ലക്ഷ്യം വെച്ചത്. ഏതെങ്കിലും ഒരു പ്രമുഖ രാജകുടുംബാംഗത്തെ വധിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബർ 10 അന്താരാഷ്ട്ര ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ആത്മഹത്യകൾ തടയുന്നതിനെക്കുറിച്ച് ലോകമെമ്പാടും ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും ചേർന്നാണ് ഈ ദിനം സംഘടിപ്പിക്കുന്നത്. മാനസികാരോഗ്യ സംരക്ഷണത്തിനും ആത്മഹത്യാ പ്രേരണ തടയുന്നതിനുമുള്ള വിവിധ പരിപാടികൾ ലോകമെമ്പാടും ഈ ദിവസം നടക്കുന്നു. പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്താകമാനം ആത്മഹത്യ ചെയ്യുന്നത് എന്ന വസ്തുത കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ ധീരനായ വിപ്ലവകാരിയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ഭടനുമായിരുന്ന വക്കം ഖാദർ 1943 സെപ്റ്റംബർ 10 മദ്രാസ് സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടത്. 1942 സബ് മറൈൻ വഴി അദ്ദേഹം മറ്റ് 4 വിപ്ലവകാരികൾക്കൊപ്പം തനൂർ കടപ്പുറത്ത് രഹസ്യമായി ഇറങ്ങി. എന്നാൽ നിർഭാഗ്യവശാൽ ബ്രിട്ടീഷ് പോലീസിന്റെ പിടിയിലാവുകയും അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടുകയും ചെയ്തു. മദ്രാസ് ഫോർട്ട് ഗൂഢാലോചന കേസ് എന്നാണ് ഈ വിചാരണ അറിയപ്പെടുന്നത്. കോടതി വക്കം ഖാദർ ഉൾപ്പെടെയുള്ള 4 INA ഭടന്മാർക്ക് മരണശിക്ഷ വിധിച്ചു.
1: ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. നമസ്തേ അനന്തപുരിയിൽ അടുത്തതായി കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് നവജാത ശിശുക്കളുടെ പരിചരണവും സംരക്ഷണവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.
2: മുലപ്പാൽ എന്ന അമൃതം കുഞ്ഞോമനയുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തിക്കുമുള്ള ആദ്യപടിയാണ് മുലപ്പാൽ നൽകുക എന്നത്. ഇത് വേണ്ട വിധം ലഭിക്കാതെയായാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുകയും രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രസവിച്ച് 1 മണിക്കൂറിനുള്ളിൽ മുലപ്പാൽ നൽകണം. ആദ്യ ദിവസങ്ങളിൽ പൊതുവെ പാൽ കുറവായിരിക്കും. ഇത് മതിയാകുമോ എന്ന ആശങ്ക വേണ്ട. ആരോഗ്യവതിയായ അമ്മയുടെ ശരീരത്തിൽ കുഞ്ഞിനാവശ്യമുള്ളതിലധികം മുലപ്പാൽ സാധാരണഗതിയിൽ ഉണ്ടാകുകയും കുഞ്ഞ് പാൽ കുടിക്കുന്തോറും അളവ് കൂടുകയും ചെയ്യുന്നു. 6 മാസം മുലപ്പാൽ മാത്രം കൊടുക്കുക. അത് രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു. മാത്രമല്ല ചൈൽഡ്ഹുഡ് ന്യൂമോണിയ, ആസ്മ, വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾ കുറയ്ക്കുന്നു. കുഞ്ഞിനെ ആദ്യമായി കുളിപ്പിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കാം? കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുളിയുടെ ആവശ്യം വരുന്നില്ല. എന്നാൽ പൊക്കിൾക്കൊടി ഉണങ്ങുന്നതുവരെ സ്പഞ്ച് ബാത്ത് ചെയ്യുന്നത് നല്ലതാണ്. കുഞ്ഞിനെ കുളിപ്പിക്കാൻ ചെറു ചൂടുവെള്ളം ഉപയോഗിക്കാം. ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ 3-4 ദിവസങ്ങൾ കൂടുമ്പോൾ കുളിപ്പിച്ചാൽ മതിയാകും. വീര്യം കൂടിയ സോപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല. കുളിപ്പിച്ചതിനു ശേഷം ലോഷൻ, മറ്റു ലേപനങ്ങൾ ഉടനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ചർമ്മം ഒത്തിരി ഡ്രൈ ആകുന്നെങ്കിൽ മാത്രം കുറഞ്ഞ അളവിൽ മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കാം. കുളിപ്പിക്കാൻ വീര്യം കുറഞ്ഞ മണമില്ലാത്ത സോപ്പുകൾ തിരഞ്ഞെടുക്കാം. സുരക്ഷിതമായ രീതിയിൽ വായിലും മൂക്കിലും ചെവിയിലുമൊന്നും അധികം വെള്ളം കയറാതെ വേണം കുളിപ്പിക്കുവാൻ. പൊക്കിൾക്കൊടി പരിചരണം. പൊക്കിൾക്കൊടി സ്വാഭാവികമായി വീഴുന്നതുവരെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. സാധാരണഗതിയിൽ 7

0: മുതൽ 21 ദിവസത്തിനുള്ളിൽ പൊക്കിൾക്കൊടി കൊഴിഞ്ഞു പോകും. ഈ ഏരിയ വളരെ ശുചിയായും ഈർപ്പമില്ലാതെയും സൂക്ഷിക്കുന്നത് അണുബാധകൾ തടയുന്നു. പൊക്കിൾക്കൊടിയുടെ ചുറ്റും ചുവന്ന് കാണുക, സ്രവങ്ങൾ ഉണ്ടാവുക, ദുർഗന്ധം വമിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറിനെ കാണിക്കേണ്ടതുണ്ട്. പൊക്കിൾക്കൊടിക്ക് വായുസഞ്ചാരം കിട്ടുന്ന രീതിയിൽ താഴെയായി മാത്രമേ ഡയപ്പർ ധരിപ്പിക്കാവുള്ളൂ. വൃത്തിയുള്ള തുണിയോ കോട്ടനോ ഉപയോഗിച്ച് ഈർപ്പമില്ലാതെ ആക്കാം. സ്പിരിറ്റ് ഉപയോഗം പാടില്ല. കണ്ണുകൾ, ചെവി, വായ എന്നിവയുടെ പരിചരണം. കുഞ്ഞി കണ്ണുകൾക്ക് പിളകെട്ടുമ്പോൾ നനഞ്ഞ ചെറിയ കോട്ടൺ ഉപയോഗിച്ച് വൃത്തിയാക്കാം. കൈകൾ എപ്പോഴും വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രമേ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ പരിചരിക്കാവുള്ളൂ. മൂക്കിന്റെയും ചെവിയുടെയും പുറം മാത്രം വൃത്തിയാക്കിയാൽ മതി. തുണിയോ ബഡ്സോ കടത്തി വൃത്തിയാക്കേണ്ടതില്ല. സ്വയം വൃത്തിയാകുന്ന അവയവങ്ങളാണിവ. കുഞ്ഞിന്റെ ചെവിയിൽ വാക്സ് കണ്ടാൽ അത് പുറത്തെടുക്കാൻ ശ്രമിക്കരുത്. ഡയപ്പർ റാഷെന്ന് വില്ലൻ. റാഷസ് വരാതെയിരിക്കാൻ നാപ്പി തുടർച്ചയായി 3-4 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റണം. മലമൂത്ര വിസർജ്യത്തിന്റെ അംശവുമായി ഏറെ നേരം ചർമ്മത്തിന് സമ്പർക്കം വന്നാൽ നാപ്പി റാഷസ് വരാം. ഡിസ്പോസിബിൾ നാപ്പിക്ക് പകരം വീട്ടിൽ ക്ലോത്ത് ഡയപ്പേഴ്സ് കൂടുതൽ ഉപയോഗിക്കുക. നാപ്പി കെട്ടുന്ന ഭാഗം മൃദുവായ കോട്ടൺ തുണി വച്ച് വൃത്തിയാക്കുക. ടവൽ കൊണ്ട് തുടച്ച് ഈർപ്പം മാറ്റുക. നഖങ്ങൾ ആഴ്ചയിലൊരിക്കൽ വൃത്തിയായി വെട്ടണം. കുളി കഴിഞ്ഞ ഉടനെ നഖം വെട്ടുന്നതാണ് നന്ന്. ഈ സമയത്ത് നഖങ്ങൾ മൃദുവായിരിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് നവജാത ശിശുക്കളുടെ പരിചരണവും സംരക്ഷണവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
8: എന്താ സംശയം? അത് മൈജിയിൽ അല്ലേ?
7: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
8: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
9: ടിഎംസി അപ്ലൈ.
2: മഴവില്ലിനറ്റം വരെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം ദീപാങ്കുരൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
3: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
4: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: കൈതപ്രത്തിന്റെ വരികൾ, അൽഫോൺസിന്റെ സംഗീതം. വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയത്.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ 6000 രൂപ.

0: മധുരമായി നിറയുന്നതെന്നിൽ.
1: സച്ചിദാനന്ദൻ പുഴങ്കര എഴുതിയ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
1: ദീപു, ഭാവിക എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാലം പറഞ്ഞ കഥ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ശ്രീകുമാർ എടപ്പോൺ, സംഗീതം അജയ് രവി.

0: 99 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
1: വിനീത് ശ്രീനിവാസനും ആരതി പൊടിയും പാടിയ ഗാനം. ചിത്രം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം. ഗാനവരികൾ ചാൾസ് ജി തോമസ്, സംഗീതം പ്രശാന്ത് മോഹൻ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: തൊഴിൽ ദർശനം.
4: രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എയിംസ് വിവിധ വകുപ്പുകളിലായി 190 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. പ്രൊഫസർ 34, അഡീഷണൽ പ്രൊഫസർ 17, അസോസിയേറ്റ് പ്രൊഫസർ 26, അസിസ്റ്റന്റ് പ്രൊഫസർ 113. ഒഴിവുള്ള വകുപ്പുകൾ അനസ്തീസിയോളജി ആൻഡ് ക്രിട്ടിക്കൽ കെയർ, അനാറ്റമി, ബയോകെമിസ്ട്രി, ബേൺസ് ആൻഡ് പ്ലാസ്റ്റിക് സർജറി, കാർഡിയോളജി, കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി, കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് ഫാമിലി മെഡിസിൻ, ഡെന്റിസ്ട്രി, ഡെർമറ്റോളജി, വെനീറിയോളജി ആൻഡ് ലെപ്രോളജി, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇന്റർവെൻഷണൽ റേഡിയോളജി, എൻഡോക്രിനോളജി ആൻഡ് മെറ്റാബോളിസം, ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ ഓങ്കോളജി, ഹീമറ്റോളജി, മൈക്രോബയോളജി, നെഫ്രോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ന്യൂക്ലിയർ മെഡിസിൻ, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഓട്ടോ റൈനോളറിങ്കോളജി, ഇ എൻ ടി, പീഡിയാട്രിക് സർജറി, പീഡിയാട്രിക്സ്, പതോളജി ആൻഡ് ലാബ് മെഡിസിൻ, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, ഫിസിയോളജി, സൈക്യാട്രി, പൾമണറി മെഡിസിൻ, റേഡിയേഷൻ ഓങ്കോളജി, റേഡിയോതെറാപ്പി, സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി, സർജിക്കൽ ഓങ്കോളജി, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ആൻഡ് ബ്ലഡ് ബാങ്ക്, ട്രോമ ആൻഡ് എമർജൻസി യൂറോളജി. അപേക്ഷാ ഫീസ് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും എസ്സി എസ്ടി വിഭാഗക്കാർക്കും 200 രൂപ, മറ്റുള്ളവർക്ക് 3000 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 12. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aimsjodhpur.edu.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aimsjodhpur.edu.in. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ അപ്രന്റിസ്ഷിപ്പിന് അവസരം. 530 ഒഴിവുണ്ട്. ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും ITIക്കാർക്കുമാണ് അവസരം. തമിഴ്നാട്ടിലെ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് യോഗ്യത നേടിയവർക്ക് മുൻഗണന ലഭിക്കും. ട്രേഡ് അപ്രന്റിസ് ട്രേഡുകളും ഒഴിവും. ഫിറ്റർ 125, വെൽഡർ 115, ഇലക്ട്രീഷ്യൻ 30, ടർണർ 20, മെഷീനിസ്റ്റ് 20, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 7, മോട്ടോർ മെക്കാനിക് 12, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് 6, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 45. യോഗ്യത ഹൈസ്കൂൾ വിജയവും ITIയും, NCVT, SCVT. പ്രായം 18-27 വയസ്സിനും ഇടയിൽ. ടെക്നീഷ്യൻ അപ്രന്റിസ് വിഷയങ്ങളും ഒഴിവും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 40, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 6, സിവിൽ എഞ്ചിനീയറിംഗ് 6, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 5, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 5. യോഗ്യത ഹൈസ്കൂൾ വിജയവും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിപ്ലോമയും. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ നേടിയതായിരിക്കണം യോഗ്യത. പ്രായം 18-27 വയസ്സിനും ഇടയിൽ. ഗ്രാജുവേറ്റ് അപ്രന്റിസ് വിഷയങ്ങളും ഒഴിവും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 50, സിവിൽ എഞ്ചിനീയറിംഗ് 8, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 3, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 3, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 3, അക്കൌണ്ടന്റ് 13, അസിസ്റ്റന്റ് HR 10. യോഗ്യത BE, BTech, BCOM, BA. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ നേടിയതായിരിക്കണം യോഗ്യത. പ്രായം 18-27 വയസ്സിനും ഇടയിൽ. www.apprenticeshipindia.gov.in അല്ലെങ്കിൽ https://nats.education.gov.in എന്നീ അപ്രന്റിസ്ഷിപ്പ് പോർട്ടലുകളിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം https://trichy.bhel.com എന്ന ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://trichy.bhel.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 12.
3: തൊഴിൽ ദർശനം.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: good English.
1: Good morning, everyone. I am Dr. Vishnu Narayanan, and welcome to another episode of Good English. നമ്മൾ ഒരു ഇംഗ്ലീഷ് വേർഡ് കേൾക്കുമ്പോൾ അതിന്റെ മീനിങ് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും. ബട്ട് വാട്ട് ഇഫ് ഐ ടെൽ യു ദാറ്റ് ദ സെയിം വേർഡ് മേ ഹാവ് മെന്റ് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എ ഫ്യൂ ഹൺഡ്രഡ് ഇയേഴ്സ് അഗോ. ഒരു വേർഡ് എവിടെ നിന്നാണ് വന്നത് എന്നത് മാത്രമല്ല, കാലം കഴിയുമ്പോൾ ആ വേർഡിന്റെ മീനിങ്ങിന് എന്ത് സംഭവിച്ചു എന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് വേർഡ്സ് ചേഞ്ച്. നമ്മളൊരു വേർഡ്

ഇന്നൊരു പർട്ടിക്കുലർ മീനിങ്ങിൽ ഉപയോഗിക്കുന്നു. ബട്ട് എ ഫ്യൂ ഹൺഡ്രഡ് ഇയേഴ്സ് അഗോ ദ സെയിം വേർഡ് മൈറ്റ് ഹാവ് മെന്റ് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ചില വേർഡ്സിന്റെ മീനിങ് നെഗറ്റീവ് ആയിരുന്നു, പിന്നീട് അത് പോസിറ്റീവ് ആയി. ഇൻ അതർ വേർഡ്സ് വേർഡ്സ് ഹാവ് ലൈവ്സ് ഓഫ് ദെയർ ഓൺ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ വേർഡ്സ് ഹൂസ് മീനിങ്സ് ഹാവ് ചേഞ്ച്ഡ് ക്വൈറ്റ് ഡ്രമാറ്റിക്കലി ഓവർ ടൈം. ലെറ്റ്സ് ബിഗിൻ വിത്ത് എ വേർഡ് വി ആൾ നോ ഫ്രം ഫിലിംസ്, നോവൽസ് ആൻഡ് കോമിക്സ്. വില്ലൻ, VILLAIN. ടുഡേ എ വില്ലൻ ഇസ് എ ബാഡ് പേഴ്സൺ, എസ്പെഷ്യലി ദ പേഴ്സൺ ഹു ഒപ്പോസസ് ദ ഹീറോ ഇൻ എ സ്റ്റോറി. ബട്ട് ഒറിജിനലി ദ വേർഡ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഈവൽ. വില്ലൻ കംസ് ഫ്രം എൻ ഓൾഡ് വേർഡ് റിലേറ്റഡ് ടു വില്ല, മീനിങ് എ കൺട്രി ഹൗസ് ഓർ ഫാം. എ വില്ലൻ ഒറിജിനലി റെഫേർഡ് ടു എ പേഴ്സൺ ഹു വർക്ക്ഡ് ഓർ ലിവ്ഡ് ഓൺ എ ഫാം ഓർ കൺട്രി എസ്റ്റേറ്റ്. അതായത് ഒരു സാധാരണ ഫാം വർക്കറിനെ സൂചിപ്പിക്കുന്നതാണ് ഈ വാക്ക്. ഓവർ ടൈം the word acquired negative associations. A person of low social status came to be associated with being uncivilized or dishonest, and eventually villain developed into its modern meaning, a wicked or criminal person. angane oru sadharana farm worker il ninnu oru kadhayile bad character ayi maariyadana ee vaakinte journey. Now let's take a word we use almost every day, nice, NICE. Today nice is a very positive word. We say she is a nice person, what a nice place. But ee word ekkalathum itra nice aayirunnilla. Nice came through old French from the Latin nescius, NESCIUS, meaning ignorant or unaware. Over time the word went through several changes and later acquired meanings such as fussy, particular, delicate, precise. Eventually it developed the positive meaning we commonly use today, agreeable, pleasant and kind. adayathu innu orale you are nice ennu parayunnathu oru compliment aanu, pakshe palaye kaalathu adhe vaakku upayogichal aa vyakti athra santoshikkanamennilla. This is a fascinating example of how a word can actually improve its reputation over time. Now let's look at silly, SILLY. Today if we call someone silly, we usually mean foolish. But the older meaning was surprisingly positive. Earlier forms of silly were associated with meanings such as happy, fortunate, blessed and innocent. പഴയ ഇംഗ്ലീഷിൽ ഒരു പേഴ്സണിനെ സില്ലി എന്ന് വിളിക്കുന്നത് ഇന്നത്തെ പോലെ ഇൻസൾട്ട് ആയിരുന്നില്ല. ഇൻ ഫാക്ട് ദ വേർഡ് കുഡ് സജസ്റ്റ് സംവൺ ഹു വാസ് ഇന്നസെന്റ് ഓർ ബ്ലെസ്ഡ്. ബട്ട് ഗ്രാജുവലി ദ മീനിങ് ചേഞ്ച്ഡ്. ഇറ്റ് മൂവ് ഫ്രം ദ ഐഡിയ ഓഫ് ബീയിങ് ഇന്നസെന്റ് ഓർ ഹാംലെസ് ടു ബീയിങ് വീക്ക് ഓർ വളറബിൾ. അങ്ങനെ ഒരു പോസിറ്റീവ് മീനിങ് ഉള്ള വേർഡ് പതുക്കെ നെഗറ്റീവ് മീനിങ്ങിലേക്ക് മാറി. ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ വെരി ഫെമിലിയർ വേർഡ്, പ്രിറ്റി, PRETTY. ടുഡേ പ്രിറ്റി യൂഷ്വലി മീൻസ് അട്രാക്റ്റീവ് ഓർ ബ്യൂട്ടിഫുൾ. ഷീ ഈസ് പ്രിറ്റി, ദാറ്റ്സ് എ പ്രിറ്റി ഡ്രസ്, ദാറ്റ്സ് എ പ്രിറ്റി പിക്ചർ. ബട്ട് ദ ഏർലിയർ ഹിസ്റ്ററി ഓഫ് പ്രിറ്റി ഈസ് ക്വൈറ്റ് ഡിഫറെന്റ്. ദ വേർഡ് വാസ് വൺസ് അസോസിയേറ്റഡ് വിത്ത് ക്ലവർനെസ്, സ്കിൽ ആൻഡ് എബിലിറ്റി. പിന്നീട് ഈ മീനിങ്ങിൽ നിന്ന് വേർഡിന്റെ യൂസേജ് മാറി. Pretty became associated with attractiveness and beauty. And finally, here is one of my favorite examples. Meat, M-E-A-T. Today, when we hear the word meat, we usually think of the flesh of animals used as food. Chicken, beef, mutton and so on. But Old English, meat എന്ന വാക്കിന് ഇത്രയും specific ആയ meaning ആയിരുന്നില്ല. The Old English word meat, M-E-T-E, the spelling was different in Old English, simply meant food or nourishment. It wasn't restricted to animal flesh. Over time, the meaning became narrow and came to refer specifically to animal flesh used as food. അതായത് ഒരു ജനറൽ മീനിങ്ങിൽ നിന്നും ഒരു സ്പെസിഫിക് മീനിങ്ങിലേക്കാണ് ഈ വേർഡ് മാറിയത്. ഇന്ന് ഐ ഡോണ്ട് ഈറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് അബൌട്ട് ലാംഗ്വേജ്. വേർഡ്സ് വോണ്ട് റിമെയിൻ ഫ്രോസൺ, ദെയർ മീനിങ്സ് മൂവ്. So today we saw some ordinary English words with extraordinary journeys. Villain was associated with a farm worker. Nice once meant something closer to ignorant or foolish. Silly once had meanings such as happy, fortunate and blessed. Pretty was once associated with cleverness and skill. Meat was once food in general. നമ്മൾ ഈ വേർഡ്സ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നു, പക്ഷേ അവയുടെ പഴയ മീനിങ്സിനെ കുറിച്ച് ചിന്തിക്കാറില്ല. That's the most interesting thing about language. അതുകൊണ്ട് ഇനി ഒരിക്കൽ ആരെങ്കിലും നിങ്ങളോട് യു ആർ നൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ താങ്ക് യു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കാം, ആ വേർഡിന്റെ പഴയ ഹിസ്റ്ററി അത്ര നൈസ് ആയിരുന്നില്ല.
Keep learning new words and perhaps

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ 9495596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ സമയം 8 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 17 ജില്ലകളെ ഉൾക്കൊള്ളിച്ച് റെയിൽവേ 5 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പദ്ധതിക്ക് 10,021 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഗോവയിലെ പോർവോറിംഗ് എലിവേറ്റഡ് കോറിഡോർ 6-വരിപ്പാത കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. 641 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 5.15 കിലോമീറ്റർ പാതയിലൂടെ ദിവസവും 80,000 വാഹനങ്ങൾ കടന്നുപോകും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഷ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൃഷ്ണ ശ്രീരാമുമായും ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജോസ് സെറാഡോർ നെറ്റോയുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. മറ്റൊരാളുടെ ജീവന് വേണ്ടി അവയവദാനത്തിന് അനുമതി നൽകുന്ന കുടുംബാംഗങ്ങളുടെ വിശാലമായ മനസ്ഥിതിയെ ആദരിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അവയവദാനത്തിലൂടെ സമൂഹത്തിന് നന്മ പകർന്ന 39 പേരെ അനുസ്മരിച്ച് തിരുവനന്തപുരം സ്മൃതിവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ഉച്ചയ്ക്ക് CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി കണ്ണൂരിൽ സമ്മാനിക്കും. 100,000 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം എൻ പ്രഭാകരൻ, ഗോപികൃഷ്ണൻ, PV ഷാജികുമാർ എന്നിവർക്കാണ് നൽകുന്നത്. ജന്മഭൂമി റെസിഡന്റ് എഡിറ്റർ കെ കുഞ്ഞിക്കണ്ണൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു 74-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കുറ്റകൃത്യങ്ങളുടെ ഇരകളുടെയും അതിജീവിതരുടെയും ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന സംഘടനയായ വിശ്വാസ് ഇന്ത്യയുടെ കണ്ണൂർ ചാപ്റ്റർ രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ, അതിഥി തൊഴിലാളികൾക്ക് നിയമാവബോധ സെമിനാറുകൾ തുടങ്ങിയവ നടത്തും. US ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ബെലാറസ് താരം ആരിന സബലങ്ക അമേരിക്കയുടെ ജെസിക്ക പെഗുലയെയും കോക്കോഗഫ് കസാക്കിസ്ഥാന്റെ എലീന റൈബാക്കിനയെയും നേരിടും. നാളെയാണ്

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. ആനന്ദപുരി തുടരുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ശരിയുത്തരം: ഹർജിത് സിംഗ് ഗ്രേവാൾ. ഇദ്ദേഹത്തെ കൂടാതെ വൈസ് ചെയർപേഴ്സണായി എസ് മുനവരി ബീഗവും കമ്മീഷൻ അംഗമായി ഗ്ലൻ ഇ സൂസ ടിക്ലോയും ചുമതലയേറ്റു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് ഇവർ ഈ പദവിയിൽ തുടരുന്നത്. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ശരിയുത്തരം: ഹർജിത് സിംഗ് ഗ്രേവാൾ.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: എനിക്കൊരു ടിവി വാങ്ങണമായിരുന്നു.
4: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ. കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
4: എന്തൊരു ചൂടാ!
6: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
4: പിട്ടപ്പള്ളി ഏജൻസീസ്.
0: യു രാധാകൃഷ്ണൻ വരികൾ എഴുതി, രാജാമണി സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഇതൊരു തുടക്കം മാത്രം.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇനി കേൾക്കാം കാലം സാക്ഷി.
2: നാലാങ്കൽ കൃഷ്ണപിള്ള. അധ്യാപകനും സാഹിത്യകാരനുമായിരുന്ന നാലാങ്കൽ കൃഷ്ണപിള്ള 1910 സെപ്റ്റംബർ 10 കോട്ടയത്തിനടുത്തുള്ള വളശ്ശയിലെ നാലാങ്കൽ കുടുംബത്തിൽ ജനിച്ചു. വിദ്യാഭ്യാസം കോട്ടയം CMS ഹൈസ്കൂൾ, CMS കോളേജ്, തിരുവനന്തപുരം ആർട്സ് കോളേജ് എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കി. പള്ളിവാസലിൽ വൈദ്യുതി വകുപ്പിൽ കുറേക്കാലം ഗുമസ്തനായി ജോലി നോക്കി. ശേഷം കായംകുളം, മാവേലിക്കര, ചേർത്തല, വൈക്കം തുടങ്ങിയിടങ്ങളിൽ ഹൈസ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തു. തുടർന്ന് 1941 മുതൽ തിരുവനന്തപുരം ട്രെയിനിങ് കോളേജ്, തിരുവനന്തപുരം പ്രീ യൂണിവേഴ്സിറ്റി കോളേജ്, ഇന്റർമീഡിയറ്റ് കോളേജ് എന്നിവിടങ്ങളിൽ ലെക്ചററായി ജോലി നോക്കി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലെ കവിതകൾ എഴുതിയിരുന്ന കൃഷ്ണപിള്ള കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ കവി എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങി. കവിത കൂടാതെ ജീവചരിത്രം, പ്രബന്ധങ്ങൾ എന്നീ സാഹിത്യ ശാഖകളിൽ 25 കൃതികൾ എഴുതിയിട്ടുണ്ട്. കൃഷ്ണ തുളസിക്ക് ഓടക്കുഴൽ അവാർഡും ഡിസംബറിലെ മഞ്ഞുതുള്ളിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1991 ജൂലൈ 9 നാലാങ്കൽ കൃഷ്ണപിള്ള അന്തരിച്ചു.
3: അക്കാലത്ത് 3-4 കവികളായിരുന്നു ഈ കേരളത്തിൽ, പ്രത്യേകിച്ചും തിരുവിതാംകൂറിൽ അരങ്ങിൽ ശോഭിച്ചിരുന്നത്. അവരിൽ മുൻപന്തിയിൽ നിന്നവരാണ് പന്തളം KP രാമൻപിള്ള, ചങ്ങമ്പുഴ, ഇടപ്പള്ളി രാഘവൻപിള്ള തുടങ്ങി കുറേ കവികളാണ്. ലളിതാംബിക അന്തർജനം, ഞങ്ങളൊക്കെ അന്ന് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനെ തിരുവിതാംകൂറിൽ വലിയ പ്രചാരമില്ല, എഴുതിയിരുന്നത് മലയാള രാജ്യം ചിത്രവാരികയായിരുന്നു. അതിൽ എഴുതിയാണ് എനിക്ക് തിരുവിതാംകൂർ മുഴുവൻ പ്രശസ്തി കിട്ടുകയും ഈ ചങ്ങമ്പുഴയുടെയും പന്തളത്തിൻ്റെയും ലളിതാംബിക അന്തർജന, എടപ്പള്ളി രാഘവൻപിള്ള ഇവരുടെയൊക്കെ ഇടയിലെ ഒരു നല്ല സ്ഥാനം കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശൈലി മഹാകവി വെണ്ണിക്കുളം ഗോപാലകുറുപ്പിൻ്റെയാണ്. ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ളത് മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ ആ കവിതകളാണ്. ഈ രണ്ടു പേരാണ് ഒരു അന്നത്തെ കാലത്തെ പറയുകയാണെങ്കിൽ ഈ വെൺമണി മഹൻ്റെ ആ ശൈലി പരിഷ്കരിച്ചതാണ് വള്ളത്തോളിൻ്റെ. വള്ളത്തോളിൻ്റെ ഒന്നുകൂടെ പരിഷ്കരിച്ചതാണ് വെണ്ണിക്കുളത്തിൻ്റെ. പിന്നെയാണ് ഈ ചങ്ങമ്പുഴയെ ഞങ്ങളൊക്കെ ഏകദേശം അനുകരിച്ചില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ശൈലിയുടെ ആ സാമ്യമുണ്ട്. പല അന്നത്തെ ഈ രണ്ടുപേരുടെ ഈ പ്രേമ കവിതകളുടെ കാലമാണ് ഇംഗ്ലീഷ് രീതിയിലുള്ള ലവ് ലിറിക്സ്. ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് സംസ്കൃത ഭാഷയല്ല, മലയാളം ഈ കവിതകളാണ്. ഈ മഹാകവിത്രയത്തിൻ്റെ പ്രത്യേകിച്ച് അക്കാലങ്ങളിൽ ഏതോ എന്നെ ആകർഷിച്ചത് വള്ളത്തോളിൻ്റെ കവിതകളാണ്.
2: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ശബ്ദം.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നിന്നേ എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: നമുക്ക് ചുറ്റും കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കാര്യവട്ടം 2022-24 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കോഷൻ ഡെപ്പോസിറ്റ് തുക വിതരണം ആരംഭിച്ചു. ഈ മാസം 30-ന് അവസാനിക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ മാസം 25 മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി, ഹ്രസ്വചിത്രമേള എന്നിവയിൽ പങ്കെടുക്കുന്നതിനുള്ള ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് രാവിലെ 10-ന് ആരംഭിക്കും. രജിസ്ട്രേഷൻ .IFFK.IN എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. പൊതുവിഭാഗത്തിന് GST ഉൾപ്പെടെ 590 രൂപയും വിദ്യാർത്ഥികൾക്ക് 354 രൂപയുമാണ് ഫീസ്. ഇന്ന് രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഡെലിഗേറ്റ് സെൽ മുഖേന ഓഫ്ലൈനായും രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. തിരുവനന്തപുരം ഈഞ്ചക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ LP വിഭാഗം അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടത്തും. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ തർക്കരഹിത ഗ്രാമീണ ഇന്ത്യയിലേക്ക് അഥവാ ടുവേർഡ്സ് എ ലിറ്റിഗേഷൻ ഫ്രീ റൂറൽ ഇന്ത്യ എന്ന സംരംഭത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ നിയമസേവന അതോറിറ്റി ജില്ലയിലെ 5 തെരഞ്ഞെടുത്ത ഗ്രാമങ്ങളായ ഒറ്റൂർ, ഒറ്റശേഖരമംഗലം, വിതുര, കിളിമാനൂർ, വെങ്ങാനൂർ എന്നിവിടങ്ങളിൽ സാമൂഹ്യ മധ്യസ്ഥത പദ്ധതി അഥവാ കമ്മ്യൂണിറ്റി മീഡിയേഷൻ പ്രോഗ്രാം നടപ്പിലാക്കി വരുന്നു. പ്രാദേശിക തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ സമൂഹതലത്തിൽ സൌഹാർദ്ദപരമായി പരിഹരിക്കുന്നതിനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജനങ്ങൾക്ക് ലളിതവും ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ പ്രാപ്യമാക്കുന്നതുമായ തർക്കപരിഹാര സംവിധാനം ഒരുക്കുന്നതിലൂടെ ദീർഘകാല നിയമ നടപടികളുടെ ആവശ്യകത കുറയ്ക്കുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സംവാദം, അനുരഞ്ജനം, സമാധാനപരമായ തർക്കപരിഹാരം എന്നിവയുടെ സംസ്കാരം സമൂഹത്തിൽ വളർത്തുന്നതിനും ജനങ്ങളുടെ അടിസ്ഥാനതലത്തിൽ നീതി കൂടുതൽ പ്രാപ്യമാക്കുന്നതിനും തർക്കരഹിത ഗ്രാമീണ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന 1 വർഷം വീതം ദൈർഘ്യമുള്ള സൌജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അടിസ്ഥാന യോഗ്യത +2, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷ്

ഫിനിഷിംഗ്, അടിസ്ഥാന യോഗ്യത SSLC എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം, കേൾവി, സംസാരപരിമിതി ഉള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 25 സൂപ്പർവൈസർ, ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം, മായനാട്, കോഴിക്കോട് 673008 എന്ന മേൽവിലാസത്തിൽ അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0495235143 അല്ലെങ്കിൽ 7025692560 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
3: സുഖമായിരിക്കട്ടെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം മോഹൻ സിതാര.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെയുള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ശ്രീകുമാരൻ തമ്പി ഗാനരചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാർ തന്നാലോ എന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: സമയം 8:30.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
8: നോവൽ സഞ്ചാരം.
9: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
10: റെയിൽ വഴി പിടിച്ചുകൊണ്ട് അവർ തെക്കോട്ട് നടന്നു. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് രാധ ചോദിച്ചില്ല. വിശ്വം പറഞ്ഞതുമില്ല. അവൾ ഒന്നും നോക്കിയില്ല, ഒന്നും കണ്ടതുമില്ല. അസഹ്യമായ വിധത്തിൽ എല്ലാ വക്കിലും വെളിച്ചമുണ്ടെന്ന് മാത്രം അവൾ മനസ്സിലാക്കി. വിശ്വത്തെ കണ്ടത് ഗുരുത്വമായി, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വിശ്വം ഒന്ന് മൂളുക മാത്രം ചെയ്തു. വീണ്ടും നിശബ്ദം. അടുത്തുനിന്ന് കേട്ട കുട്ടികളുടെ കലമ്പൽ അവളുടെ ശ്രദ്ധയാകർഷിച്ചു. പുറം റെയിലിന്മേൽ കുഴിച്ചിട്ട ഒരു വണ്ടിപ്പെട്ടിക്ക് ചുവട്ടിൽ ഒരു കുടുംബം. 6 വയസ്സായ ഒരു പെൺകുട്ടി, 3 വയസ്സായ ഒരാൺകുട്ടി, 6 മാസം ചെന്ന ഒരു കൊച്ചുകുട്ടി. കുട്ടികളെല്ലാം അമ്മയുടെ മാറിലേക്ക് തലചായ്ച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അമ്മ ഉറങ്ങുകയാണ്. കൊച്ചുകുട്ടി അപ്പോഴും ആ ഉണക്കമുല ചപ്പിക്കൊണ്ട് കിടക്കുന്നു. കുട്ടികളെയെല്ലാം മുല കുടിക്കാൻ അനുവദിച്ചുകൊണ്ട് വെണ്ണീറ്റിൻ കുഴിയിൽ കിടക്കുന്ന ഒരു ചെത്തിലപ്പട്ടിയുടെ മട്ടുണ്ടായിരുന്നു ആ അമ്മയ്ക്ക്. രാധ ഒന്നങ്ങോട്ട് നോക്കി, കൺതിരിച്ചു കളഞ്ഞു. 10 അടി കൂടി നടന്നില്ല, മറ്റൊരു കുടുംബം. ഭക്ഷണം പാകം ചെയ്യുകയാണ്. അടുപ്പത്ത് ഒരു കലത്തിൽ എന്തോ കിടന്ന് തിളയ്ക്കുന്നു. തീയ്ക്കു ചുറ്റുമായി അച്ഛനും അമ്മയും മക്കളും വട്ടമിട്ടിരിക്കുന്നു. ഒരു ഭീകര നിശബ്ദത അവിടെ തങ്ങിനിന്നു. കൊത്തിത്തറയ്ക്കുന്ന ദുർഗന്ധവും ആ പ്രദേശത്തുനിന്ന് പൊന്തുന്നുണ്ടായിരുന്നു. പട്ടണത്തിലുള്ളവരെല്ലാം മാനം മര്യാദയോടുകൂടി ജീവിക്കുന്നവരാണ് എന്നായിരുന്നു രാധയുടെ ധാരണ. തുടർച്ചയായ ഈ കാഴ്ചകൾ അവളെ അത്ഭുതപ്പെടുത്തി. നിഴലും വെളിച്ചവും മാറി മാറി മുറിച്ചു കടന്നുകൊണ്ട് അവൾ മുമ്പോട്ടു പോയി.

0: മുമ്പിലേക്ക് വന്നു. അയാൾ ചോദിച്ചു, എവിടേക്ക് പോയിരുന്നു കുട്ടി? ഞാൻ കുറേ നേരമായി കാത്തിരിക്കുന്നു. വെറുതെ നടക്കാൻ? വിശ്വനാഥന് പരുങ്ങലുണ്ടായിരുന്നു. രാധ വിളക്ക് പിടിച്ചു നിൽക്കുന്ന ആ മനുഷ്യനെ ആകെയൊന്ന് നോക്കി. ദീർഘകായനായ ഒരു പരുക്കൻ മുസൽമാനാണ്. ഇങ്ങോട്ട് കയറി നിൽക്കൂ, വിശ്വനാഥൻ പിമ്പോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ആരാണ്? പരുക്കൻ ശബ്ദം. നാട്ടുകാരാണ്. ആ വിളക്ക് മുമ്പോട്ട് നീങ്ങി. ആ മധ്യവയസ്കൻ ആകെതരെ ഒന്ന് നോക്കി. ഒരു പെൺകിടാവും ഒരു ചെറുപ്പക്കാരനും. ഒരു നിമിഷം ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു, അകത്തേക്ക് കടന്നു നിൽക്ക. ആ പരുക്കൻ ശബ്ദത്തിന് ആകാവുന്നത്ര മൃദുലതയോടെയാണ് അത് പറഞ്ഞത്. അവരെല്ലാം മുറിയുടെ ഓരോ ഭാഗത്ത് ഇരുപ്പുറപ്പിച്ചു. ഇവരെ എനിക്ക് മനസ്സിലായില്ല. ഒരാൾ കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നതാണ്. സ്റ്റേഷനിൽ വഴിയറിയാതെ നിൽക്കുമ്പോൾ ഞാനിങ്ങോട്ട് കൂട്ടിയതാണ്. വിശ്വം ഒരു നുണ ഭംഗിയായി വിവരിച്ചു. ആഹാ! പരുക്കൻ മനുഷ്യന്റെ ദൃഷ്ടിയിൽ സന്ദേഹം കളിയാടിയത് നിഴലിൽ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: പെട്ടെന്നുണ്ടാകുന്നതും എന്നാൽ പെട്ടെന്ന് തന്നെ ശമിക്കുന്നതുമായ അതിശക്തമായ ദേഷ്യമാണ് മുൻകോപം. പ്രണയബന്ധങ്ങളിലെ മുൻകോപം പലപ്പോഴും തീവ്രത കുറഞ്ഞതോ അല്ലെങ്കിൽ അതൊരു അഭിനയമോ ആയിരിക്കാം. ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ മുൻകോപകാരികളായ രണ്ട് നായികമാരോട് പ്രേം നസീറിൻ്റെ നായക കഥാപാത്രങ്ങൾ നടത്തുന്ന രസകരമായ സംവാദമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സേതുബന്ധനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതിയ വരികൾക്ക് ശങ്കർ ഗണേശ് സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം അന്തപുരം.

മുൻകോപക്കാരികളായ രണ്ട് നായികമാരോട് പ്രേംനസീറിന്റെ നായക കഥാപാത്രങ്ങൾ നടത്തുന്ന രസകരമായ സംവാദമാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതിമധുരത്തിൽ നമ്മൾ ആസ്വദിച്ചത്. തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതിമധുരം വീണ്ടുമെത്തും നാളെ രാവിലെ 8:35.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
4: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ളാറ്റ് 50% ഓഫ്, ഒപ്പം 30 crore സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
5: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

0: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
1: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP-IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
2: ഇന്നീ പരിപാടിയിൽ കർമ്മയോഗ, രാജയോഗ, ജ്ഞാനയോഗ ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
3: യോഗയുടെ കാഴ്ചയിൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പരിശീലിക്കാം. ജാതി മത വർഗ ദേശഭേദമന്യേ ലോകം മുഴുവൻ June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നുണ്ട്. ഭാരതീയരെന്ന നിലയിൽ നമുക്കിതിൽ അഭിമാനിക്കാം. യോഗയുടെ തുടക്കത്തിന് മനുഷ്യരാശിയോളം പഴക്കവും പ്രാധാന്യവുമുണ്ട്. യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന പദമുണ്ടായിരിക്കുന്നത്. യോഗ ഒരു പൌരാണിക ശാസ്ത്രമാണ്. നാം ഇന്ന് കടന്നു പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലൂടെയാണ്. ഇത്തരം പരിണാമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ആന്തരികമായ പരിണാമം ഉണ്ടാകുന്നില്ല. ബാഹ്യമായ പരിണാമത്തിനോടൊപ്പം തന്നെ ആന്തരിക പരിണാമം ചാലകശക്തിയായി മുന്നോട്ട് പോകാൻ യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. മനോമാലിന്യങ്ങൾ നീക്കം ചെയ്ത് സാധനയിലൂടെ പരിപൂർണത നേടാൻ യോഗ സഹായിക്കുന്നു. യോഗയുടെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളാണ് കർമ്മയോഗ, ജ്ഞാനയോഗ, രാജയോഗ എന്നിവ. എന്താണ് കർമ്മയോഗ? കർമ്മണ്യേ വാദികാരിസ്യ മാ ഫലേഷു കഥാചന എന്ന് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നുണ്ട്. ഫലേച്ഛ കൂടാതെ കർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന ജീവിതക്രമമാണ്. ഭൗതിക ജീവിതം വിജയകരമായി പൂർത്തീകരിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ കർമ്മയോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിജി പോലുള്ളവർ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ജ്ഞാനയോഗ, അറിവിൽ അധിഷ്ഠിതമായ യോഗയാണ് ജ്ഞാനയോഗ. ബുദ്ധിയും വിവേകവും മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള അറിവ് ധ്യാനത്തിലൂടെ, ഗുരുമാർഗത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നുണ്ട്. പൗരാണിക ഋഷിമാർ രചിച്ച വേദങ്ങളും ഉപനിഷത്തുകളും പ്രകാരം ശിഷ്യന്മാർ സജ്ജരാകുമ്പോൾ ഉത്തമനായ ഗുരു പ്രത്യക്ഷപ്പെടുമെന്നാണ്. ഇത് ധാർമ്മികവും സന്മാർഗവുമായ പൂർണ്ണതയാണ് ലക്ഷ്യമിടുന്നത്. പ്രായോഗിക തലത്തിൽ വ്യക്തിഗതമായും സാമൂഹ്യപരമായും സംഘർഷങ്ങളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, സ്നേഹത്തിൽ അധിഷ്ഠിതമായ, സമാധാനപരമായ ഒരു പുതിയ ലോകക്രമം നിലവിൽ വരും. ആത്മസാക്ഷാത്കാരം നേടാൻ അവരവരുടെ കടമയും ധർമ്മവും ഉത്തരവാദിത്വവും ഉപേക്ഷിച്ചുകൊണ്ട് സർവസംഘ പരിത്യാഗി ആവണമെന്നില്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവ ദർശനവും ഇതുതന്നെയാണ്. അവരവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ലഭ്യമായ സമയവും സൗകര്യവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യോഗ ജീവിതം പഠിക്കുകയും പഠിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാം. എന്താണ് രാജയോഗ? ഈ പദം തന്നെ വ്യക്തമാക്കുന്നത് നമ്മെ രാജ

0: രാജകീയമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്നു എന്നാണ്. ഇവിടെ രാജാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെയാണ്. യോഗ എന്നത് മാനസിക ശാസ്ത്രം കൂടിയാണ്. യോഗ ചിത്തവൃത്തി നിരോധക എന്ന വാക്യത്തിൽ നിന്ന് ഇത് വ്യക്തമാണ്. മനോ വ്യാപാര മണ്ഡലം ഭൗതിക, ആത്മീയ, മാനസിക തലങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട്. രാജയോഗ സ്വയം അനുഭവത്തിലൂടെ ബോധ്യപ്പെടണം. രാജയോഗ ഒരു രാജപാത നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നുണ്ട്. ഭൗതികവും ആത്മീയവും മാനസികവുമായ തലങ്ങളിൽ രാജയോഗ സ്വാധീനിക്കുന്നുണ്ട്. പതഞ്ജലി മഹർഷി വിഭാവനം ചെയ്ത അഷ്ടാംഗയോഗയെ രാജയോഗ എന്നാണ് പറയുന്നത്. ഇവ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. ആദ്യത്തെ 4 ഘട്ടങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ ഹഠയോഗയെന്നും വിളിക്കുന്നുണ്ട്. ഹഠയോഗ അവസാനിക്കുമ്പോൾ രാജയോഗ തുടങ്ങുന്നു എന്നാണ് പ്രമാണം.
1: കർമ്മയോഗ, രാജയോഗ, ജ്ഞാനയോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
4: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല.
5: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു.
7: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ. 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
9: എന്തൊരു ചൂടാ!
10: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
9: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
11: താപ്പാന എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ, തുളസി യതീന്ദ്രൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് സംഗീതം നൽകിയത് വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ ആനന്ദപുരി സമാപിക്കുന്നു. പരിപാടിയിൽ ഒപ്പമുണ്ടായിരുന്നത് നദീർഷ. ഏവർക്കും ശുഭദിനാശംസകൾ നേരുന്നു.

കളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിടമേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തിനികിടത്ത് മൃഗത്തെ

കാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ട

0: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
1: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
2: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് ആണ് ഇതുവരെ കേട്ടത്.
1: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 9,50,000 ലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
6: ആഘോഷം തുടങ്ങിയല്ലേ.
7: യെസ്, 1000-ക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
8: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്ന് 1991 മുതൽ 2000 വരെ പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എന്നു സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ഗാനരചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയത്.

0: താങ്കളുടെ ചായ.
1: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
0: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
1: എങ്ങനെ?
0: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
1: ഇത്ര എളുപ്പമോ?
0: എന്ത് എളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
1: എന്റെ പൊന്നോ വേണ്ട.
0: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: എന്തൊരു ചൂടാ!
4: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
3: പിട്ടപ്പിള്ളി ഏജൻസീസ്.
5: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
6: അതെ, 6299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
7: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ September 13 വരെ മാത്രം.
8: ചിത്രയും സംഘവും പാടിയ ഗാനം കൈതപ്രത്തിന്റെ വരികൾ, കീരവാണിയുടെ സംഗീതം. ചിത്രം സൂര്യമാനസം.

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് എൽ ഇ ഡി ടി വികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ. ടിസി അപ്ലൈ.
3: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in 3 categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician, and there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to 10th September 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
4: എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല. ചിത്രം കിലുക്കം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഇന്നത്തെ പ്രോഗ്രാം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

0: ഗാനോപഹാരം സമാപിച്ചു.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: സമയം 10:00.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ, ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ തിമോറിലെ ഡൽഹിയിൽ തെക്കുകിഴക്കൻ ഏഷ്യൻ WHO റീജിയണൽ കമ്മിറ്റിയുടെ 79th സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചു. 35 ടൺ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8th വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഗോവയിലെ സുവാരിപാലം സന്ദർശിച്ച് ഇരട്ട ഒബ്സർവേറ്ററി ടവറുകൾക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തറക്കല്ലിട്ടു. രാജ്യത്ത് ഇത്തരത്തിൽ ആദ്യത്തെ ടവറുകളായിരിക്കും ഇവയെന്നും 2 വർഷത്തിനകം ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി BL വർമ്മ ചെന്നൈയിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ സതേൺ റീജിയണൽ ലബോറട്ടറി സന്ദർശിച്ചു. മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ, ഉൽപ്പന്ന സർട്ടിഫിക്കേഷൻ, ഹോൾമാർക്കിംഗ്, നിർബന്ധിത രജിസ്ട്രേഷൻ പദ്ധതി എന്നിവയിലൂടെ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സംഘടനയുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് കാക്കനാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 16 കിലോയിലധികം കഞ്ചാവുമായി 2 പേരെ ഹിൽ പാലസ് പോലീസ് പിടികൂടി. എറണാകുളം പോണേക്കര സ്വദേശി ഷഹീർ, പശ്ചിമബംഗാൾ സ്വദേശി മെഹബൂബ് മുർഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1st കോളേജ് പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഫിലിപ്പീൻസിലെ പലവാൻ മേഖലയിൽ ഫെറിക്ക് തീപിടിച്ച് 4 പേർ മരിക്കുകയും 86 പേരെ കാണാതാവുകയും ചെയ്തു. 134 യാത്രക്കാരിൽ 43 പേരെ രക്ഷിച്ചതായി തീരരക്ഷാസേന അറിയിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11:00 കേൾക്കാം.

0: ഇത് ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ സന്ദേശഗാനം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. ഹലോ സന്ദേശഗാനം, ഞാൻ ലത, വട്ടപ്പാറ നിന്നാണ്. എനിക്ക് രണ്ട് മക്കൾ, അഖിലും ചക്കി എന്ന അനഘയും. രണ്ട് മക്കൾ കൂടിയുണ്ട്. അഖിലിന്റെ ഭാര്യ ചക്കര എന്ന ദേവികയും ചക്കിയുടെ ഭർത്താവ് അപ്പു എന്ന അമർചന്ദും. അപ്പു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. സ്വന്തത്തിനും ബന്ധത്തിനും ഒത്തിരി വില കൊടുക്കുന്ന കുട്ടിയാണ് അപ്പു. ചക്കിയുടെയും അപ്പുവിന്റെയും മൂന്നാം വിവാഹ വാർഷികം സെപ്റ്റംബർ 11-നാണ്. അപ്പുവിനെ വിളിച്ച് ആശംസ അറിയിക്കണേ. നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: അപ്പു, പോലീസ് ഡ്യൂട്ടിയിലാണോ?
1: അയ്യോ,
0: എന്നാ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു വെച്ചോളാം. 11-ാം തീയതി ഡ്യൂട്ടിയിലാണോ? 11-ാം തീയതി ഡ്യൂട്ടിയായ പറ്റൂല.
1: 11-ാം തീയതി
0: ഡ്യൂട്ടിയും ഓൾ ഇന്ത്യ റേഡിയോ തമ്മിൽ എന്ത് ബന്ധം? ഓൾ ഇന്ത്യ റേഡിയോയിലാണോ 11-ാം തീയതി ഡ്യൂട്ടി?
1: അല്ല, ഇപ്പഴാണ്
0: എന്തപ്പോ പോലീസ്? കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പോലീസല്ലേ. അതിന്റെ ഒരു ആശംസ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. അപ്പോ ചക്കിക്കും അപ്പുവിനും വിവാഹ വാർഷിക ആശംസകൾ. വളരെ എല്ലായിടത്തും വളരെ പ്രിയപ്പെട്ട ആളാണല്ലോ. സാധാരണ പോലീസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊക്കെ പേടിയാണ്. പക്ഷേ അപ്പു പോലീസിന്റെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര വാത്സല്യമാണല്ലോ. അപ്പോ ഡ്യൂട്ടിയിലായത് കാരണം ഞാൻ കൂടുതൽ വട്ടം ചുറ്റിക്കുന്നില്ല. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി എന്നാണ്. ആ അമ്മ തന്നെയാണ്. എനിക്ക് 4 മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ, പ്രത്യേകിച്ച് 11-ാം തീയതി വിവാഹ വാർഷികം ആശംസിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേക ആശംസകൾ. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടി കൂടിയാണ്. ഏത് പാട്ട് വെക്കണം? എന്നാലും ഒന്ന് പറയണേ. ഒരുപാട് പാട്ടില്ലേ അമ്മായിട്ട്? അമ്മായെന്നറിയിക്കാതെ ഉയരില്ലേ, മന്നൻ സിനിമയിലെ പാട്ട്. അപ്പൊ ലത അമ്മയ്ക്ക് എല്ലാവരുടെയും വക ആശംസകൾ, ഒപ്പം നിങ്ങൾക്കും. ഇനി എപ്പോഴെങ്കിലും ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് പോലീസിനെ ഞാൻ പിടിച്ചോളാം. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടുന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
3: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈ തന്നെ പോവാം.
2: മൈ ജിയോണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
5: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
6: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
9: ഹലോ, സന്ദേശഗാനത്തിൽ കൂടി ഒരു ഗാനം വെച്ചുകൊടുത്ത് സന്ദേശം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ മക്കൾ വിഷ്ണുവിന്റെ ജന്മദിനം August 25 വിശാലിന്റെ ജന്മദിനം September 5 രണ്ടുപേർക്കും വേണ്ടി വിശാലിനെ വിളിച്ച് ആശംസ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ജയശ്രീ PK, മണിമല. ഹലോ.
10: ഹലോ
9: ഹലോ, ഇത് അധ്യാപക ദിനത്തിൽ ജനിച്ച വിശാലാണോ?
10: അതെ, വിശാലാണല്ലോ.
9: എന്നിട്ട് വിശാൽ അധ്യാപകനായോ?
10: അധ്യാപകനായില്ല.
9: പിന്നെ എന്തായി?
10: ഞാനിപ്പോ ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുന്നുണ്ട്.
9: ആഹാ, പിന്നെ?
10: പിന്നെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്.
9: അമ്പലത്തിൽ എന്തിനു പോകുന്നുണ്ട്?
10: അമ്പലത്തിൽ പൂജ.
9: ആ, ഓ, പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഓ, ഓക്കെ. അപ്പൊ ഇനി അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് എന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞേക്കണേ.
10: തീർച്ചയായിട്ടും പറയാം.
9: ആരുടെ കാര്യം? എന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോ
10: ആകാശവാണി.
9: ആകാശവാണിയോ? ആകാശവാണിയുടെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പറയൂ.

0: അല്ല.
1: അപ്പോ വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസകൾ.
0: താങ്ക് യു.
1: വിശാലിന് മാത്രമല്ല വിഷ്ണുവിനും. വിഷ്ണുവിൻ്റെതും 10 ദിവസം മുമ്പേ ആയിരുന്നല്ലോ അല്ലേ?
0: അതെ അതെ അതെ, മുമ്പായിരുന്നു.
1: നിങ്ങൾ അടുത്തടുത്ത് ബർത്ത്ഡേകൾ ആയതുകൊണ്ട് ഒരുമിച്ചാണ് ആഘോഷം.
0: അതെ, ആ ഒരുമിച്ചാ ഞങ്ങൾ കാര്യങ്ങളല്ല. ഒരു അനിയനും ഉണ്ട്.
1: ആഹാ, അയാളുടെ പേരെന്താ?
0: വിവേക്.
1: വിവേകിന്റെ ബർത്ത്ഡേ എന്നാ?
0: വിവേകിന്റെ ഏപ്രിൽ.
1: ആ, കുറച്ച് ദൂരെ ആയതുകൊണ്ടായിരിക്കും. അമ്മ അടുത്തടുത്തുള്ള രണ്ടാൾക്കാർക്ക് ആശംസ പോട്ടെ. ഏപ്രിൽ സമയത്ത് ഏപ്രിലുള്ള ആൾക്ക് സന്ദേശം അയക്കുമായിരിക്കും. ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി എന്നാണ്. ഏത് പാട്ടാ വെക്കേണ്ടേ?
0: അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1: പെട്ടെന്ന് പറയണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി.
0: ഫ്രണ്ട്സിലെ ഒരു പാട്ട് വെച്ചാ.
1: ഫ്രണ്ട്സിലെ ഏത് പാട്ട്? എല്ലാം നല്ല പാട്ടല്ലേ?
0: ആ, എല്ലാം നല്ല പാട്ട്. അതിൽ ചേട്ടൻ ഇഷ്ടപ്പെട്ട പുനരീക്ഷണം പൊന്നിൽ മുക്കിയതാ.
1: ആരാണ് അവിടെ പുനരീക്ഷണം പൊന്നിൽ മുക്കുന്നത്? ആരാ അവിടെ സൈഡിൽ ഇരുന്നോണ്ട്?
0: ഇല്ല, ഞാനിവിടെ അമ്മ വീട്ടിൽ വന്നതാണ്. അവരും അമ്മാവനും ഒക്കെ ഉണ്ട് അടുത്ത്. അമ്മാവനുണ്ട്, അമ്മായി ഉണ്ട്.
1: അമ്മാവനാണോ ഈ പുനരീക്ഷണം പൊന്നിൽ മുക്കിയത്?
0: എല്ലാരും അടുത്തടുത്തിരിക്കുവല്ലേ.
1: ആണേ, അപ്പൊ സ്പീക്കർ ഫോണിലിട്ട് എല്ലാവരും കൂടി കേട്ടോണ്ടിരിക്കുക.
0: അതെ അതെ.
1: അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഗംഭീരമാവട്ടെ വരുന്ന വർഷങ്ങൾ. കുടുംബത്തിന് മൊത്തത്തിൽ ചേട്ടനും ചേച്ചിക്കുള്ള വിവാഹ വാർഷിക ആശംസ നേരത്തെ പറഞ്ഞു. ഇപ്പോ വിശാലിന്റേതായി. ഇനി അടുത്ത് വിവേകിന്റെ ബർത്ത്ഡേ ആശംസയായിട്ട് അടുത്ത ഏപ്രിൽ വരുമായിരിക്കും അല്ലേ? അപ്പൊ എല്ലാവർക്കും വരും വർഷങ്ങളെല്ലാം ഗംഭീരമാവട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി എം ജി ശ്രീകുമാറും ടി കെ ചന്ദ്രശേഖരനും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
2: പുലരിക്കുന്ന
0: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
1: എന്താ സംശയം? അത് മൈജി അല്ലേ?
0: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടിഎൻസി അപ്ലൈ.
3: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
4: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ മാറ്റി ഹോം ഗിഫ്റ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
5: എംആർടി ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല. ടിഎൻസി അപ്ലൈ.
6: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
7: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
8: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
12: ആരെ കാണാൻ പോവാ?
11: ഭഗവതിയെ കാണാൻ.
12: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
11: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
13: ഭഗവതി ലോട്ടറി ഏജൻസി. ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
14: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
15: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, എന്റെ പേര് നീന, സ്ഥലം ആലംകോട്. എന്റെ ചേച്ചിയുടെ മകൾ VSSCയിൽ ജോലിയുള്ള മേഘ സാബുവിന്റെ വിവാഹം വരുന്ന സെപ്റ്റംബർ 13 എന്റെ ലാഡുവിന് സമാധാനവും സന്തോഷവും സർവേശ്വരൻ കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആകാശവാണിയിൽ നിന്നും അവളെ വിളിച്ച് ആശംസകൾ അറിയിക്കാമോ? അവളെ ലാഡു എന്ന് വിളിക്കുന്നത് ഞാൻ മാത്രമാണ്. ലാഡു എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞാനാണെന്ന് മനസ്സിലാകും. നമുക്ക് വിളിച്ചു നോക്കാം മേഘ സാബുവിനെ. ഹലോ.
16: ഹലോ,
15: മേഘ സാബു ആണോ?
16: അതെ.
15: മേഘ സാബു തിരക്കിലായോ?
16: തിരക്കിലായില്ല. ആരാ?
15: ഇനി അധിക ദിവസമല്ലല്ലോ, അപ്പൊ തിരക്കിലാവാതിരിക്കാൻ പറ്റില്ലല്ലോ.
16: ആരാത്?
15: ആരാ നല്ലല്ലോ, അവിടുത്തെ വിശേഷങ്ങളല്ലേ പ്രധാനം.
16: എന്നാലും ആരാന്നറിയാതെ ഇങ്ങനെ വിശേഷം പറയുന്നേ?
15: വിശേഷങ്ങളൊക്കെ അറിയുന്ന ആളല്ലേ. സെപ്റ്റംബർ 13 അല്ലേ കല്യാണം?
16: അതെ ആണ്.
15: ആ, അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ? തിരക്കായോ എന്നാ ചോദിച്ചത്.
16: തിരക്കായി തുടങ്ങി.
15: ഓ, എന്താണ് ഈ നാട്ടിലെങ്ങും അല്ലല്ലോ ആണല്ലേ, അല്ലെന്ന് തോന്നല്ലോ. ഇപ്പൊ മേഘയോട് സംസാരിച്ച് എനിക്കും ഇപ്പൊ നാക്കൊന്നും തിരിയുന്നില്ല.
16: അയ്യോ,
15: കുറേശ്ശെ കുറേശ്ശെ ടെൻഷൻ കയറി തോന്നുന്നു. അതൊക്കെ പോട്ടെ, മേഘ വിവാഹം കഴിക്കുന്ന ആളുടെ പേരെന്താ?
16: നിതിൻ.
15: ആഹാ, എന്ത് ചെയ്യുന്നു നിതിൻ? നിതിനും VSSCയിലാണോ?
16: അല്ലല്ല, യൂറോപ്പിലാണ്. ലാത്വിയ എന്ന് പറയുന്ന രാജ്യത്താണ്.
15: അടിപൊളി.
16: മെഷീൻ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യുക.
15: അടിപൊളി സ്ഥലമല്ലേ? എന്റെ പടങ്ങളൊക്കെ കാണുമ്പോ തന്നെ കൊതു തോന്നുന്ന ഒരു സ്ഥലമല്ലേ? VSSC ഒക്കെ വിട്ട് ലാത്വിയയിലേക്ക് പോവാണോ?
16: ഇല്ല, പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെയാ.
15: അയ്യോ, ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് പോകാനുള്ള അവസരം കിട്ടിയിട്ട് പോവാതിരിക്കുന്ന എങ്ങനെ?
16: എപ്പോഴും പോയിട്ട് വരാം.
15: എന്നാലും നമ്മുടെ പഠിച്ച വിഷയത്തിൽ കിട്ടിയ ജോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും അല്ലേ? ഓ, അതാണ്. അതൊക്കെ പോട്ട്, ലാഡുവിന് വളരെ സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയാനാണ് ഞാൻ വിളിച്ചത്.
16: ഓ, കുഞ്ഞമ്മച്ചി പറഞ്ഞിട്ടാണോ?
15: ഏതമ്മച്ചിയായാലും ലാഡുവിനുള്ള ആശംസ പറയാനാണ് ഞാൻ വിളിച്ചത്.
16: ഓ, കുഞ്ഞമ്മച്ചി.
15: ഈ കുഞ്ഞമ്മച്ചിയുടെ പേരെന്താ?
16: നീന.
15: ആ, അപ്പൊ ആലംകോട്
16: റേഡിയോന്നാണോ?
15: ആണെങ്കിൽ
16: റേഡിയോയിലുള്ള പരിചയമുള്ള ശബ്ദം.
15: റേഡിയോയിലുള്ള പരിചയമുള്ള ശബ്ദം? റേഡിയോയിൽ ഒരുപാട് പേര് പരിചയമുണ്ടോ?
16: അങ്ങനെയല്ല, അമ്മ രാവിലെ ഇടുമ്പോ കേൾക്കാം അങ്ങനെ.
15: ഈ ശബ്ദോ?
16: ശബ്ദം
15: ഒരിക്കലുമില്ല. അതൊക്കെ പോട്ടെ, വിവാഹമൊക്കെ ആയിട്ട് ഒരു പാട്ടൊക്കെ വെക്കണ്ടേ? അത് ഉറപ്പിച്ചില്ലേ? ഏ, ഹലോ സന്ദേശകാരം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. ഇപ്പൊ ഒരു സന്തോഷമൊക്കെ വന്ന്. തുടക്കത്തിൽ എന്തോ എന്തോ ഇതാരാ, എന്തോ എന്നെ ലാത്വിയയിലേക്ക് പോവാൻ നിൽക്കുന്ന എന്നെ എങ്ങാനും തട്ടിക്കൊണ്ടു പോകാൻ വന്ന ആളാണോ?
16: ആരാന്നറിയാത്ത
15: ആളോട് കൺഫ്യൂഷൻ വന്ന എങ്ങനെയാണോ? വെക്കടാ ഫോൺ എന്ന് പറയണ്ടേ. സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. വിവാഹമൊക്കെ അടിപൊളിയാവട്ടെ. നമുക്ക് ഒരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം? കല്യാണ പെണ്ണിനെ വേദിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് കസിൻസ് എല്ലാരും കൂടി ചേർന്ന് ഡാൻസ് ചെയ്തുകൊണ്ട് ഒരു എൻട്രി സോങ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലേ? അത് ഏത് പാട്ടാ?
16: സീതാ കല്യാണത്തിന്റെ പാട്ടായിരുന്നു.
15: ആണോ? ക്ലാസിക് എൻട്രി ആണ്.
16: അല്ലാതെ
15: അടിപൊളി എൻട്രി അല്ല. അപ്പൊ ഞാൻ അതെല്ലാം ആ സീന് ഞാൻ പിൻവലിച്ച് ഒരു പാട്ട് പറ.
16: വേറെ പാട്ടോ?
15: കല്യാണത്തിന്റെ ഗുമ്മുള്ള ഒരു പാട്ട്.
16: ചിങ്ങമാസം.
15: ആ, കറക്റ്റ് ആണല്ലോ.
16: ചിങ്ങമാസം ആണല്ലോ.
15: അതെ, ചിങ്ങമാസം വന്നു ചേർന്നാൽ നിതിൻ മേഘയെ സ്വന്തമാക്കും. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നിതിൻ മേഘയെ സ്വന്തമാക്കുന്ന ദിവസം അടിപൊളിയാവട്ടെ, തുടർന്നുള്ള ദിവസങ്ങളും ഗംഭീരമാവട്ടെ. ലാത്വിയും ഈ അന്താരാഷ്ട്ര ബന്ധം വളരെ ഗംഭീരമായി സമൃദ്ധമായി മുന്നോട്ട് പോട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
16: ഓക്കേ.
15: അപ്പൊ ചിങ്ങമാസവും ഓണവും കല്യാണവും അടിപൊളിയാവട്ടെ.
16: താങ്ക് യു സർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശഗാനം തുടരും. ഇപ്പോൾ സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,255 രൂപ, പവന് 114,040 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ₹29,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം ₹3,000 വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ഹലോ സന്ദേശഗാനം തുടരുന്നു.
7: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, എന്റെ പേര് സിന്ധു. വീട് പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴ എന്ന സ്ഥലത്താണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ആകാശവാണിയുടെ ശ്രോതാവാണ്. സെപ്റ്റംബർ 8 ഞങ്ങളുടെ 24th വിവാഹ വാർഷികമാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് അജേഷ് എന്നാണ്. അദ്ദേഹത്തെ വിളിച്ച് ഒരു ആശംസകൾ പറയാമോ? നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ അജേഷ് അല്ലേ? അജേഷ് തിരക്കാണോ? അമ്പലത്തിലാ? ആണോ? ഈ സെപ്റ്റംബർ 8 പ്രത്യേക പരിപാടികൾ?
8: സെപ്റ്റംബർ 8 മനസ്സിലായി.
7: സെപ്റ്റംബർ 8 എന്ന് പറയുമ്പോഴത്തേക്ക് നാണം വരികയാണ്. എന്താണ് അജേഷ്,
8: കേൾക്കുന്ന സൗണ്ട് ആയതുകൊണ്ട് നല്ലപോലെ മനസ്സിലായി. ആരാണ്?
7: കാൽ നൂറ്റാണ്ടായിട്ട് നാണം മാറുന്നില്ലല്ലോ.
8: മാറുന്നില്ല. നമുക്ക് അങ്ങനെ മാറത്തില്ലല്ലോ. മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അസമില്ലാതാവത്തില്ലയോ?
7: മാറിക്കഴിഞ്ഞാൽ സിന്ധു ശരിയാക്കുക, വേറെന്താ?
8: ആരാണ് സാർ നമ്പർ തന്നത്?
7: ഞങ്ങൾ വിവാഹ വാർഷികം ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് സിന്ധു പ്രഖ്യാപിച്ചു.
8: അതിപ്പോ
7: നമ്മളിപ്പോ അങ്ങോട്ട് വിളിച്ചില്ലേ? അതൊരു വിശേഷ ദിവസത്തിൽ ആശംസകളുമായി. അപ്പൊ അവിടെ നല്ല ബഹളമുണ്ട്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ നമ്മൾ വെക്കേണ്ടേ?
8: നല്ലൊരു വിവാഹ വാർഷികത്തിന്റെ ഒരു പാട്ട്.
7: ചുമ്മാ ഒറ്റ ഇടി വെച്ചിരുന്നുണ്ടല്ലോ. ഈ ആയിരക്കണക്കിന് പാട്ടുകൾക്കിടയിൽ നിന്ന് ഞാനൊരു പാട്ട് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാ? ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു പാട്ട് എടുത്തോളാം. പറ, ഏതാന്ന് പറ.
8: ഹലോ,
7: പറയണം.
8: എന്റെ മോൾ അടുത്ത് മോൾ കൂടെ കൊടുക്കാം.
7: ആ ഹലോ.
9: ഹലോ,
7: എന്താ മോളുടെ പേര്?
9: ആരാധ്യ.
7: ആഹാ, ആരാധ്യ ഏത് ക്ലാസ്സിലാണ്?
9: 8th.
7: ആഹാ, വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
9: അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്.
7: ചേട്ടൻ എന്ത് ചെയ്യുന്നു?
9: ചേട്ടൻ വെളിയിൽ പഠിക്കുക.
7: വെളിയിൽ എന്താണ് പഠിക്കുന്നത്?
9: ചേട്ടൻ നഴ്സിംഗ് പഠിക്കുക.

0: നൂറ് നൂറ് ആശംസകൾ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ.
1: ഷു, വിവാഹ വാർഷികത്തിന് ഈ പാട്ട് വെച്ച് എനിക്ക് എന്നെ മടുത്ത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് ഇപ്പോഴും നാണം കുണിങ്ങിയായിരിക്കുന്നത് കൊണ്ട് വളരെ പ്രണയസുരഭിലമായ നിമിഷങ്ങളൊക്കെ ഉള്ള ഒരു പാട്ട് ചോദിക്കുമെന്ന്.
0: ഉണ്ട്, പക്ഷെ നമുക്ക് ഈ പെട്ടെന്ന് പറയുമ്പോൾ നമ്മളിത് ഓർത്തെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതാ സർപ്രൈസ് ആയിട്ടല്ലേ വിളിച്ചത്.
1: ആ അത് വേണ്ടേ,
0: അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. പെട്ടെന്ന് പറയാനായിട്ട് നമുക്കൊരു ഇത് ആദ്യം വന്നത് ഇതാ, ഈ പഴയൊരു
1: ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ വെക്കാം. ഹലോ മദ്രാസ് കേൾ എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, ഗംഗയമരൻ ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ട്. കാൽനൂറ്റാണ്ട് പൂർത്തിയാവുന്നു, ഇനിയും ഒരു നൂറ്റാണ്ടിലോട്ട് അതങ്ങ് എത്തട്ടെ. അതിനിടയ്ക്ക് ആശംസകൾ പറയാൻ വേണ്ടി നമുക്കും പറ്റട്ടെ. വരുന്ന വർഷങ്ങളെല്ലാം വളരെ ഗംഭീരമാവട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. താങ്ക് യു.

0: ഓഫർ കിട്ടിയത്?
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
6: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: ഹലോ സന്ദേശഗാനം തുടരുന്നു.
8: ഹലോ സന്ദേശഗാനത്തിലേക്ക്. കഴിഞ്ഞ രണ്ട് മെസ്സേജുകൾ പരിഗണിച്ചില്ല, ഇതെങ്കിലും പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അനിത, നെയ്യാറ്റിങ്കര 10-ാം കല്ലിൽ താമസിക്കുന്നു. എന്റെ അനുജത്തി സുനിത, ഹസ്ബൻഡ് ശിവപ്രസാദ്, ഇവരുടെ വെഡിങ് ആനിവേഴ്സറി September 10. ആശംസകൾ അറിയിച്ചുകൊണ്ട് ശിവപ്രസാദിനെ ഒന്ന് വിളിക്കാമോ? അദ്ദേഹം നല്ലതായി പാടും, ഒരു പാട്ടും പാടിക്കണം. നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ ശിവപ്രസാദ്, എവിടെയാണ്? തിരക്കാണോ? September 10 തിരക്കാണോ? അത് ശരി, ഇങ്ങോട്ടാണോ ചോദിക്കുന്നത്? September 10 എന്താണ് പരിപാടി എന്ന്? September 10 പരിപാടി എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റൂല.
9: അതല്ല, AIR-നെ വിളിച്ചിട്ട് September 10 ചോദിച്ചാൽ ഞാൻ എന്തോ അറിയും.
8: AIR-ആ? അതെന്ത് AIR?
9: AIR എന്നാണ് അത് കോൾ വന്നത്.
8: അതങ്ങനെ പലതും കാണും, അതൊന്നും വിശ്വസിക്കരുത്.
9: കാര്യം പറഞ്ഞോളൂ.
8: കാര്യം അതല്ലേ ഞാൻ ചോദിച്ചത്, 10-ാം തീയതി എന്താ പരിപാടി എന്ന്?
9: പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എല്ലാ വർഷവും പോകുമ്പോൾ തന്നെ 10-ാം തീയതി പോണത്.
8: അതങ്ങനെ പോയാ പറ്റൂലല്ലോ. കേക്ക് ഒക്കെ എവിടെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്?
9: കേക്കിന്റെ പരിപാടി ഒന്നുമില്ല.
8: സുനിതയാണോ അനിതയാണോ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത്?
9: ഓർഡർ ചെയ്യാൻ സാധ്യതയില്ല.
8: ആണോ? പിന്നെ വേറെ ആരും കേക്ക് ഓർഡർ ചെയ്യും?
9: ഞാൻ തന്നെ വാങ്ങിക്കേണ്ടി
8: വരും. ഞാൻ തന്നെ ഇതെല്ലാം ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും. ഈ ആഘോഷ പരിപാടികൾ ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ ചിലരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഈ ആഘോഷമായിട്ട് വിവാഹ വാർഷികമായിട്ട് ഒരു പാട്ടൊക്കെ വേണ്ടേ?
9: പാട്ട് വേണം, പക്ഷേ അവസ്ഥയിലല്ല ഞാൻ.
8: ശേ, ഒന്ന് പതുക്കെ മൊബൈൽ ഒന്ന് പൊത്തി പിടിച്ചങ്ങ് പാടിയാ മതി. അത് ശരി, ഓഫീസിൽ ഇരിക്കുന്ന ഒരാളെ വിളിച്ചു കരുതി പാട്ട് പാടണം. ഏ, വിവാഹ വാർഷിക ആശംസ പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞ് എന്തും ചോദിക്കാമോ അല്ലേ? ഈ പക്ഷെ താങ്കളെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന് താങ്കളുടെ ചേച്ചി വളരെ നിർബന്ധമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ടുപേർക്കും ഓഫീസ് ടൈമിലല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ നമുക്കൊരു പാട്ട് വെക്കാം അല്ലേ?
9: പാട്ട് വെക്കാം.
8: ഏത് പാട്ട് വെക്കാം?
9: മലരേ മാടള മലരേ അങ്ങനത്തെ പാട്ടുണ്ടല്ലോ,
8: പിന്നെ
9: ആ പാട്ട് തന്നെ പോവാം.
8: ആ, അവിടെ രണ്ടു മൂന്ന് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ പോരട്ടെ പോരട്ടെ.
9: മലരി മാതള മലരി, മദനൻ മധുപൻ മുരളീലോലം, മധുരം നുകരാൻ വരവായി, മലരി
8: താങ്ക് യു, താങ്ക് യു. ഓഫീസിലായതുകൊണ്ട് മാത്രമാണ് വെറുതെ വിട്ടത്, ഇല്ലെങ്കിൽ മുഴുവൻ പാട്ട് ഞാൻ പാടിച്ചേനെ. അപ്പോ പിന്നെ എപ്പോഴെങ്കിലും താങ്കളുടെ കൂടുതൽ പാട്ടുകൾ കേൾക്കാൻ പറ്റട്ടെ. ആ നിമിഷം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലിയുടെ വരികൾക്ക് ദേവരാജനെ നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പോ രണ്ടുപേർക്കും വീണ്ടും വീണ്ടും ആശംസകൾ. നമുക്ക് പാട്ട് കേൾക്കാം.
9: താങ്ക് യു.
8: വരുന്ന വർഷങ്ങളൊക്കെ ഗംഭീരമാവട്ടെ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം,
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനിക്കൂടിൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: എന്തൊരു ചൂടാ!
4: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
3: പിട്ടപ്പള്ളി ഏജൻസീസ്.
5: എനിക്കൊരു TV വാങ്ങണമായിരുന്നു.
3: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള TVയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6490 രൂപ മുതൽ സ്മാർട്ട് LED TVകൾ. കൂടാതെ TV പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
6: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
8: നിറം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ശബ്നമും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. ചങ്ങാതിപ്പൂച്ച എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്ത്രീ സംരംഭകർക്ക് വായ്പകൾ വേഗത്തിൽ നൽകാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിമൻ ലെഡ് ഡെവലപ്മെന്റ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്മായിലി മുസ്ലിം സമുദായത്തിന്റെ 50-ാമത് പാരമ്പര്യ ഇമാം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമൻ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരമെത്തിയ അദ്ദേഹത്തെ ഇന്ത്യൻ പ്രതിനിധി സംഘം സ്വീകരിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അവർക്കൊപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഗവൺമെന്റിന്റെ മുൻഗണനകളിൽപ്പെടുന്നതാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യാജരേഖ നിർമ്മിച്ചവർക്കെതിരെ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കെട്ടിട ഉടമയും കെട്ടിടത്തിൽ ഹോട്ടൽ ആരംഭിക്കാനിരുന്ന കതിരൂർ സ്വദേശികൾക്കുമെതിരെയാണ് കേസ്. ടെഹ്റാനുമായി മുൻകൂട്ടി ഏകോപനം നടത്താതെ നിയന്ത്രിത മേഖലയിൽ പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് ഉപരോധ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ. ഇവയ്ക്ക് പിന്നീട് ഹോർമുസ് കടലിടുക്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തുമെന്നും IRGC വക്താവ് ഹുസൈൻ മൊഹബി പറഞ്ഞു. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. FM ന്യൂസ് ലൈൻസ് ഇനി 12 മണിക്ക്.
2: ആകാശവാണി ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, 9495565631. മറ്റൊരു നമ്പർ 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ ശ്യാം സൂരജ് SR-നൊപ്പം ജി സന്തോഷ് കുമാർ.
3: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തീറ്റപ്പുൽ കൃഷി വ്യാപനവും അതുപോലെ തന്നെ അതിനുവേണ്ടി സർക്കാർ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് ആണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
4: നമസ്കാരം.
3: നമുക്കറിയാം സാർ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർ, ക്ഷീര കർഷകർ പ്രത്യേകിച്ചും, പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി തരണം ചെയ്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അവരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലിത്തീറ്റയിലുണ്ടാകുന്ന വില വർധനവാണ്. അത് ദിനം പ്രതി ഇങ്ങനെ തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അവർക്ക് ഈ മേഖലയിലെ അവർക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീറ്റപ്പുൽ കൃഷി അതൊരു പ്രധാന ഘടകമായിട്ട് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ തീറ്റപ്പുൽ കൃഷിക്ക് ഇന്ന് സംസ്ഥാനത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. കാര്യം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ വസ്തുവിൻ്റെ ഈ സ്ഥലത്തിൻ്റെ കൃഷി സ്ഥലത്തിൻ്റെ ഒരു അപര്യാപ്തത. എല്ലാ കർഷകനും 10 സെൻറ്റോ 15 സെൻറ്റോ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും 2 പശുവിനെ വളർത്തുന്നത്. അവർക്ക് വ്യാപകമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പുതിയ നല്ല ഇനം തീറ്റപ്പുൽ കൃഷി വളർത്തി അതിന് കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ ക്ഷീര കർഷകരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം

0: പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്.
1: അതെ.
0: അപ്പോൾ ഇന്ന് ഈ തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇന്ന് ഗവൺമെൻറ് ഏതെല്ലാം രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്? അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
1: തീർച്ചയായും. ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ആവശ്യമുള്ള പാലിൻ്റെ ഒരു ഏകദേശം 70% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവിൽ സർക്കാർ രേഖകളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ. മറ്റേതൊരു കാർഷിക ഉൽപ്പന്നത്തെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തിയാലും അക്കാര്യത്തിൽ നമുക്ക് ഭാഗ്യമുണ്ട്. അതായത് ഇപ്പോൾ നെല്ലിൻ്റെ ഉൽപ്പാദനമാണെങ്കിലും പച്ചക്കറിയുടെ ഉൽപ്പാദനമാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദനമുള്ളൂ, എന്നാൽ നമ്മുടെ ഉപഭോഗം വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഓണക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും നമുക്ക് ആവശ്യമായ പൂക്കൾ വരെ വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും. എന്നാൽ പാലിൻ്റെ കാര്യത്തിൽ 70% നമുക്ക് ഉൽപ്പാദനമുണ്ട്. സ്വയം പര്യാപ്തത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, അതായത് നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരല്പം കൂടി നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള അധ്വാനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 100% നമ്മുടെ ആവശ്യത്തിനനുസൃതമായ പാലുൽപ്പാദനത്തിന് സാധ്യതയുണ്ട്. പക്ഷെ അതിന് കുറേ പ്രശ്നങ്ങളുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളറിയാം കേരളം പൊതുവിലെ സ്ഥലപരിമിതി വളരെ ഉള്ള ഒരു സംസ്ഥാനമാണ്. പൊതുവെ കാർഷിക വൃത്തിയോട് താല്പര്യക്കുറവ് ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഈ 70% പാലുൽപ്പാദനത്തെ നിലനിർത്തുകയും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു 100% ആക്കാനും ശ്രമിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് പ്രയാസപ്പെടുകയാണെങ്കിൽ നമുക്കതിന് സാധ്യതയുണ്ട്. മാത്രമല്ല കേരള മുഖ്യമന്ത്രി ഈ അടുത്ത് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റും.
0: ഇപ്പം
1: നമുക്ക് ഏകദേശം 65 ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസത്തെ ഉൽപ്പാദനം. അപ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 35 ലക്ഷം ലിറ്റർ പാൽ കൂടെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരവസ്ഥയുണ്ടാവും. പക്ഷേ അതിന് ഈ പറയുന്നത് പോലെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരണം. ആ വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തീറ്റപ്പുല്ല് എന്ന് പറയുന്നത്. പശു നമുക്കറിയാം, പശു അയവെട്ടുന്ന ഒരു മൃഗമാണ്. അപ്പോൾ അയവെട്ടുന്ന ഒരു മൃഗത്തിന് കൂടുതൽ ആവശ്യമുള്ളത് നാര് കലർന്ന വസ്തുക്കളാണ്. അപ്പോൾ നാര് കലർന്ന വസ്തുക്കളെ അത് നന്നായിട്ട് ദഹിപ്പിച്ച് അതിൽ നിന്നാണ് അമൂല്യമായ പാലുണ്ടാക്കുന്നത്. മാത്രമല്ല ഈ സങ്കരയിനം പശുക്കളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് നമുക്ക് നാടൻ കന്നുകാലികളാണ് ഉണ്ടായിരുന്നത്. ആ നാടൻ കന്നുകാലികളിൽ നിന്ന് നമുക്ക് കുറച്ച് പാലേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ അവയ്ക്ക് കൊടുത്തിരുന്ന തീറ്റയെല്ലാം ഈ നാര് കലർന്ന വസ്തുക്കളായിരുന്നു. അപ്പോൾ നാര് എന്ന് പറയുന്നത് പശുവിൻ്റെ ആരോഗ്യത്തിനും പാലുൽപ്പാദനത്തിനും ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് കൊടുക്കാൻ സാധ്യമുള്ളത് നമുക്ക് തീറ്റപ്പുല്ലിലൂടെയാണ്.
0: അപ്പോൾ നമുക്ക് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മൾ കോളർ വെയിറ്റ് ചെയ്യുകയാണ്.
1: ശരി, നമുക്കത്.
0: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: എൻ്റെ പേര് രാജേഷ് എന്നാണ്, ഇരിട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്.
0: ഇരിട്ടി നിന്ന്? ഓക്കെ.
2: അതെ, ഇരിട്ടി. നമ്മുടെ ആറളം ഫാം അറിയാമോ?
0: ആറളം ഫാം അറിയാം,
1: കേട്ടിട്ടുണ്ട്. അവിടെ വന്നിട്ടില്ല.
0: പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
2: അതായത് എനിക്ക് ഇവിടെ ഒരു 50 ഏക്കർ സ്ഥലം ഞാൻ ലീസിനെടുത്തിട്ട് കൃഷികൾ ചെയ്യുന്നുണ്ട്. കുരുമുളകായിട്ടും മറ്റേ അടക്ക എല്ലാം ആയിട്ട് സ്ഥലങ്ങൾ തെളിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 ഏക്കറോളം ക്ലീൻ ആയി. അപ്പൊ അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഏരിയ, ഒരു 5 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കറോളം ഈ തീറ്റപ്പുല്ലും കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
1: ഓക്കെ, പറഞ്ഞോളൂ.
2: അപ്പോ അതുമായിട്ട്, അതെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമുക്കിപ്പോ ലീസിന് എടുത്ത് 10 വർഷത്തേക്ക് ലീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ എവിടെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് അറിയാനാണ് വിളിച്ചത്.
1: ഓക്കെ. അപ്പൊ രാജേഷ് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തതില് ആദ്യം രാജേഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പൊതുവേ ഇന്ന് നമുക്ക് വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതായാലും എല്ലാ മംഗളാശംസകളും ആദ്യം നേരെയാണ്. അപ്പോൾ അതിൽ ഈ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന് ഈ നമ്മുടെ ഏതൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഏതായാലും 50 ഏക്കർ സ്ഥലമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 50 ഏക്കറിൽ കുറച്ച് സ്ഥലത്ത് തീറ്റപ്പുല്ലിനങ്ങൾ വളർത്താം. തീറ്റപ്പുല്ലിനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് നേപ്പിയർ, ഗിനി പുല്ല്, ഈ വിഭാഗത്തിലുള്ള പുല്ലുകൾ കുറച്ച് പ്രദേശത്ത് വളർത്താം. അതുകൂടാതെ കുറച്ച് പ്രദേശത്ത് വേണമെങ്കിൽ നമുക്ക് സീസണലായിട്ടുള്ള കുറച്ച് ക്രോപ്സ്, അതായത് ഒരു ഒരു പ്രത്യേക ഒരു സമയ പരിധിയിൽ മാത്രമായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ഏതെങ്കിലും രണ്ട് തവണയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോളമോ അല്ലെങ്കിൽ വൻപയർ, ഈ ഇനത്തിൽപ്പെട്ടത് വേണമെങ്കിലും ചെയ്യാം. ഇതുകൂടാതെ ഈ അതിരിന് വേണമെങ്കിൽ ഈ ഫോഡർ ട്രീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റപ്പുല്ലിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പീലിവാഗ, കലിയാണ്ട്ര, മുരിങ്ങ, മൾബറി, ഇങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അതിരുകളിൽ വയ്ക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പശുവിനെ വളർത്താനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ?
2: ഉണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പൊ ഞാന് ഈ ഇത് വൻ കാടായിരുന്നു.
1: അതെ.
2: അത് രണ്ട് ഹിറ്റാക്കി ഇപ്പോ ഒരു ഒന്നര മാസത്തോളമായിട്ട് മൊത്തം പറിച്ച് ക്ലിയർ ആയി. അപ്പൊ നന്നായിട്ട് സാധാരണ പുല്ലുണ്ടല്ലോ അത് നന്നായിട്ട് കേറി വരുന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു 20 പോത്ത്, ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഒരു 20 പോത്ത് കുഞ്ഞുങ്ങളെ മേടിച്ച് ഒരു ഒരേക്കർ കൃത്യമായിട്ട് വളച്ച് ഇതാക്കിയിട്ട് ഫെൻസ് ചെയ്തിട്ട് അതിനകത്തിട്ട് പുല്ലരിഞ്ഞിട്ട് കൊടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലസ് കാലികളെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് നമ്മൾ വളർത്തി വലുതാക്കി ചെലവിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല.
1: അതും വളരെ നല്ലതാണ്.
2: അല്ല, എനിക്ക് പാല് കറന്ന് നമുക്കൊരു ചെയ്യാനുള്ള ഒരു അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
1: അതും അതിനെയും ഞാൻ എന്ത് ചെയ്യണം, അതിനെയും ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവർക്ക് നല്ല ഇനം പശുക്കളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ വാങ്ങിച്ചിട്ട്, പശുക്കുട്ടികളെ വാങ്ങിച്ചിട്ട് അവയെ വളർത്തി അതിനെ ചെന പിടിപ്പിച്ച് ഇനി പ്രസവിച്ച ശേഷമോ അല്ലാതെ ഒരു 6-7 മാസം ചെനയായതിനു ശേഷമോ വിൽപ്പന നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് നമുക്ക് ഹീഫർ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹീഫർ എന്ന് പറഞ്ഞാൽ കിടാരി. അപ്പോൾ കിടാരികളുടെ പാർക്ക്. ആ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ക്ഷീരവികസന വകുപ്പ് മുഖേന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ലഭിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പ്രദേശത്ത്, അതായത് ഒരു 2.5 ഏക്കറിന് മേലെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് ക്ഷീരവികസന വകുപ്പ് ഇപ്പം കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഏകദേശം 100,000 രൂപയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതായത് ബാരൻ ലാൻഡ്, അൺയൂട്ടിലൈസ്ഡ് ലാൻഡ്, അതായത് തരിശായി കിടക്കുന്നതും ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് കൊടുക്കുന്നൊരു സഹായമാണ് 100,000 രൂപ വരെ സാമ്പത്തിക സഹായമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഫാം ഇരിക്കുന്നത് ഏത് ബ്ലോക്കിലാണോ ആ ബ്ലോക്ക് ഓഫീസിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റ്, ക്ഷീരവികസന യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവും. അവിടെ പോയി ക്ഷീരവികസന ഓഫീസറെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് കാരണം കൂടുതൽ വിശദ വിവരങ്ങൾ നേരിട്ട് കിട്ടിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പിനൊരു പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ എന്നാണ് അതിൻ്റെ പേര്. ക്ഷീരശ്രീ പോർട്ടലിലൂടെയാണ് നമ്മുടെ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അധികം വൈകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ അപേക്ഷകൾ ക്ഷണിച്ച് അവർ ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം ഗുണഭോക്താക്കളുടെ പട്ടിക ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അവരെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ.
0: അപ്പോൾ രണ്ട് രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹത്തിന് അർഹത ഉണ്ടെന്നാണോ പറയുന്നത്?
1: അതെ അതെ,
0: ഈ കിടാരി വളർത്തുന്നതിനും അതുപോലെ തന്നെ ഈ
1: തീറ്റപ്പുൽ കൃഷി
0: ചെയ്യുന്നതിനും രണ്ട് രീതിയിലുണ്ട്.
1: ഇതുകൂടാതെ ഒരു കാര്യം കൂടെ ചെയ്യാം. കെ എൽ ഡി ബോർഡ് ഈ തീറ്റപ്പുല്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസ്കരണ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സൈലേജ് ഉണ്ടാക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ പുല്ല് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള യൂണിറ്റ്, അതിനുള്ള സഹായം KLD ബോർഡ് മുഖേന നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് KLD ബോർഡിൻ്റെ യൂണിറ്റുകളിലേക്കും ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇത് സമയം താമസിക്കരുത്. കാരണം നമ്മൾ മൺസൂണിൻ്റെ സമയത്താണ് ഈ പരിപാടികളൊക്കെ തുടങ്ങേണ്ടത്. അതുകൊണ്ട് അധികം താമസിക്കാതെ എന്ത് ചെയ്യുക, ഈ അപേക്ഷകൾ കൊടുക്കാനും ഈ ആൾക്കാരെ കാണാനും ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ
0: ഓക്കെ, രാജേഷ് വിളിച്ചതിൽ വളരെ സന്തോഷം. അദ്ദേഹം ഇരിട്ടി കണ്ണൂർ ജില്ലയാണെന്ന്.
1: കണ്ണൂർ ജില്ല.
0: ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടും തീറ്റപ്പുൽ കൃഷിയുടെ വ്യാപനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്.
1: അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് പശുവിൻ്റെ ആമാശയം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ പുല്ലിനെ ദഹിപ്പിക്കാനാണ്. അപ്പൊ പുല്ല് ദഹിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ആമാശയത്തിലെ ആ നാലറകൾ, നാലറകളാണ് പശുവിൻ്റെ ആമാശയത്തിനുള്ളത്. അപ്പോൾ അതിൽ തന്നെ

0: ഏറ്റവും വലിയ അറയായ റൂമൻ എന്ന് പറയുന്ന അറയ്ക്ക് 120 ലിറ്റർ വരെ സാധനത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അതിനകത്തേക്കാണ് പശു ഈ നാര് കലർന്ന പുല്ല് ശേഖരിച്ച് വയ്ക്കുന്നത്. ശേഖരിച്ച് വച്ചതിന് ശേഷം പിന്നീടത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് അയവെട്ടി അതിൽ നിന്ന് ആണ് പോഷകങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പോഷകങ്ങളിലൂടെയാണ് പശുവിൻ്റെ പാലുൽപാദനവും അതിൻ്റെ ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങളും അത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശു അയവെട്ടുന്ന മൃഗമാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഒരു 30-35 കിലോ പുല്ല് ദിവസേന ലഭിക്കേണ്ടതാണ്. ഈ നന്നായി പുല്ല്,
1: ഈ പച്ചപ്പുല്ല് തന്നെ വേണമെന്നുണ്ട്?
0: ആ വേണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്ത് കൊടുത്താലും അതിനകത്ത് ഇത്രയും നാര് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പുല്ല് വേണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പുല്ലിൻ്റെ ലഭ്യത കുറവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 35 കിലോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 കിലോ എങ്കിലും എന്ത് ചെയ്യുക, പുല്ല് കൊടുക്കുക. ബാക്കി നമുക്ക് വൈക്കോല് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾ വേസ്റ്റോ, അതല്ലെങ്കിൽ ഈ പൈനാപ്പിൾ വേസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ വാഴ വെട്ടിക്കഴിയുമ്പോൾ വാഴയുടെ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലകളും വേണമെങ്കിൽ കൊടുക്കാം. ഇനി ചക്ക വെട്ടുമ്പോൾ ചക്കയുടെ പൂഞ്ചും അതിൻ്റെ ഈ എന്താണ് അരം പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി അത് വേണമെങ്കിൽ കൊടുക്കാം. അതെല്ലാം കൊടുക്കാം. പക്ഷേ അതൊക്കെ കൊടുക്കുമ്പോഴും പശുവിന് ഒരു 15 കിലോയെങ്കിലും ഒരു ദിവസം പുല്ല് അത്യാവശ്യം കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതാണ് ബേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അടിസ്ഥാന വളമായിട്ട് നമ്മൾ കാലിവളം അല്ലെങ്കിൽ പച്ചില വളം ഇടണമെന്ന് പറയുന്ന പോലെ പശുവിൻ്റെ തീറ്റയിലെ അടിസ്ഥാനപരമായ തീറ്റ എന്ന് പറയുന്നത് പുല്ല് തന്നെയാണ്. പുല്ല് കൊടുക്കുന്നതിലൂടെ പശുവിൻ്റെ ആമാശയത്തിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുകയും ആ നന്നായി നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള തീറ്റ എന്താണോ ആ തീറ്റയെ ഫലപ്രദമായിട്ട് പശുവിന് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീറ്റ പശുവിന് അത്യാവശ്യമാണ്, നാര് കലർന്ന വസ്തുക്കൾ. രണ്ടാമത്തെ കാര്യം, പശുവിനെ മിക്കവാറും എല്ലാവരും വളർത്തുന്നത് പാലിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പാലിൽ നല്ല കൊഴുപ്പ് വേണം. അപ്പോൾ കൊഴുപ്പെന്ന് പറയുന്ന ഘടകം പാലിൽ ഉണ്ടാക്കുന്നത് തീറ്റപ്പുല്ലാണ്. അതായത് നാര് കലർന്ന വസ്തുക്കൾ പശു കൂടുതൽ കഴിച്ചാൽ മാത്രമേ പാലിൽ കൊഴുപ്പ് അധികമായി ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊഴുപ്പിനെ ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഘടകമാണ് പുല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുല്ല് വളരെയധികം അത്യാവശ്യമാണ്.
1: കൊഴുപ്പ് കൂടുതലുള്ള പാല് കൊടുത്താൽ അവർക്ക് കൂടുതൽ വില കിട്ടും. സൊസൈറ്റിയിൽ നിന്നൊക്കെ അങ്ങനെ അവർ നോക്കിയിട്ടല്ലേ, അതിൻ്റെ ഒരു അളവ് നോക്കിയിട്ടൊക്കെ അല്ലേ വില നിശ്ചയിക്കുക.
0: അതെ, വിലയുടെ കാര്യം മാത്രമല്ല, പലർക്കും ഈ വീട്ടിന് അവർക്ക് കിട്ടുന്ന പാലിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അവരതിൽ നിന്ന് കുറച്ച് നെയ്യ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് കുറച്ചൊന്ന് തൈരാക്കിയതിന് ശേഷം അതിൽ നിന്ന് കടഞ്ഞ് കുറച്ച് വെണ്ണ എടുത്ത് അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ പൊതുവിൽ ആൾക്കാരുടെ ഒരു ശീലം കൂടെ ഉണ്ട്, പാല് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കട്ടിയുണ്ടോ അതിൽ എന്ന് നോക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം നോർമലായിട്ട് നേരിട്ട് കർഷകർക്ക് വിൽപ്പന നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളവും നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ പ്രധാനമാണ്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഞാൻ ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണകുമാർ വിളിക്കുന്നത്.
1: ആ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഹലോ സാറേ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഈ പരിപാടി എന്ന് കൊണ്ടുവന്ന് എത്തിച്ചേനും ആകാശവാണി ഒരുക്കി തന്നേനും 1000 നന്ദി.
1: എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ, ചോദ്യം നേരിട്ട് ചോദിച്ചോ, സമയം കുറവാണ്.
0: എന്താണ് ഒന്നുകൂടെ പറയൂ?
2: കൃഷിക്ക് ലോൺ കിട്ടുമോ?
0: ആ തീറ്റപ്പുൽ കൃഷിക്ക് ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാം.
2: അതൊരു ഭിന്നശേഷി കുടുംബത്തിൽപ്പെട്ട ആൾ, അതുകൊണ്ട് പശുവിനെ വളർത്താനൊന്നും മേടിക്കാനോ നോക്കത്തില്ല.
0: സ്ഥലമുണ്ടോ സ്വന്തമായിട്ട്? സ്ഥലമുണ്ടോ സ്വന്തമായിട്ട് ഉദയകുമാറിന്?
2: 10 സെന്റ് സ്ഥലമുണ്ട്.
0: 10 സെന്റ് സ്ഥലമുണ്ട്. ആ അപ്പൊ 10 സെന്റ് സ്ഥലത്ത് തെങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തെങ്ങുണ്ട്. ഓക്കെ, ബാക്കി സ്ഥലം ഏതായാലും 10 സെന്റ് സ്ഥലത്തിലാണെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു സെന്റിന് 100 ചുവട് എന്നുള്ള കണക്കിൽ നമുക്കൊരു 1000 ചുവട് പുല്ലെങ്കിലും വയ്ക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 10 സെന്റിൽ നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ ആ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് വലിയൊരു ചിലവൊന്നും വരുന്നില്ല. അപ്പം അതുകൊണ്ട് അതിന് ലോണൊന്നും ആവശ്യമില്ല. ഇതിൽ ആ ചിലവെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അത് കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം ആ സ്ഥലമൊന്ന് നന്നായിട്ട് ഉഴുത് മറിച്ച് അതിനകത്തെ നമ്മുടെ മണ്ണിനെ നല്ല പൊടിയാക്കി മാറ്റണം. അപ്പോൾ ഉഴുത് മറിക്കാനുള്ള ചിലവ് നമുക്ക് ഏതായാലും വരും, ഒന്നാമത്തത്. പിന്നെ ക്ഷീരവികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 10 സെന്റ് വരെയുള്ളവർക്ക് സബ്സിഡി ഒന്നും ലഭ്യമല്ല. എങ്കിൽ പോലും 10 സെന്റ് വരെ ഉള്ളവർക്ക് അല്ലെങ്കിൽ 20 സെന്റ് വരെ ഉള്ളവർക്ക് സൗജന്യം.

0: സൗജന്യമായിട്ട് അവർ പുൽക്കട കൊടുക്കുന്നുണ്ട്. അതായത് നടാൻ വേണ്ടിയിട്ടുള്ള നടീൽ വസ്തുവായിട്ടുള്ള തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് കിട്ടും. അത് ക്ഷീരവികസന ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പം നമുക്ക് ആദ്യം വരുന്ന ഈ ചിലവെന്ന് പറയുന്ന ഉഴുതുമറിക്കുന്ന ചിലവും, പിന്നെ ഈ പറയുന്നത് പോലെ പുൽക്കട നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ജലസേചന സൗകര്യം ഉണ്ടോ? ഉണ്ട്, ജലസേചന സൗകര്യം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ പശു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏതായാലും കുറച്ച് കാലിവളം വേണം. കുറച്ച് കാലിവളം നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അത് നമ്മുടെ അടുത്ത് അതെങ്കിലും പശു വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാലിവളം വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയ തോതിലുള്ള ഒരു ചിലവ് കൊണ്ട് ഈ 10 സെൻറ്റ് സ്ഥലത്ത് എന്തായാലും കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, നമ്മൾ ആ 10 സെൻറ്റിൽ 1000 ചുവട് വെച്ചാൽ നല്ല ഈ ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പുല്ലാണെങ്കിൽ ഒരു ചുവടിൽ നിന്ന് നമുക്ക് 30 മുതൽ 50 കിലോ വരെ പുല്ല് കിട്ടും. ഒരു ചുവടിൽ നിന്ന്, അതായത് ഒരു ചുവടിൽ നമ്മൾ നടുന്നതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ചെനപ്പുകൾ വരും. ആ ചെനപ്പുകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു പ്രാവശ്യം വെട്ടുമ്പോൾ തന്നെ ഏകദേശം 30 മുതൽ 50 കിലോ കിട്ടും. 3 രൂപയാണ് ഇപ്പം മാർക്കറ്റിലുള്ള വില പുല്ലിന്. അപ്പം നമുക്കത് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയുണ്ട്. അപ്പം കിലോയ്ക്ക് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റും.
1: ആവശ്യമില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 10 സെന്റിനകത്ത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിന് വലുതായിട്ട് ചെലവ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ലോണിന്റെ ആവശ്യമില്ല.
2: ഓക്കെ, ഓക്കെ,
1: ഈ നമ്മളിപ്പം തീറ്റപ്പുല്ലിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിവിധ തരം സാർ സൂചിപ്പിക്കുന്നുണ്ട്, നല്ല ഇനം നേപ്പിയർ ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ തരം തീറ്റപ്പുല്ല്, അതിൻ്റെ വിവിധ തരം
0: തരത്തിലുള്ള
1: അതേക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാലേ.
0: അതായത് 4 വിഭാഗം എന്ന് പറയാം നമുക്ക്. അതായത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തീറ്റപ്പുല്ലുകളെ നമുക്ക് 4 വിഭാഗമായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. 1st തീറ്റപ്പുല്ലുകൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ ഫോഡർ ഗ്രാസ് എന്ന് പറയും. അതായത് തീറ്റയ്ക്ക് ഉപയോഗിക്കുന്ന പുല്ലുകളെല്ലാം പറയുന്നൊരു പേരാണ് ഫോഡർ. അപ്പോൾ ഫോഡർ ഗ്രാസ്, ഫോഡർ ഗ്രാസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൽ പെട്ട പുല്ലിനങ്ങളാണ് ഈ സങ്കര നേപ്പിയർ, നേരത്തെ ഞാൻ പറഞ്ഞ ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്നത്. കേരളത്തിൽ പൊതുവിൽ കൂടുതൽ കർഷകർ കൃഷി ചെയ്യുന്നത് സങ്കര നേപ്പിയറാണ്. പിന്നെ ഒന്ന് ഗിനി ഗ്രാസ്, അത് വർഷങ്ങളായിട്ട് കേരളത്തിൽ കൃഷി ചെയ്യുന്നതാണ്. ഗിനി പുല്ലെന്ന് പറയും. അത് ഈ സങ്കര നേപ്പിയർ 1990കൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അതിന് മുമ്പ് വരെ നമ്മുടെ കർഷകർ ഈ ഇതിലെ ഈ തെങ്ങിൻ്റെ ഇടവിളയായിട്ട് കൃഷി ചെയ്തിരുന്നതാണ് ഈ ഗിനി ഗ്രാസ് അല്ലെങ്കിൽ ഗിനി പുല്ല്. പിന്നെ ഉള്ളത് കോങ്കോ സിഗ്നൽ എന്ന പേരുള്ള ഒരു പുല്ലുണ്ട്. അതും ഈ തെങ്ങിൻ്റെ ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കോങ്കോ സിഗ്നൽ എന്ന് പറയുന്നത്. സിറ്റേറിയ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്, സിഗ്നൽ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്. മലം പ്രദേശങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിക്യു എന്ന് പറയുന്നൊരു പുല്ലുണ്ട്. ഇപ്പം മാട്ടുപ്പെട്ടി ഫാം, അതായത് KLD ബോർഡിൻ്റെ മാട്ടുപ്പെട്ടി ഫാമിലൊക്കെ മുഴുവനും പശുക്കൾക്ക് മേഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുല്ലിൻ്റെ പേര് കിക്യു പുല്ല് എന്നാണ് പറയുന്നത്.
1: അതിൻ്റെ പ്രത്യേകത എന്താണ്?
0: അതായത് അത് അതല്ലല്ല, അത് ഉയരത്തിൽ പൊങ്ങുന്നതല്ല, അത് പ്രതലത്തിനോട് ചേർന്ന് കിടക്കുന്ന പുല്ലാണ്. അതായത് നമ്മൾ സാധാരണ ഈ ഫുട്ബോളുകാരൊക്കെ ടർഫ് എന്ന് പറയില്ലേ, അപ്പോൾ ടർഫിൽ വളരുന്നത് പോലുള്ള ഒരു പുല്ലാണ് കിക്യു എന്ന് പറയുന്ന പുല്ല്. ആ പുല്ലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേയാൻ വേണ്ടിയിട്ട് പശുവിനെ അത് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ കൂടുതലും പശുക്കളെ മേയാൻ വേണ്ടി വിടും. അപ്പോൾ മേയാൻ വിടുന്ന സമയത്ത് അതിന് കഴിക്കാൻ പറ്റുന്നതാണ് കിക്യു എന്ന് പറയുന്ന പുല്ല്. അപ്പോൾ ഇതൊക്കെയാണ് പുല്ലിൻ്റെ പലതരങ്ങളിലുള്ള വിവിധങ്ങൾ. രണ്ടാമത്തെന്ന് പറയുന്നത് വെച്ചാൽ ധാന്യവിളകളാണ്. ധാന്യവിളകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ധാന്യവിളകൾ തന്നെ നമുക്ക് പശുവിന് പുല്ലായിട്ടും കൊടുക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചോളമാണ്. അപ്പോൾ നമ്മൾ ചോളം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ തീറ്റച്ചോളം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ തീറ്റച്ചോളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഈ ചോളത്തിൻ്റെ കതിര് വലുതായിട്ട് വരില്ല, അത് വളരെ ചെറുതായിരിക്കും. സാധാരണ മനുഷ്യർക്ക് ആവശ്യമുള്ളതാകുമ്പോൾ നമ്മൾ ചോളം വലിയ വലുതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കൃഷി ചെയ്തിട്ട് ഒരു ഏകദേശം 80 ദിവസം 75-80 ദിവസം കഴിയുമ്പോഴേക്കും ആ ചോളത്തിൻ്റെ കതിരിൽ പാൽ പരുവത്തിൽ അതിനകത്തെ ഇത് വരും, വിത്ത് വരും. ആ സമയമാകുമ്പോൾ നമ്മളത് വെട്ടിയിട്ട് പശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പശുവിന് ഏറ്റവും നല്ലതും ഏറ്റവും പോഷകസമ്പുഷ്ടവുമായിട്ടുള്ള ഒരു തീറ്റ വിളയാണ് ചോളം. ഇപ്പം നമ്മൾ കേരളം ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചോളം കൃഷി ചെയ്യുന്നവരാണ്. ചോളം മുഴുവനായിട്ടും വെട്ടിയെടുത്ത് പശുവിനെ നമുക്ക് എന്ത് ചെയ്യാം, ചാഫ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പശുവിന് കൊടുക്കാം.

0: ഇപ്പോൾ ഇത് ഒരു സെന്റിൽ എത്ര തവണ വളർത്താൻ പറ്റും, അതിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ടോ?
1: ആ അതൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല ഇതൊരു കാര്യമുണ്ട്, ഇതിൻ്റെയൊക്കെ കിറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ കെ എൽ ഡി ബോർഡിൻ്റെ ഫാം, കെ എൽ ഡി ബോർഡിൻ്റെ ധോണി ഫാമിലൊക്കെ അവർ കിറ്റുകളാക്കിയിട്ട് ഈ വിത്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ വിത്ത് കൊടുക്കുമ്പോൾ അത് എത്ര സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിത്താണ്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, അത് സംബന്ധമായ ഒരു ലഘുലേഖ കൂടെ അതിൻ്റെ കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കർഷകർക്കത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവർക്കത് വായിച്ച് കഴിഞ്ഞ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് വെച്ചാൽ അത് ഈ ഫോഡർ ട്രീസാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, അതായത് കാലിത്തീറ്റ നമ്മുടെ വൃക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത് ശീമക്കുന്നയാണ്. അപ്പോൾ ശീമക്കുന്ന മിക്കവാറും വേലികളിലൊക്കെ നമ്മൾ ശീമക്കുന്ന കാണാറുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളതിനെ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഒരു ദയനീയമായ ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു തീറ്റ വസ്തുവാണ് ഈ പറയുന്ന ശീമക്കുന്ന. പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം ആൾക്കാർ അറിയുന്നില്ല. ഇപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ ഇത് ഉണ്ടാവും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനെ വെട്ടുക, വെട്ടി നമ്മളൊന്ന് വെയിലത്തിട്ട് വാട്ടുക. കാരണം എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക വാസനയുണ്ട്. അപ്പോൾ ആ വാസനയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ടൊന്ന് വാട്ടിയതിന് ശേഷം സാധാരണ തീറ്റപ്പുല്ല് കൊടുക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, പശുവിന് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ പശുവിന് അതിൻ്റെ ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ കഴിച്ചോളും. ഒരു ഏകദേശം നമുക്ക് 5 മുതൽ 10 കിലോ വരെ ശീമക്കൊന്ന പശുവിന് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊന്നാണ് മുരിങ്ങ. ഇതും നമ്മുടെ ആൾക്കാർ വലിയ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ പലരും നമ്മൾ മുരിങ്ങ നടുന്നു, നമ്മൾ മുരിങ്ങാക്കോല് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ പിന്നെ കുറച്ച് വെട്ടിക്കളയുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ മുരിങ്ങ ഇല പശുവിന് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല പാലുൽപാദനത്തിന് അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയില ഇല എപ്പോഴൊക്കെ അവൈലബിൾ ആണോ, കിട്ടുകയാണെങ്കിൽ അത് പശുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് പീലിവാഗ. പീലിവാഗ വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു മരമാണ്, ചെറിയ രീതിയിൽ വളർന്നു വരുന്നത്. അതും നമുക്ക് എന്ത് ചെയ്യാം, അതും നമുക്ക് പശുവിന് കൊടുക്കാം.
0: പണ്ടൊക്കെ നമ്മൾ ഈ വേലി കെട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അന്ന് ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴ് വേലിയുടെ സ്ഥാനത്ത് മതിൽ വന്നതോടുകൂടി
1: ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ വേലിയിൽ നിറച്ച് മൾബറി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ മൾബറി ഒന്നും കാണുന്നത് പോലുമില്ല. അപ്പോൾ മൾബറി ശരിക്കും പറഞ്ഞാൽ ഒരു ഈ പയറുവർഗത്തിൽപ്പെട്ടതൊന്നും അല്ലെങ്കിൽ പോലും അതിനകത്ത് ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഉള്ള ഒരു നല്ല ഒരു ചെറിയ വൃക്ഷമാണ് ഈ പറയുന്ന മൾബറി. മൾബറിയും പശുവിന് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റുന്നതാണ്, തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരെണ്ണമാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ തീറ്റ പുല്ലുണ്ട്, പിന്നെ ധാന്യവിളകളുണ്ട്, അതേപോലെയുള്ളതാണ് പയറുവർഗത്തിൽപ്പെട്ട വിളകൾ. അപ്പോൾ പയറുവർഗത്തിൽപ്പെട്ട വിളകളെന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീൻ കൂടുതലാണ്. പ്രോട്ടീൻ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ സജീവമായിട്ടുള്ള രണ്ട് ഇനത്തിൽപ്പെട്ട ഇത് പയറുവർഗ ചെടികളാണ് ഉള്ളത് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് കൗപ്പി, അതായത് വൻപയർ എന്ന് പറയും. രണ്ട് സ്റ്റൈലോസാന്തസ് എന്ന് പറയും. ഇത് രണ്ടെണ്ണവും നല്ലതാണ്. അതായത് നമ്മൾ ശരിക്കും പശുവിന് കൊടുക്കുമ്പോൾ പുല്ല് പയർ മിശ്രിതം കൊടുത്താൽ എപ്പോഴും നല്ലതാണ്. കാരണം പുല്ലിനകത്ത് നമുക്ക് അത്യാവശ്യം നാരുണ്ട്, പയറിനകത്ത് അത്യാവശ്യം പ്രോട്ടീനുമുണ്ട്. അപ്പോൾ പയറും പ്രോട്ടീനും ഈ പുല്ലും പ്രോട്ടീനും കൂടെ ആയിട്ടുള്ള ഒരു മിശ്രിതമാകുമ്പോൾ നമുക്ക് കാലിത്തീറ്റയുടെ അളവ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഹൈബ്രിഡ് നേപ്പിയർ അല്ലെങ്കിൽ ഗിനി ഗ്രാസ് ഇതൊക്കെ വളർത്തുന്നതിന് ഇടവിളയായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വൻപയർ കൂടെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുമിച്ച് വെട്ടി ഒരു കോമ്പിനേഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പശുവിന് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു തമ്പ് റൂളുണ്ട്, അതായത് ഒരു ഏകദേശം കണക്കെന്ന് പറഞ്ഞാൽ പശുവിന് 60% പുല്ലും 40% കാലിത്തീറ്റയും കൊടുക്കണമെന്നുള്ളതാണ് ഒരു തമ്പ് റൂള്. ആ തമ്പ് റൂളിനെ നമുക്ക് മാറ്റാം. നമുക്ക് 80% പുല്ല് പയർ മിശ്രിതവും കൊടുത്ത് 20% കാലിത്തീറ്റയാക്കാം. അതിലൂടെ സംഭവിക്കുന്നത് എന്നാണ്, കാലിത്തീറ്റയുടെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
0: ചിലവ് വളരെ
1: കുറയും. മാത്രം ചിലവ് കുറയുക മാത്രമല്ല പശുവിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്.
0: നല്ലത് പാലിൻ്റെ ഗുണമേന്മയ്ക്കും നല്ലതാണ്.
1: അതെ അതെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അതായത് പശുവിൻ്റെ പ്രത്യുൽപാദനം ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. ഈ പ്രത്യുൽപാദനം കുറയുന്നതിനുള്ള പ്രധാന ഒരു കാരണവും പശുവിന് തീറ്റപ്പുല്ല് കിട്ടാത്തതാണ്. കാരണം തീറ്റപ്പുല്ലിൽ വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്. അപ്പോൾ ഈ വിറ്റാമിനുകളുടെ കുറവും ഈ പറയുന്ന പ്രത്യുൽപാദനത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പശുവിന് തീറ്റയിൽ നാര് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി ബാഹ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ ശാരീരികമായ പ്രത്യുൽപാദന ശേഷിക്ക് കൂടി നമ്മുടെ പുല്ല് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒരു ഏറ്റവും അവസാനത്തെ

0: വിഭാഗം എന്ന് പറയുന്നത് പരമ്പരാഗതമായ തീറ്റകളാണ്. പരമ്പരാഗതമായ തീറ്റകളെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ എന്തൊക്കെ വീട്ടിലുണ്ടോ അതൊക്കെ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉഴുന്ന് കൃഷി ചെയ്യുമ്പം അത് ഉഴുന്നിൻ്റെ ബാക്കി വരുന്ന ചപ്പ്, അതിൻ്റെ പുറം തോട്, ഇങ്ങനെയുള്ള സംഗതികൾ. ഇപ്പോൾ ഇന്നിപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതിൻ്റെ ഇലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി പായൽ, ചില പായൽ ഇനങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാം, പശുവിന് കൊടുക്കാം, തീറ്റയായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
1: ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
0: അതായത് ഒന്നാമത്തെ, നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് എന്നുള്ളത് സത്യം. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ, നമ്മൾ ബസ് യാത്ര നടത്തുമ്പോഴൊക്കെ നമ്മൾ വയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് പറയപ്പെടുന്നത് 500-ലധികം പാടശേഖരങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം. ഇന്ന് പാടശേഖരങ്ങളെല്ലാം കുറഞ്ഞു, മാത്രമല്ല പാടങ്ങളൊന്നും കൃഷി ചെയ്യാതെ ഇട്ടേക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ഥലമുണ്ട്, അതായത് പാടശേഖരങ്ങൾ നമുക്ക് കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ ഏറ്റെടുത്ത് അതിൽ തീറ്റപ്പുല്ല് ചെയ്യാനുള്ളൊരു രീതികൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്.
1: ഈ തീറ്റപ്പുല്ല് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പറ്റുമോ?
0: വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഹൈബ്രിഡ് നേപ്പിയർ നമുക്ക്
1: പറ്റില്ല.
0: കാരണം ഹൈബ്രിഡ് നേപ്പിയറിന് വെള്ളം കെട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെം എന്താ അഴുകിപ്പോവും, അതിൻ്റെ വേരുകളും അഴുകിപ്പോവും. പക്ഷേ എന്നാൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ചില ഇനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ പാരാഗ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാസ് ഉണ്ട്, പാരാപ്പുല്ല് എന്ന് പറയും. പാരാപ്പുല്ല് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ തോതിൽ സീറ്റേറിയ എന്ന് പറയുന്ന പുല്ല് ഈ പറയുന്ന വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെള്ളക്കെട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ ചെയ്യേണ്ടത് വരമ്പുണ്ടാക്കുക എന്നുള്ളത്. വെള്ളം ഏതായാലും ചുറ്റും കടന്നോട്ടെ, നമ്മൾ ഇപ്പോൾ തെങ്ങ് നടന്നുണ്ടല്ലോ ആൾക്കാർ, അതുപോലെ വരമ്പുണ്ടാക്കിയതിന് ശേഷം വരമ്പിൽ എന്ത് ചെയ്യുക, വരമ്പിൽ കൃഷി ചെയ്യാം.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം, ഞാൻ ഉദയകുമാറാണ്. കണ്ണൂർ ജില്ലയിൽ ഏഴിമേനയിലാണ് താമസം.
1: ഓക്കെ,
2: എരുമ കർഷകനാണ്. 10-18 കൊല്ലമായി എരുമേനെ വളർത്തുന്നു.
0: ഓക്കെ,
1: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സാറേ, ഞാൻ ഉദയകുമാറാണ്.
0: ആ, പറഞ്ഞോളൂ, ഉദയകുമാർ പറയൂ.
2: അപ്പൊ എരുമ വളർത്തുന്ന കർഷകനാണ്, 17 വർഷം എരുമേനെ വളർത്തുന്നു. ഞാൻ ഇപ്പൊ കൊടുക്കുന്നത് നമ്മളെ റബ്ബറിൽ വളർത്തുന്ന പയറില്ലേ, റബ്ബർ പയർ.
0: ഓക്കെ ഓക്കെ, ശരി, തോട്ടപ്പയർ.
2: അത് കൊടുക്കുന്നതിനെ കൊണ്ട്, ആ തോട്ടപ്പയർ, അതിന് അത് കൊടുക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട?
0: ഇപ്പൊ എന്തെങ്കിലും അത് കൊടുക്കുന്നത് കൊണ്ട് എരുമകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിച്ചിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല ഇല്ല
0: ഇല്ല. ആ, അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമല്ല. കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, പശുവിനേക്കാൾ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ് എരുമ എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അതിനെ വലിയ ബാധിക്കില്ല. അപ്പോൾ അത്
2: ഏശാറില്ല.
0: ആ, ഏശാറില്ല. കാരണം എരുമ എന്ന് പറയുന്നത് തനതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഇനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് അനുസരിച്ചും ഇവിടുത്തെ തീറ്റയുമായിട്ടൊക്കെ അനുസരിച്ച് അതിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അയവെട്ടുന്ന മൃഗങ്ങൾ എന്ത് കഴിച്ചാലും അതിൽ ചെറിയ തോതിൽ എന്തെങ്കിലും ചില ഈ വിഷാംശം ഉണ്ടെങ്കിൽ പോലും ആ വിഷാംശം അതിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പല തീറ്റകളും, അതെ, പല തീറ്റകളും നമ്മൾ അയവെട്ടാത്ത മൃഗങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറയും. അതായത് കുതിരയ്ക്ക് കൊടുക്കരുത്, അതല്ലെങ്കിൽ പന്നിക്ക് കൊടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ അയവെട്ടുന്ന മൃഗങ്ങളായ എരുമയ്ക്കാണെങ്കിലും പശുവിനാണെങ്കിലും നമ്മൾ ശീലം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് തീറ്റയും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ആ, അപ്പം ഓക്കെ, എന്നിട്ട് അതിന്
2: പ്രശ്നം കാലത്തെ പച്ചപ്പുല്ല് കൊടുക്കും, പിന്നെ വൈക്കോലുണ്ട്, വൈക്കോലും കുറച്ച് കൊടുക്കും. വൈകുന്നേരമാകുമ്പം കാലത്തീറ്റ ഞാൻ കൊടുക്കാറില്ല.
0: ഓക്കെ,
2: പിണ്ണാക്കും, കടലപ്പുണ്ണാക്കും, തേങ്ങാപ്പുണ്ണാക്കും, തവിടും, പിന്നെ ധാതു ലവണ മിശ്രിതമാണ് ഞാൻ കൊടുക്കുന്നത്.
0: ഓക്കെ, അത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
2: മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിന് അത് കട്ടി നല്ല എന്നാണ് കട്ടി വെള്ള രീതിയിൽ വെച്ച് കൊടുത്തിട്ട് പച്ചവെള്ളം വറച്ചു കൊടുക്കും. അത് കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ വെള്ളം അത് കുടിക്കും.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഉദയകുമാർ തീറ്റയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് വളരെ അഭിനന്ദനീയമാണ്. കാരണം പലപ്പോഴും ആൾക്കാർ

0: തിയേറ്ററിൽ കിട്ടാലേ നമുക്ക് കൈ കൊടുക്കുന്ന പിള്ളാക്ക് നമ്മളെ കൈ തീറ്റേന്റെ അളവ് കുറക്കാൻ പറ്റുമെന്ന്.
1: കുറയ്ക്കാം കുറയ്ക്കാം. അതായത് ഇപ്പം ഏതായാലും മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്ക് പുല്ലിൻ്റെയും പയറിൻ്റെയും ഒരു മിശ്രിതമായിട്ട് നമുക്ക് പശുവിനെ തീറ്റിക്കാൻ പറ്റുകയാണെങ്കിൽ, പശു അല്ല എരുമയ്ക്കാണെങ്കിലും അതിന് തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കാല് തീറ്റയെ കുറയ്ക്കാൻ പറ്റും. കാരണം ഇപ്പം തന്നെ ആലോചിക്കുക, ഇപ്പോൾ ഉദയകുമാർ കൊടുക്കുന്നതിൽ പല പിണ്ണാക്കിൻ്റെ പേര് പറഞ്ഞു. ഈ പിണ്ണാക്കുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് പ്രോട്ടീന് വേണ്ടിയിട്ടാണ് അല്ലേ? പിണ്ണാക്കിൻ്റെ പ്രധാന ഉദ്ദേശം പ്രോട്ടീൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചോളം പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇങ്ങനെയുള്ളത് കൊടുക്കുന്നത് പ്രധാന ഉദ്ദേശം അതിനകത്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ കൊടുക്കുന്ന തീറ്റയിൽ പ്രോട്ടീൻ്റെ അളവിന് വേണ്ടി നമ്മൾ പല ഘടകങ്ങളെയും ചേർത്തിട്ടുണ്ട്. ഈ പ്രോട്ടീൻ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഈ പയർവർഗ ചെടികളിൽ നിന്ന് പശുവിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കാം, അതായത് പിണ്ണാക്കിൻ്റെ അളവ് കുറയ്ക്കാം. ആ കാരണം അതെ അതെ, പിണ്ണാക്കിനാണ് വില കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കൂടിയ പിണ്ണാക്കിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് നല്ല ഗുണമേന്മയുള്ള പുല്ല് പയർ മിശ്രിതം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഏതായാലും തോട്ടപ്പയർ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, കുറച്ച് സ്ഥലത്ത് ഈ ശങ്കര നീപ്പിയറിലോ അല്ലെങ്കിൽ ഗിനി പുല്ലോ ഒരു വളർത്തുകയും കൂടെ ചെയ്യൂ. അപ്പോൾ ആ കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ
0: പറ്റും.
1: ആ ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് സ്ഥലം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിന് എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ക്ഷീരവികസന വകുപ്പിലൊന്ന് അപേക്ഷിക്കുകയും കൂടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർ മുഖാന്തരം നിങ്ങൾക്ക് സൗജന്യമായിട്ട് തീറ്റ പുൽക്കട കിട്ടും. ഓക്കെ ഓക്കെ, അതിപ്പം നല്ല അല്ല, ഇനിയിപ്പം ആ സൗജന്യം വേണമെന്ന് തന്നെ ഇല്ലല്ലോ. നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ഒരാൾ ഈ ശങ്കരനീപ്പിയർ വളർത്തുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് കുറച്ച് പുൽക്കട വാങ്ങിക്കുക. അയാളിൽ നിന്ന് പുൽക്കട വാങ്ങിച്ചിട്ട് കുറച്ച് പ്രദേശത്ത് ആദ്യം നടുക. നട്ടതിന് ശേഷം അതിനെ ആ അതിനെ അരിയണ്ട, അത് അരിയാതെ ഒരു 6 മാസം വരെ അത് നിൽക്കട്ടെ. നിന്ന് കഴിയുമ്പോൾ അത് കരിമ്പ് പോലെ എന്ത് ചെയ്യും, വളരും. കരിമ്പ് പോലെ വളർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് 3 മുട്ടുള്ള പുൽക്കടകൾ എടുത്തിട്ട് നമ്മൾ ബാക്കി സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക. അപ്പോൾ അതിന് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയൊന്നും നമ്മൾ നോക്കി നിൽക്കണമെന്നില്ല. നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് ചെറിയൊരു പ്രദേശത്ത് നമ്മൾ കുറച്ച് നട്ട് ആ നട്ടതിൽ നിന്ന് നമുക്ക് പുൽക്കടകൾ ഉപയോഗിച്ച് ബാക്കി സ്ഥലത്തേക്ക് നമുക്ക്
0: വ്യാപിപ്പിക്കാം.
1: സാധിക്കുന്ന കാര്യമാണ്, സാധിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പ് ഈ സംഗതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പുൽക്കട ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിയിൽ നിന്ന് പറ്റുമെങ്കിൽ ഒരു 2-3 കട വാങ്ങിച്ചാൽ മതി. ആ ചെയ്യൂ, അതായത് അങ്ങനെ. ഇപ്പം ഞാൻ കണ്ടിടത്തോളം ഉദയകുമാർ ചെയ്യുന്നതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ്. മാത്രമല്ല മാർക്കറ്റിങ്ങിൽ വളരെ എന്താണ് നല്ല അച്ചടക്കത്തോടു കൂടി മാർക്കറ്റും ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് പാല് വിൽപ്പന നടത്താൻ സാധിക്കൂ എന്ന് പറയുന്നതൊക്കെ ഒരു വിജയമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ അതെ ആ അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറച്ച് മെച്ചപ്പെടുത്താൻ കൂടി പറ്റും. ഈ 2 ഏക്കർ സ്ഥലത്ത് ഒരു ഏകദേശം 25 സെൻറ്റ് സ്ഥലത്തെങ്കിലും എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് CO3 CO4 CO5 എന്നൊക്കെ പറയുന്ന ശങ്കര നീപ്പിയറിൻ്റെ ഇനത്തിൽപ്പെട്ട പുല്ലുകൂടെ വളർത്തി തുടങ്ങിക്കോളൂ.
0: സാറ് പറഞ്ഞ ഷീമക്കൊന്നും ഇഷ്ടംപോലെ ഈ വാർത്ത കിട്ടാനുണ്ട്. ഞാനത് പച്ച പൊട്ടിച്ച് കൊടുത്തപ്പോൾ ഇവർ കഴിക്കുന്നില്ല.
1: ആ അത് അതാണ് ആ പ്രശ്നം. അതായത് പച്ചയാവുമ്പോൾ അതിന് ഈ മണം ഉള്ളത് കൊണ്ട് അത് കഴിക്കില്ല. മറ്റുള്ള പുല്ലിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. പാലിനൊന്നും പ്രശ്നമില്ല. ഇല്ല ഇല്ല ഇല്ല ഇല്ല, പാലിനൊന്നും പ്രശ്നം വരില്ല. ഇനി അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ എപ്പോഴും പറയാം, ഒരു കർഷകൻ എപ്പോഴും ഒരു ശാസ്ത്രജ്ഞനെ പോലെ ആയിരിക്കണം. അതുകൊണ്ട് കർഷകൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് പുല്ല്, അതായത് ഈ ഷീമക്കൊന്ന് കൊടുത്തു നോക്കുക, എന്തെങ്കിലും വ്യത്യാസം പാലിലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാമല്ലോ. ആ ഓക്കെ, അപ്പോൾ അതുപോലെ ഷീമക്കൊന്ന് ആ രീതിയിൽ കൊടുക്കാം. ഓക്കെ അങ്ങനെ കൊടുക്കാം. പിന്നെ അതിലൊരു ഒരു ഉപായം കൂടെ ഞാൻ പറയാം, ഇനി പശു അഥവാ ഷീമക്കൊന്ന കഴിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ ഈ ഷീമക്കൊന്നയുടെ പുറത്ത് ഒരല്പം ഉപ്പ് വെള്ളം കൂടെ തളിച്ചു കൊടുത്തു നോക്കിയേ. ആ ഓക്കെ, അങ്ങനെ ഒഴിച്ചു കൊടുത്താലും. അപ്പം ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉദയകുമാർ ചെയ്യുന്നുണ്ട്. ആ അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതെ, പഠിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നു, നന്നായി തന്നെ അത് ചെയ്തു പോട്ടെ. ഓക്കെ
2: ഓക്കെ, ഉദയകുമാർ വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പം നമുക്ക് ഈ നമ്മൾ നടീൽ വസ്തുക്കളുടെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നടീൽ വസ്തുക്കളുടെ നല്ല ഇനം നടീൽ വസ്തു

0: വസ്തുക്കൾ എവിടെയൊക്കെയാണ് കർഷകന് ലഭിക്കുന്നത്?
1: ഇപ്പോഴത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെടിൽ വസ്തു ലഭ്യമാകുന്നതിന് കേരളത്തിൽ ഒരു പ്രശ്നമില്ല.
0: ഇല്ല,
1: ഒന്നാമത്തെ കാര്യം KLD ബോർഡ്, അതായത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനും നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനുമായിട്ട് തന്നെ പ്രത്യേകമായിട്ട് അവർക്ക് ധോണി ഫാമിൽ പാലക്കാട് അവർക്ക് സൗകര്യമുണ്ട്. അവിടെ നിന്ന് അവർ നേരിട്ട് കർഷകർക്ക് നടീൽ വസ്തുക്കൾ കൊടുക്കുന്നുമുണ്ട്. ആവശ്യമുള്ള കർഷകർക്ക് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം, അതല്ല എങ്കിൽ പാഴ്സലായിട്ട് വേണമെങ്കിലും അവരയച്ചു കൊടുക്കും.
0: കേരളത്തിൻ്റെ
1: ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ആവശ്യത്തിന്, അതാണ് ഞാൻ പറഞ്ഞത്, അവർ കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കൃഷി രീതി ഉൾപ്പെടെ വിവരിച്ചു കൊണ്ടാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടും. അതാണ് ഒന്ന്. രണ്ട്, വെറ്റിനറി യൂണിവേഴ്സിറ്റിക്ക് മണ്ണുത്തിയിലെ ഫാമുണ്ട്, ലൈഫ് സ്റ്റോക്ക് ഫാമുണ്ട്. അതേപോലെ തുമ്പുർമുഴിയിൽ നമുക്ക് ഫാമുണ്ട്, പാലക്കാടാണെങ്കിൽ തിരുവഴങ്കുന്നിൽ ഫാമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമുകളിലും നമുക്ക് തീറ്റപ്പുല് വസ്തുക്കൾ ലഭ്യമാണ്. പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഷനുകളിലും അവരുൽപ്പാദിപ്പിച്ച പുതിയ തരത്തിലുള്ള ഹൈബ്രിഡ് നേപ്പിയർ വെറൈറ്റികൾ, അതായത് സുസ്ഥിര എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണമുണ്ട്, ഇപ്പോൾ സുവർണ എന്ന് പറഞ്ഞ് പുതിയ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, സുപ്രിയ എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള, അതേപോലെ ഗിനി ഗ്രാസിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട്, ഹരിതകം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹരിതം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, പിന്നെ ഹരിതശ്രീ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, മരതകം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ പല വെറൈറ്റികൾ ഇപ്പോൾ അവൈലബിളാണ്. ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റേഷനുകൾ, വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഷനുകൾ, KLD ബോർഡിൻ്റെ സ്റ്റേഷനുകൾ, ഇവരെവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവർക്കത് കിട്ടും.
0: KLD ബോർഡിൻ്റെ പാലക്കാട് ധോണി ഫാമിൻ്റെ ചില നമ്പറുകളും കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഞാനൊന്ന് വായിച്ചേക്കാം. 9048702812. അടുത്ത വേറൊരു നമ്പറുണ്ട്, 8304978251. ഒരു നമ്പർ കൂടിയുണ്ട്, 9444000425. ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഇതുവേണ്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് നിന്ന് ലഭ്യമാകും. ഇനി ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നിന്നാണ് വിളിക്കുന്നത്.
0: ആ, ചോദിച്ചോളൂ, ഡോക്ടർ ശ്യാം സൂരജ് ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
1: ബിജു പറഞ്ഞോളൂ.
2: നമസ്കാരം സാറേ.
1: നമസ്കാരം.
2: എനിക്ക് ഒരു മൂന്നാല് ആടുണ്ട്, അപ്പം എനിക്ക് ഒരു ഫാം കണക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ സബ്സിഡി, പുല്ലിന്റെ സബ്സിഡി നമ്മൾ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്?
1: അത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, പുല്ലിന്റെ അപേക്ഷകളൊക്കെ
2: കേട്ടില്ലായിരുന്നു.
1: അതായത് പുല്ലിന്റെ അപേക്ഷകള് നമുക്ക് ക്ഷീരവികസന വകുപ്പ് മുഖേനയാണ് നമുക്ക് അതിനുള്ള സബ്സിഡികൾ കിട്ടുന്നത്. അപ്പൊ അതിന് ഇതിപ്പോ കടയ്ക്കലാണെന്നല്ലേ പറഞ്ഞേ, അല്ലേ? കടയ്ക്കലല്ലേ?
2: ആ,
1: അപ്പൊ അവിടെ നിങ്ങളുടെ ക്ഷീരവികസന യൂണിറ്റ് ഉണ്ടാവും ബ്ലോക്ക് ഓഫീസില്. ആ, ബ്ലോക്ക് ഓഫീസില് ക്ഷീരവികസന ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ഷീരവികസന ഓഫീസർ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്, ആ തസ്തികയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരും. പിന്നെ ഇത് നേരിട്ട് ശരിക്കും പറഞ്ഞാൽ ഓഫീസിലല്ല ഇത് അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടാണ്, അതായത്
2: ഓൺലൈനായിട്ടാണ്.
1: ക്ഷീരശ്രീ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട്, ആ ക്ഷീരശ്രീ പോർട്ടലിൽ നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ നടത്തണം. അത് നമ്മുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനകത്ത് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പ് അവരുടെ ഗുണഭോക്തൃ പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ അറിയിക്കും. അറിയിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനൊരു രജിസ്ട്രേഷൻ ഫീസുണ്ട്, ഒരു 180 രൂപ രജിസ്ട്രേഷൻ ഫീസ്. ആ രജിസ്ട്രേഷൻ ഫീസും കൂടെ അടച്ചു കഴിഞ്ഞാലാണ് പിന്നീട് നമുക്ക് തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് തരിക. ക്ഷീരവികസന വകുപ്പിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത് ഒരു ഹെക്ടർ സ്ഥലത്തിന് 38,000 രൂപയാണ് അവർ സാമ്പത്തിക സഹായം തരുന്നത്. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 2.5 ഏക്കർ.
2: ആ,
1: 2.5 ഏക്കർ സ്ഥലത്തേക്ക് 38,000 രൂപയാണ് സാമ്പത്തിക സഹായം. അതെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായവും ഈ പുൽക്കട തരുന്നതിനുള്ള അതിൻ്റെ വിലയും കൂടെ ഉൾപ്പെടെയാണ് 38,000 രൂപ. പുല്ലിൻ്റെ കട നമുക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്, സൗജന്യമായിട്ടാണ് തരുന്നത്. അതിൻ്റെ വില ഏകദേശം 19,000 രൂപയോളം വരും. ബാക്കിയുള്ള കാശ് നമുക്ക് കാശായിട്ട് തന്നെയാണ് തരുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സബ്സിഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നേരിട്ട് പോകാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിനെപ്പറ്റി അധികം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അവരിൽ നിന്ന് കേട്ടതിന് ശേഷം ക്ഷീരശ്രീ പോർട്ടലിൽ അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത്.
2: ഓക്കെ പിന്നെ

0: ഒരു ഈ ഈ കൊന്നയുടെ കാര്യം പറഞ്ഞു സാർ. അത് നാട്ടിന് കൊടുത്തപ്പോഴത്തേക്ക് അത് പിന്നെ ഈ വയറ് ഇളകി അങ്ങ്
1: പോവാണ് ചെയ്തത്. ഓക്കെ ഓക്കെ. അതെ,
0: അതെ.
1: അതായത് അത് ശ്രദ്ധിക്കുക, അതായത് ഒറ്റയടിക്ക് നമ്മൾ വളരെ കൂടുതൽ അളവിൽ അത് കൊടുക്കരുത്. ആ, അതിപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഒരു ദിവസം ഒരു ഇപ്പോൾ ഒരു ചക്ക കിട്ടി, കുറേ ചക്ക ഒരുമിച്ചങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പശുവിന് എന്താണ് സംഭവിക്കുക? പശുവിൻ്റെ വയറ് പെരുകും. പശുവിൻ്റെ വയറ് പെരുകിയിട്ട് അതിന് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ എപ്പോഴും ചെറിയ തോതിൽ കൊടുത്തിട്ട് അത് പശുവോ അല്ലെങ്കിൽ ആടാണെങ്കിലോ അത് അതുമായിട്ടൊന്ന് ചേർന്നതിന് ശേഷം, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായതിന് ശേഷം പിന്നെ അതിൻ്റെ അളവ് കൂട്ടുകയേ പാടുള്ളൂ. കേട്ടാ?
2: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. അപ്പം നമ്മൾ ഈ തീറ്റ നടീൽ വസ്തുക്കളുടെ കാര്യം കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ മഴക്കാലത്താണല്ലോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പം പക്ഷെ നമ്മുടെ ഈ തീറ്റപ്പുല്ലിൻ്റെ അത്യാവശ്യം വരുന്ന ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ്. അപ്പോൾ അപ്പോഴായിരിക്കും ഈ പുല്ലങ്ങ് എങ്ങും കിട്ടാത്ത ഒരു
1: അവസ്ഥ.
2: അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ തീറ്റ പുല്ല് നമുക്ക് അത് വേനൽക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
1: ഉണ്ട്, മാർഗങ്ങളുണ്ട്. നമുക്ക് ശരിക്കും രണ്ട് സീസണാണുള്ളത്, ഒന്ന് ലീൻ സീസൺ, ഒന്ന് ഫ്ലഷ് സീസൺ. ഫ്ലഷ് സീസണാണ് ശരിക്കും നമുക്ക് കൂടുതലുള്ളത്. ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം 8 മാസത്തോളം കേരളത്തിൽ മഴയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മഴയുള്ള കാലം എന്ന് പറയുന്നതാണ് മാറി മാറി വരികയാണ്. എന്നാലും 8 മാസത്തോളം എപ്പോഴെങ്കിലുമൊക്കെ മഴ പെയ്യും. ബാക്കി ഒരു 4 മാസം മാത്രമാണ് നമ്മുടെ ലീൻ സീസൺ. ലീൻ സീസൺ എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള കാലം. ചൂടുള്ള കാലം എന്ന് പറയുമ്പോൾ ശരിക്കും ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ആ സമയങ്ങളിലാണ് നമുക്ക് തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത വളരെയധികം കുറയുന്നത്. അപ്പോൾ തീറ്റപ്പുല്ലിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ലീൻ സീസണിലും പശുക്കൾക്ക് തീറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ തീറ്റപ്പുല്ലിൻ്റെ ഒരു ഗുണനിലവാരവും കുറയാത്ത രീതിയിൽ അതിനെ അച്ചാറിട്ട് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് സൈലേജ് നിർമ്മാണം എന്ന് പറയുന്നത്. അതായത് സൈലേജ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ പച്ചപ്പുല്ല് നമ്മൾ വെട്ടിയെടുക്കുന്നു. ഏറ്റവും നല്ലത് ചോളമാണ്. അതായത് സൈലേജ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല തീറ്റപ്പുല്ലിനമെന്ന് പറയുന്നത് ചോളമാണ്. ചോളം ധാന്യവിളയാണ്. നമുക്ക് ഈ പറയുന്ന ഹൈബ്രിഡ് നേപ്പിയർ, അതായത് സങ്കര നേപ്പിയർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ മികച്ച സൈലേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോളം വെച്ചിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ചോളം ഒരു സമയത്ത് മാത്രം കൃഷി ചെയ്യുന്നതാണ്. ഒരു സമയത്ത് ആ കൃഷി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ളത്
2: ചോളം
1: ശരിക്കും വേനൽക്കാലത്താണ് കൃഷി ചെയ്യുന്നത്.
2: ഓക്കെ.
1: പക്ഷേ എന്നിരുന്നാലും കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ നമുക്ക് നോക്കുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല.
2: കൂടുതൽ വെള്ളം വേണ്ടുന്ന ഒരു ഇനമാണോ?
1: ആ വെള്ളം വേണം, വെള്ളം വേണം. ആ ജലാംശം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമ്മുടെ ചെടികൾക്കെല്ലാം ആവശ്യമാണ്. ജലാംശം കുറവ് ആവശ്യമുള്ളതെല്ലാം മരുഭൂമികളിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഉള്ളത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു വെള്ളം കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഈൽഡ് കുറയും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് നേപ്പിയറിന് 200 ടൺ വരെ ഒരു ഹെക്ടറിൽ നിന്ന് തരാനുള്ള ശേഷിയുണ്ട്. പക്ഷേ സൂര്യപ്രകാശവും അതേപോലെ ജലസേചനവും കുറവാണെങ്കിൽ ഈ 200 ടൺ എന്ന് പറയുന്നതിൻ്റെ അടുത്തുപോലും എത്തില്ല ഇവിടുത്തെ ഉൽപ്പാദനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ആവശ്യമാണ്. സൈലേജ് നിർമ്മാണത്തിലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സൈലേജ് നിർമ്മാണം എന്ന് പറയുന്നത്
2: അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ശ്രോതാവ് ലൈനിലുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ വയനാട്ടിൽ നിന്ന് മോഹൻ എന്ന് പറയുന്ന ഒരാളാണ്.
2: ആ ചോദിച്ചോളൂ.
1: ശരി, മോഹൻ പറഞ്ഞോളൂ.
3: നമസ്കാരം സാറേ. ഞാൻ പിന്നെ വയനാട്ടിലെ വരവൊരു കൃഷിക്കാരനാണ്. നെല്ല്, കാപ്പി, കുരുമുളക്, കവുങ്ങ്, വാഴ, നെല്ല്, പിന്നെ പശുവിനെയും കൃഷി ചെയ്യുന്നുണ്ട്. പശു കൃഷിയുണ്ട്.
1: ഓക്കെ.
3: ഒരു 30 വർഷമായിട്ട് ഒരു ക്ഷീര വികസന ക്ഷീര കർഷകനാണ്. ഒരു സൊസൈറ്റിയുടെ മെമ്പറാണ്. എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ചർച്ചാ ക്ലാസുകൾക്കും എല്ലാവർക്കും പങ്കെടുക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ്.
1: ശരി ശരി ശരി, വളരെ നല്ലത്.
3: എന്റെ അഭിപ്രായം, എനിക്ക് അഭിപ്രായം പറയാനുള്ള പിന്നെ നിങ്ങൾ എന്തായാലും ആകാശവാണി ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സ്വഭാവമാണ്. ഇങ്ങനെ ഒരു പരിപാടി ആകാശവാണിയിൽ ഉൾപ്പെടുത്തിയതിൽ വളരെ നന്ദി ആദ്യം തന്നെ ആകാശവാണിയോട് പറയാണ്.
1: ഓക്കെ.
3: എനിക്ക് പറയാനുള്ളത് സാറേ, ഇപ്പോ സാറ് പറഞ്ഞ ക്ഷീര വികസന വകുപ്പ്, മിൽമ, അതേപോലെ തന്നെ ഒരുപാട് കൃഷി ഡിപ്പാർട്ട്മെന്റുകളും കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നിലവിൽ കൊടുക്കുന്നുണ്ട്.
1: അതെ.
3: ഈ ഈ കൊടുത്തു കഴിഞ്ഞ ആനുകൂല്യങ്ങൾ കൊണ്ട് കൃഷിക്കാരൻ ജീവിച്ചു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവന് അതൊരു അത് കഴിഞ്ഞിട്ട് അവൻ അതിനോ അതോട് മുന്നേറി പോകുന്നുണ്ടോ എന്നുള്ളത് ഒരിക്കലും ഡിപ്പാർട്ട്മെന്റുകാരും ശ്രദ്ധിക്കാറില്ല.
1: ഓക്കെ.
3: കാരണം കാലാകാലങ്ങളില് ഇപ്പൊ ഈ ക്ഷീര വികസന വകുപ്പിലെ തീറ്റപ്പുല്ല് കൃഷി അത് ഒരുപാട് സംവിധാനങ്ങൾ പിന്നെ കൃഷിക്കാരന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൃഷിക്കാരന്റെ തന്നെ ഇപ്പൊ ഞാനടക്കം പിന്നെ ഇത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ ആ ഫണ്ട് വാങ്ങി വേറെ പിന്നെ മാറ്റി

0: വിനിയോഗിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവും, അത് കൃഷിക്കാരന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്.
1: ഓക്കെ,
0: പക്ഷേ ഈ നിലമൊക്കെ ഇത്രയും കാലമായിട്ട് ഇപ്പൊ അതിലത്തെ ഇപ്പൊ ഞാനിപ്പോ വേറൊരു രീതിയിൽ പറയണമല്ല, അതിന്റെ ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരൊക്കെ ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ അവർക്കൊക്കെ കോടികളിൽ ലക്ഷങ്ങളും ആനുകൂല്യങ്ങളും ശമ്പളം ആയിക്കൊണ്ട് ഈ കൃഷിക്കാരന് കൊടുക്കുന്ന പൈസ ആ കൃഷിക്കാരന് വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വിനിയോഗിച്ചതുകൊണ്ട് ആ കൃഷിക്കാരൻ രക്ഷപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൃഷിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കാർഷിക ഡിപ്പാർട്ട്മെന്റ് ആരും ആലോചിക്കാറില്ല.
1: അല്ല, ഒരു കാര്യം ഞാൻ അത് ശരി, അതായത് ഇപ്പൊ മോഹൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ മോഹൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഒരു ഇവാലുവേഷൻ നടത്തുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അതായത് വിലയിരുത്തൽ ഉണ്ടാകുന്നില്ല.
0: 35,000 രൂപ ഒരു ഹെക്ടറിന് കാലിത്തീറ്റ നടാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ തരുന്ന ഡിപ്പാർട്ട്മെന്റിനും അറിയാം, ഇത് പാസ്സാക്കി തരുന്ന ഉദ്യോഗസ്ഥനും അറിയാം ഇതുകൊണ്ട് ഒരു മൂലക്ക് എത്തില്ല എന്നുള്ളത്.
1: ഓക്കെ,
0: ഇത് എവിടെ എത്തില്ല എന്നുള്ളത് അവർക്കറിയാം. കാരണം അപ്പൊ ഇത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് ഞങ്ങള് ക്ഷീരകർഷകർക്ക് വേണ്ടിയിട്ട് ഇത്ര സംഖ്യ ഇത്ര കോടി അലോട്ട് ചെയ്തു എന്ന് പറയാ എന്നല്ലാണ്ട് കൃഷിക്കാരൻ അതുകൊണ്ട് മൊത്തം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എന്തുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കേ.
1: ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി ആ ചോദ്യം, എനിക്ക് മനസ്സിലായി. അതായത് ആനുകൂല്യങ്ങൾ നൽകുന്നത് മാത്രമല്ല, ആനുകൂല്യങ്ങളുടെ പ്രയോജനം കർഷകർക്ക് എത്രത്തോളം ഉണ്ടായി, അത് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ വിലയിരുത്തൽ വേണം എന്നുള്ളതാണ് മോഹൻ ഉദ്ദേശിക്കുന്നത്.
0: എന്നാലല്ല ഈ കാലാകാലങ്ങളിൽ ഈ 10 രൂപ കൊടുക്കണോ എന്നും 10 രൂപയല്ല, അതൊരു 12 രൂപ കൊടുത്തെന്ന് ഡിപ്പാർട്ട്മെന്റ് തോന്നണമെങ്കിൽ അത് അന്വേഷിക്കണ്ടേ?
1: തീർച്ചയായിട്ടും. അപ്പൊ ഈ വിവരം അവരെ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും.
0: ഒരുപാട് ചർച്ചാ ക്ലാസ്സുകളിൽ ഇതിലൊക്കെ പോയിട്ട് ഇത് പറയുന്നതാണ് എപ്പോഴും.
1: ഓക്കെ, ഇതിപ്പോ ഏതായാലും കുറെ ശ്രോതാക്കൾ കേൾക്കുന്നതുമാണ്, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും കേൾക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഹൻ പറഞ്ഞ കാര്യത്തെ സീരിയസ് ആയിട്ട് തന്നെ അവർ വിലയിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. വിളിച്ചതിന് നന്ദി. ഓക്കെ
2: ഓക്കെ, അപ്പൊ നമ്മൾ സൈലേജ് നിർമ്മാണത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.
1: അതെ, സൈലേജ് നിർമ്മാണം കേരളത്തിൽ സാധ്യമായ കാര്യമാണ്. താല്പര്യമുള്ള കർഷകരുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ പറയാം, അതായത് സൈലേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂറിയ സമ്പുഷ്ടീകരണമുണ്ട്, അതായത് നമുക്ക് യൂറിയ ഉപയോഗിച്ച് നമ്മുടെ ഉണക്കപ്പുല്ല് അല്ലെങ്കിൽ വൈക്കോൽ ഇതിനെ നമുക്ക് സമ്പുഷ്ടീകരിക്കാം. കാരണം ഇപ്പം നമുക്ക് കിട്ടുന്ന ഇതിനകത്ത്, അതായത് വൈക്കോലിനകത്ത് പോഷകാംശങ്ങൾ വളരെ കുറവാണ്. ഈ കുറവുള്ള പോഷകാംശങ്ങളുള്ള വൈക്കോലിനെ നമുക്ക് കുറച്ചുകൂടെ ഗുണമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വൈക്കോൽ സമ്പുഷ്ടീകരണം എന്നുള്ള ഒരു സംഗതിയുള്ളത്. അപ്പോൾ ഈ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കർഷകരുണ്ടെങ്കിൽ, ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പറയുകയാണ്, അവർ എന്നോട് സമീപിക്കുകയാണെങ്കിൽ എനിക്ക് ഇവർക്ക് വേണ്ട സാങ്കേതിക ഉപദേശം കൊടുക്കാൻ പറ്റും.
2: കാരണം ഫോൺ നമ്പർ കൊടുക്കാം.
1: എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ
2: അവസാനം പറഞ്ഞാൽ മതി.
1: കാരണം ഇത് ഈ വളരെയധികം കേരളത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ, അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ കുറച്ച് പേര് സൈലേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ല ഗുണകരം, അവർക്കത് വിൽപ്പന വേണമെങ്കിലും നടത്താൻ പറ്റും. കാരണം മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തി അതിലൂടെ കുറച്ച് ലാഭം ഉണ്ടാക്കാനും പറ്റും. പിന്നെ വൈക്കോൽ ഇവിടെ കിട്ടുന്നത് മൊത്തം ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വൈക്കോൽ അതേപടി തന്നെ പശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പകരം ചെറിയ തോതിൽ അതിനകത്ത്, അതായത് വെറും 4% യൂറിയ അതിനകത്ത് ചേർക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വൈക്കോൽ കുറച്ചുകൂടെ സോഫ്റ്റായി മാറും. അതിൻ്റെ പലേറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പശുവിന് തിന്നാനുള്ള താല്പര്യം കൂടും. അതിൻ്റെ ഡൈജസ്റ്റബിലിറ്റി,
2: വൈക്കോലിനകത്ത് യൂറിയ ഇങ്ങനെ മിശ്രിതം തളിക്കുന്നതുകൊണ്ട്
1: കുഴപ്പമൊന്നുമില്ല. 4% പരമാവധി, 4% പരമാവധി എന്ന് പറഞ്ഞാൽ ആ കണക്കുകൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കാം. 100 കിലോ നമുക്ക് വൈക്കോലുണ്ടെന്ന് കരുതുക, 100 കിലോ വൈക്കോലിന് 4 കിലോ യൂറിയ ഒരു 40 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനെ നിലത്ത് വിരിച്ചിടുക. നിലത്ത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് റോസ് ക്യാൻ ഉപയോഗിച്ച് ഇതിനെ തളിക്കുക. തളിച്ചിട്ട് ഒന്ന് മറച്ചുകൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ തളിക്കുക. എന്നിട്ട് ഇതിനെ ഒരു ഡ്രമ്മിനകത്തോ അതല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത, അല്ലെങ്കിൽ
2: വെയിൽ കൊള്ളാൻ പാടില്ല
1: ചുടുകട്ട കെട്ടിയതിലോ ആയിട്ടുള്ള ഒരു ടാങ്കിനകത്ത് ഇതിനെ നന്നായിട്ട് ഉറച്ച് നിറയ്ക്കുക. നിറച്ച് അതിൻ്റെ മുകൾ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വയ്ക്കുക. ഒരു 14-21 ദിവസം കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് എടുത്താൽ യൂറിയയിൽ നിന്ന് അമോണിയ ഗ്യാസ് ഉണ്ടാവും. ഈ അമോണിയ ഗ്യാസ് ഈ പറയുന്ന വൈക്കോലിനെ വളരെ സോഫ്റ്റായിട്ട് മൃദുവാക്കും. മാത്രമല്ല അതിനകത്ത് നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുകയും ചെയ്യും. ഇത് കഴിക്കുന്നതുകൊണ്ട് പശുവിന് പ്രോട്ടീൻ്റെ ഉൽപ്പാദനം അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. യാതൊരു ഗുണനിലവാരവും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന വൈക്കോല് അതിൻ്റെ ശരീരത്തിനുള്ളിൽ ചെന്ന് അതിന് ഉപയോഗപ്രദമായി മാറും. സാധാരണ വൈക്കോല് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പശുക്കൾക്കാണെങ്കിലും അത് തിന്നാനുള്ള താല്പര്യം ഉണ്ടാവും. ഇതിലൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് പുറത്തേക്ക് ഇട്ട് എടുത്ത് അപ്പം തന്നെ പശുവിന് കൊടുക്കാതെ ആ പുറത്തേക്ക് ഇടുമ്പോൾ ആ അമോണിയയുടെ ഒരു ചെറിയ വാസന വരും, ആ വാസന ഒന്ന് മാറിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി പശുവിന് കൊടുക്കുക.
2: ഇത് എത്ര നാൾ ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കും?
1: ആ ഇതൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കൽ ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അത് അടച്ചു വെച്ച് വയ്ക്കാൻ പാടില്ല. അത് തീരുന്നവരെ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ഉപയോഗിക്കണം. ഇത് സൈലേജിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മളത് തുറന്നു കഴിഞ്ഞാൽ, അതായത് സൈലേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വൈക്കോൽ യൂറിയ എന്ന് പറയുമ്പോൾ 14 മുതൽ 21 ദിവസം എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 ആഴ്ച. എന്നാൽ സൈലേജിൻ്റെ കാര്യത്തിൽ നമുക്കത് ഒരു ഏകദേശം 20 മുതൽ 40 ദിവസം വരെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, തുറന്നാൽ മതി. ആ തുറക്കുന്ന സമയം കൊണ്ട് സൈലേജ് ആയിട്ടുണ്ടാവും. സൈലേജ് ആവുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വായു സഞ്ചാരം ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഈ പുല്ലിനെ അടച്ചു വയ്ക്കുമ്പോഴേക്കും അതിനുള്ളിൽ ലാക്ടിക് ആസിഡ് ഉണ്ടാവും. ആ ലാക്ടിക് ആസിഡാണ് ഈ പുല്ലിനെ കേടാകാതെ സൂക്ഷിക്കുന്നത്. പിന്നെ അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും വായു കയറും. വായു കയറിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ സൈലേജ് ഉണ്ടാക്കിയത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി എന്ത് ചെയ്യുക, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും നമ്മളതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വായു കയറാത്ത രീതിയിൽ അതിനെ വീണ്ടും നമ്മൾ സീൽ ചെയ്ത് വയ്ക്കുകയും വേണം.
2: അപ്പോൾ ഈ സൈലേജിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഈ കേരളത്തിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ഇപ്പം കാലാവസ്ഥ വ്യതിയാനമൊക്കെ നടക്കുന്നതല്ല, അപ്പം ഈ അധികം ഈ സൂര്യപ്രകാശം നമുക്കിപ്പം തെങ്ങിൻ്റെ ഇടയിലൊക്കെ ഇത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണമെങ്കിൽ ഈ ഇതിന് സാർ സൂചിപ്പിച്ചതുപോലെ സൂര്യപ്രകാശം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം കുറച്ച് സൂര്യപ്രകാശം കൃഷി ചെയ്യാവുന്ന പ്രത്യേക ഇനങ്ങൾ അങ്ങനെ
1: ഉണ്ട്. അതായത് കേരളത്തിൽ പൊതുവിൽ പണ്ട് തെങ്ങ് കൃഷി വളരെ വ്യാപകമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഇടയിൽ വളർത്താൻ പറ്റുന്ന ഇനങ്ങളാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗിനി പുല്ലെന്ന് പറയുന്നത് തന്നെ തെങ്ങിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതായത് തെങ്ങിന് തടം എടുക്കാനുള്ള ഒരു തെങ്ങിന് ചുറ്റുവട്ടത്തൊരു 1.5 മീറ്റർ സ്ഥലം നമ്മൾ വിടുക. വിട്ടതിന് ശേഷം ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിക്കാം. പൊതുവെ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ ചില ക്ലാസ്സിനൊക്കെ ചെന്നപ്പോൾ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്
2: ചില
1: അതെ തെങ്ങിൻ്റെ വളം ഇത്
2: പിടിച്ചെടുക്കും
1: ഊറ്റിയെടുക്കും എന്നൊക്കെ ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. കാരണം ഈ ഇതിൻ്റെ വേരുകൾ, അതായത് ഗിനി പുല്ലിൻ്റെ വേരുകൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ, അത് ഉള്ളിലേക്കൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ വേര് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൻ്റെ വേര് എത്രത്തോളം താഴെയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഈ പറയുന്ന രണ്ടാൾക്കാർ തമ്മിലില്ല. പിന്നെ വെള്ളം ഒരു പറമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടുന്ന് ഒഴുകിപ്പോകാതെ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് ഈ പുല്ലിൻ്റെ വേരുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല ഉണ്ടാകുന്നത്, നമുക്കത് പുറത്തേക്ക് പോകുന്നതിനെ നമുക്ക് ഒഴിവാക്കാം, തടയാൻ പറ്റും. പിന്നെ മണ്ണൊലിപ്പ്, ഏതായാലും മണ്ണൊലിപ്പ് നമുക്കറിയാലോ, അടിയിൽ നിന്നുള്ള മണ്ണല്ലല്ലോ ഒലിക്കുന്നത്, മുകൾ ഭാഗത്തു നിന്നുള്ള മണ്ണാണ് ഒലിക്കുന്നത്. ഈ ഒലിച്ചു പോകാൻ സാധ്യതയുള്ള മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള കഴിവും ഈ പുല്ലിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ണിടിച്ചിലൊക്കെ നമ്മുടെ കേരളത്തിലിപ്പം പലപ്പോഴും വ്യാപകമാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പുല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണ് അവിടെ
2: ഇളകാതെ നമുക്ക് ഈ മണ്ണൊലിപ്പ്
1: തടയാൻ സാധിക്കും.
2: അതുപോലെ വേറെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഈ പുല്ല് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അത് വെട്ടിയെടുക്കാൻ പാകമാകും?
1: അത് അത് ഓരോന്നിനും അതിൻ്റേതായ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് നേപ്പിയറിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, സങ്കര നേപ്പിയർ. സങ്കര നേപ്പിയർ ആണെങ്കിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാണ്, വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 60-65 ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമായിട്ട് വെട്ടാം. പിന്നെ ഒരു 40-45 ദിവസത്തിൻ്റെ ഇടവേളകളിൽ നമുക്കതിനെ വീണ്ടും വെട്ടാം. അപ്പോൾ ഒരു വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 7 തവണയെങ്കിലും നമുക്ക് വെട്ടാൻ പറ്റും. പിന്നെ ഹൈബ്രിഡ് നേപ്പറിന് ഒരു ഗുണം കൂടെ ഉണ്ട്, ഒരു പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്ത് കഞ്ഞാൽ 5 വർഷം വരെ അത് നിലനിൽക്കും.
2: ഓക്കെ, അപ്പം സാറിൻ്റെ ഇപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കുകയാണ്. സാറിൻ്റെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞാൽ കർഷകർക്ക്
1: പ്രയോജനം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ തന്നെ പറയാം, 9964447537.
2: ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ കർഷകരുടെ ഇത് ഈ തീറ്റപ്പുല്ല് കൃഷിയുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു കൊടുത്തതിൽ ആകാശവാണിയുടെ പേരിലും കർഷകരുടെ പേരിലുള്ള ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: നമസ്കാരം.
3: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തീറ്റപ്പുല് കൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ. സ്റ്റുഡിയോയിൽ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആറിന് ഒപ്പമുണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം കൃഷ്ണ ദിലീപ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കൃഷിയിലും അനുബന്ധ മേഖലകളിലും പരസ്പര താൽപര്യ വിഷയങ്ങളിലും സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. മലേഷ്യയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ശക്തമായ സ്ഥാപന സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനും മലേഷ്യൻ മന്ത്രി മാർക്കോസ് ഡാക്രൂസ് താൽപര്യം പ്രകടിപ്പിച്ചതായി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ദ്വിദിന സന്ദർശനത്തിന് ശ്രീലങ്കയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിൽ ശ്രീലങ്കൻ മുൻ ക്രിക്കറ്റ് താരങ്ങളായ അരവിന്ദ ഡിസിൽവ, സനത് ജയസൂര്യ, ചാമിന്ദവാസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മികച്ച പ്രകടനങ്ങളിലൂടെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ആദരം പിടിച്ചുപറ്റിയവരാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരങ്ങളെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട് കുറ്റിച്ചിറ വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി കെ ജീജ അല്പസമയത്തിനകം കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പിന് വരണാധികാരി മുൻപാകെ പത്രിക സമർപ്പിക്കും. ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നതിന് അവസാന തീയതി. ഭോപ്പാലിൽ അന്തരിച്ച ഇന്ത്യൻ ആർമി എസി ബറ്റാലിയൻ നോൺ കമ്മീഷൻഡ് ഓഫീസർ മിഥിലാജിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ മുക്കം കാരമൂല ജുമാ മസ്ജിദിൽ ഖബറടക്കി. തിരുവമ്പാടി എംഎൽഎ സി കെ കാസിം ഉൾപ്പെടെ ആയിരങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചു. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വരൾച്ച ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനമായി. വാളയാർ ഡാം ഇന്ന് വൈകിട്ട് 5-ന് മീങ്കര ഡാം തിങ്കളാഴ്ചയും തുറക്കും. എറണാകുളം തൃക്കാക്കര പൈപ്പ് ലൈൻ ജംഗ്ഷന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അപകട സാധ്യത കണക്കിലെടുത്ത് വാട്ടർ അതോറിറ്റി പമ്പിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. വയനാട് വന്യജീവി സങ്കേതത്തിൽ കുറിച്ചാട് റേഞ്ചിൽപ്പെടുന്ന വളാഞ്ചേരിക്കുന്ന് വനമേഖലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പോലീസും ജനപ്രതിനിധികളും വനം വകുപ്പും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. സ്വർണവിലയിൽ വർധന. പവന് 880 രൂപ കൂടി 1,14,040 രൂപയായി. 14,255 രൂപയാണ് ഗ്രാമിന്. എഫ് എം ന്യൂസ് ലൈൻസിനി 1 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്ന മഹായന്ത്രം. ശാസ്ത്രപ്രചാരകനായ ജിതിൻ രാജ് RS സംസാരിക്കുന്നു.
2: ഒരു വലിയ നഗരത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നീണ്ടുകിടക്കുന്ന അത്രയും വലിപ്പമുള്ള ഒരു യന്ത്രത്തെക്കുറിച്ചൊന്ന് സങ്കല്പിക്കാമോ? അതായത് ഏകദേശം 27 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ഭീമൻ വളയം. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയൊന്നുമല്ല. ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലൻഡിന്റെയും അതിർത്തിക്ക് താഴെയായി ഭൂമിക്കടിയിൽ 100 മീറ്റർ താഴ്ചയിൽ ഇത്രയും വലിയൊരു യന്ത്രം ഇപ്പോൾ വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണയായി നമ്മൾ കാണുന്ന യന്ത്രങ്ങളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? ഒന്നുകിൽ ആളുകളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ വലിയ ഭാരമുള്ള സാധനം മാറ്റാനോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനോ ഒക്കെയാണ്. എന്നാൽ ഈ പറഞ്ഞ മെഷീൻ ചെയ്യുന്നത് തികച്ചും വിചിത്രമായൊരു കാര്യമാണ്. വളരെ ചെറിയ പദാർത്ഥങ്ങളെ, അതായത് കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്തത്ര ചെറിയ കണങ്ങളെ പരസ്പരം കൂട്ടിയിടിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ ഭീമൻ യന്ത്രത്തിന്റെ ഒരേ ഒരു ജോലി. അതെ, അത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, എന്തിനാണ് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവാക്കി ഭൂമിക്കടിയിൽ ഇത്രയും ആഴത്തിൽ 27 കിലോമീറ്റർ നീളമുള്ള ഒരു തുരങ്കം പണിത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആയിരക്കണക്കിന് സയന്റിസ്റ്റുകളെയും എഞ്ചിനീയർമാരെയും രാപ്പകൽ പണിയെടുപ്പിക്കുന്നത്? വെറുതെ കുറച്ച് ചെറിയ കണങ്ങളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? അതെ, കാരണം ഈ കൂട്ടിയിടികൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മനുഷ്യരാശി എക്കാലവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു വലിയ ചോദ്യത്തിനുള്ള

ഉത്തരവാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമുക്ക് വളരെ സാധാരണമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ മുന്നിലുള്ള ഒരു ചുമരിലേക്ക് നോക്കുക. കുറച്ചകലെ നിന്ന് നോക്കുമ്പോൾ അതൊരൊറ്റ വസ്തുവായി വളരെ സോളിഡ് ആയിട്ടുള്ള ഒന്നായിട്ടായിരിക്കും തോന്നുക. എന്നാൽ കുറച്ചുകൂടി അടുത്ത് ചെന്ന് നോക്കിയാൽ ആ ചുമർ നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടികകൾ കൊണ്ടാണെന്ന് കാണാം. ഇനി ആ ഇഷ്ടികയിലേക്ക് ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ അത് ചെറിയ തരികളും മിനറലുകളും കൊണ്ടാണെന്ന് മനസ്സിലാവും. അതിലും സൂക്ഷ്മമായി നോക്കിയാൽ ആ തരികളെല്ലാം മോളിക്യൂളുകൾ അഥവാ തന്മാത്രകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാം. ഈ മോളിക്യൂളുകളുടെ ഉള്ളിലേക്ക് പോയാൽ അവിടെ ആറ്റങ്ങളുണ്ട്. എന്നാൽ സയൻസ് അവിടെയും നിൽക്കുന്നില്ല. ആ ആറ്റങ്ങൾക്കുള്ളിലും അനേകം ചെറിയ മറ്റു പല കണങ്ങളും ഉണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിളും സോളിഡുമാണെന്ന് നമുക്ക് തോന്നുന്ന ഈ ലോകം അതിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് പോകുമ്പോൾ അതിസങ്കീർണമായ മറ്റൊരു മൈക്രോസ്കോപ്പിക് ലോകമാണ്. കഴിഞ്ഞ 100-ലധികം വർഷങ്ങളായി സയന്റിസ്റ്റുകൾ രാപ്പകലില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായ ഈ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ വളരെ വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊരു പെട്ടി തുറക്കുന്നത് പോലെ ആ ആറ്റത്തെ വെറുതെ അങ്ങോട്ട് തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇതിനുള്ളിൽ എന്താണെന്ന് എങ്ങനെ കണ്ടെത്തും? അവിടെയാണ് ഗവേഷകർ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നത്. ഒരു കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് നേരിട്ട് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ വളരെ ശക്തിയിൽ ഇടിച്ച് തകർക്കുക, എന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. നിങ്ങൾക്കൊരു പഴയ വാച്ചിനുള്ളിൽ എന്താണെന്ന് അറിയണം, പക്ഷേ അത് അഴിച്ചെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ടൂളുകളില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ വാച്ചിനെ ഭിത്തിയിലേക്ക് ശക്തമായിട്ട് എറിയും. അപ്പോൾ അതിൽ നിന്നും തെറിച്ചു വീഴുന്ന ചെറിയ പൽചക്രങ്ങളും സ്പ്രിങ്ങുകളും നോക്കി അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കാം. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻസ്ഡ് വെർഷനാണ് ഇവിടെ സയൻസും ചെയ്യുന്നത്. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അഥവാ LHC എന്ന് വിളിക്കുന്ന ഈ യന്ത്രത്തിന് പിന്നിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആശയവും ഇതുതന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ പേര് മുൻപ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു പേരായി തോന്നാമെങ്കിലും ഇതിൻ്റെ പ്രവർത്തന രീതിയുടെ ആശയം വളരെ സിമ്പിളാണ്. ഭൂമിക്കടിയിലുള്ള ഈ ഭീമൻ യന്ത്രം അതിസൂക്ഷ്മമായ കണങ്ങളെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിൽ പായിക്കും, എന്നിട്ട് അവയെ തമ്മിൽ ശക്തമായി കൂട്ടിയിടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കൂട്ടിയിടിക്കുന്ന കൃത്യം നിമിഷത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഗവേഷകർ വളരെ സൂക്ഷ്മമായി പഠിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 27 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിനുള്ളിൽ കണങ്ങളുടെ അഥവാ പാർട്ടിക്കിളുകളുടെ 2 ബീമുകളുണ്ട്. അതിൽ ഒരു ബീം ഈ വലിയ വളയത്തിലൂടെ ഒരു ദിശയിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്നു, 2-ാമത്തെ ബീം നേരെ എതിർ ദിശയിലേക്കും സഞ്ചരിക്കുന്നു. ഇങ്ങനെ 2 ഭാഗത്തേക്ക് പോകുന്ന ഈ ബീമുകളെ തുരങ്കത്തിലെ മുൻകൂട്ടി നിശ്ചയിച്ച ചില പ്രത്യേക പോയിന്റുകളിൽ വച്ച് പരസ്പരം നേരിട്ട് കൂട്ടിയിടിക്കാൻ പാകത്തിൽ വഴിതിരിച്ചുവിടുന്നു. അങ്ങനെ അവ അതിശക്തമായി കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടി എന്ന് പറയുന്നത് നമ്മൾ കണ്ണ് ചിമ്മുന്നതിനേക്കാൾ വളരെ ചെറിയ ഒരു സെക്കൻഡിന്റെ ചെറിയൊരു ഫ്രാക്ഷനിൽ സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ നിമിഷത്തിൽ അവിടെ ഉണ്ടാകുന്ന ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഒരാറ്റത്തേക്കാൾ ചെറിയ ഒരു സ്പേസിലേക്കാണ് ഇത്രയും വലിയൊരു എനർജി ചുരുക്കപ്പെടുന്നത്. ഈ കൂട്ടിയിടിയിലൂടെ ഉണ്ടാകുന്ന അത്രയും സാന്ദ്രമായ എനർജിയിൽ നിന്നും ഒരു നിമിഷം മുമ്പ് വരെ അവിടെ നിലവിലില്ലാതിരുന്ന പുതിയ കണങ്ങൾ താത്കാലികമായി ഉണ്ടാക്കപ്പെടുന്നു. ഈ ഒരു കൂട്ടിയിടി നടക്കുന്ന പോയിന്റുകൾക്ക് ചുറ്റുമായി വളരെ വലിയ ഭീമൻ ഡിറ്റക്ടറുകൾ വച്ചിട്ടുണ്ട്. ക്യാമറകൾ പോലെ പ്രവർത്തിക്കുന്ന ഇവ ഇടിയുടെ ആഘാതത്തിൽ ഏതൊക്കെ പുതിയ കണങ്ങളാണ് പുറത്തേക്ക് തെറിച്ചു പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യുന്നു. മാത്രമല്ല ഇതിൽ ഓരോ കണങ്ങൾക്കും എത്രമാത്രം ഊർജമുണ്ടെന്നും അവ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നും കൃത്യമായി അളക്കുന്നു. ഒരു വലിയ വാഹന അപകടം നടന്നതിന് ശേഷം റോഡിൽ ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങളും വാഹനത്തിന്റെ ഭാഗങ്ങളും നോക്കി അന്വേഷണ ഉദ്യോഗസ്ഥർ ആ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു കൊടുക്കാറില്ലേ? ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ അളവുകളിൽ നിന്നെല്ലാം സയന്റിസ്റ്റുകൾ കൂട്ടിയിടിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പുനർനിർമ്മിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ അപകടം നടക്കുന്നത് നമ്മുടെ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും കാണാൻ കഴിയാത്തത്ര ചെറിയ സ്കെയിലിലാണ്. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ കണങ്ങളെ ഇതിനു വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്. ഒരാറ്റത്തിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണുകൾ എന്ന് വിളിക്കുന്ന കണങ്ങളെയാണ് ഇതിനായി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ പ്രോട്ടോണുകൾ പെട്ടെന്നൊരു ദിവസം ഈ 27 കിലോമീറ്റർ വളയത്തിലേക്ക് വന്ന് ഫുൾ സ്പീഡിൽ ഓടാൻ തുടങ്ങുകയല്ല ചെയ്യുന്നത്. അവയുടെ യാത്ര തുടങ്ങുന്നത് വളരെ ചെറിയ മറ്റൊരു ആക്സിലറേറ്ററിലാണ്. അവിടെ വച്ച് ഒരു നിശ്ചിത വേഗത വരെ അവയെ തള്ളിവിടുന്നു, എന്നിട്ട് അതിനേക്കാൾ അല്പം കൂടി മറ്റൊരു വലിയ ആക്സിലറേറ്ററിലേക്ക് അവയെ മാറ്റുന്നു. അവിടെ നിന്ന് വീണ്ടും വേഗത കൂട്ടി അതിലും വലിയ ഒന്നിലേക്ക് മാറ്റുന്നു. നമ്മൾ ഒളിമ്പിക്സിലൊക്കെ റിലേ ഓട്ടം കാണാറില്ലേ? ഓരോ ഓട്ടക്കാരനും ബാറ്റൺ അടുത്തയാൾക്ക് കൈമാറുമ്പോൾ അവരുടെ വേഗത കൂടി വരുന്നത് പോലെ പല ഘട്ടങ്ങളിലായി ആക്സിലറേറ്ററുകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ കണങ്ങളെ പരസ്പരം കൈമാറാറുണ്ട്. ഓരോ ഘട്ടത്തിലും അവയുടെ സ്പീഡ് വർദ്ധിപ്പിച്ച ശേഷം അവസാനത്തെയും ഏറ്റവും വലുതുമായിട്ടുള്ള തള്ളലിനായി ഈ 27 കിലോമീറ്റർ നീളമുള്ള മെയിൻ റിംഗ്

ലേക്ക് അവയെ ഇൻജക്ട് ചെയ്യും. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ സാധ്യമായ ഏറ്റവും ഉയർന്ന വേഗതയോട് അടുത്ത വേഗതയിൽ സഞ്ചരിക്കുന്ന രണ്ട് പാർട്ടിക്കിൾ ബീമുകളെ ഇത്രയും ഇടുങ്ങിയ ഒരു വളയത്തിലൂടെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഈ കണങ്ങളെ ഓരോ നിമിഷവും വളച്ചെടുത്ത് വഴിതിരിച്ച് വിടേണ്ടതുണ്ട്. അല്പം ഒന്ന് ശ്രദ്ധ മാറിയാൽ ഈ കണങ്ങൾ നേർരേഖയിൽ പാഞ്ഞുപോയി ആ തുരങ്കത്തിന്റെ ഭിത്തിയിലിടിച്ച് തകർന്നു പോകും. ഇങ്ങനെ ദിശ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ശക്തമായിട്ടുള്ള കാന്തങ്ങൾ അഥവാ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാന്തങ്ങൾക്കൊന്നും ഇതിന്റെ അടുത്തുകൂടി പോകാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഈ യന്ത്രങ്ങളെ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റുകൾ എന്ന് വിളിക്കുന്ന പ്രത്യേകതരം കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അതായത് വൈദ്യുതി കടന്നു പോകുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ കറണ്ടിനെ ഒഴുകാൻ അനുവദിക്കുന്നവരാണ് സൂപ്പർ കണ്ടക്ടറുകൾ. എന്നാൽ ഇവയ്ക്ക് ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ വളരെ വലിയൊരു നിബന്ധനയുണ്ട്. ഇവയെ അതിശൈത്യമുള്ള അവസ്ഥയിൽ നിലനിർത്തണം. എത്രത്തോളം തണുപ്പ് വേണമെന്നറിയാമോ? -271°C. പ്രപഞ്ചത്തിലെ ഗാലക്സികൾക്കിടയിലുള്ള ശൂന്യമായ സ്പേസിലെ തണുപ്പ് ഏകദേശം ഇത്രത്തോളം വരും. ഇതാണ് ഭൂമിക്കടിയിലെ ഒരു തുരങ്കത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഡീപ് സ്പേസിലെ ശൂന്യതയേക്കാൾ തണുപ്പാണ് മനുഷ്യൻ ഇവിടെ കാന്തങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ നല്ല തണുപ്പായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾക്ക് ഈ പാർട്ടിക്കിൾ ബീമുകളെ സെക്കൻഡിൽ 10,000-ക്കണക്കിന് തവണ ഈ ഒരു തുരങ്കത്തിലൂടെ ചുറ്റിക്കാൻ സാധിക്കും. അങ്ങനെ വേഗത കൂടിക്കൂടി ഇവർ പ്രകാശ വേഗതയുടെ അടുത്ത സ്പീഡിലേക്ക് എത്തിച്ചേരും. ആ ഒരു വേഗതയിൽ ഈ കണങ്ങൾക്ക് ഭൂമിയെ സെക്കൻഡിൽ 7 തവണ ചുറ്റാൻ സാധിക്കും. ഇനി ഈ യന്ത്രം ഉണ്ടാക്കിയതിന്റെ യഥാർത്ഥ ലക്ഷ്യം വെറുതെ ഈ കണങ്ങളെ കൂട്ടിയിടിക്കുക എന്നത് മാത്രമല്ല, ഈ കൂട്ടിയിടിയിലൂടെ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും എന്നതാണ് ലക്ഷ്യം. ഇവിടെയാണ് കഥ ഏറ്റവും കൂടുതൽ കൗതുകകരമായി മാറുന്നത്. കാരണം ശാസ്ത്രജ്ഞർ വെറുതെ കുറച്ച് പ്രോട്ടോണുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്നത്, അവർ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാണുന്ന പദാർത്ഥങ്ങൾ അതിന്റെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തണം. ചില കണങ്ങൾക്ക് ഭാരം അഥവാ മാസ് ഉണ്ടാകുകയും ചില കണങ്ങൾക്ക് തീരെ മാസ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണം. പ്രപഞ്ചമുണ്ടായ സമയത്ത് പദാർത്ഥവും അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ആന്റി പദാർത്ഥവും, നമ്മൾ മാറ്റർ ആൻഡ് ആന്റി മാറ്റർ എന്ന് പറയും, ഇവ തുല്യ അളവിൽ ഉണ്ടായിരുന്നു എന്നും എന്നാൽ പ്രപഞ്ചം മുഴുവൻ മാറ്റർ കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ പിന്നിലെ റീസൺ കണ്ടെത്തണം. അതുപോലെ തന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഇരുണ്ട ദ്രവ്യത്തിനും ഇരുണ്ട പദാർത്ഥങ്ങൾക്കും പിന്നിലുള്ള സത്യം മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഒരു ഉപകരണം വെച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇതിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ യന്ത്രം ഇതിനോടകം തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. 2012 ഈ കൊളൈഡറിൽ നിന്നുള്ള വിവരങ്ങൾ ഒരു പുതിയ കണത്തിന്റെ യഥാർത്ഥ തെളിവുകൾ ലോകത്തിന് തന്നിരുന്നു. 1960 മുൻ ഭൗതിക ശാസ്ത്രജ്ഞർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഹിഗ്സ് ബോസോൺ അഥവാ ദൈവഗണം എന്ന് പലരും വിളിക്കുന്ന ആ കണമായിരുന്നു അത്. ഈ കണ്ടുപിടുത്തം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന, നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ഫീൽഡ് അഥവാ പ്രതലം മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന മുറിയും ശൂന്യമായ സ്പേസിലുമൊക്കെ ഈ ഫീൽഡുണ്ട്. ചില കണങ്ങൾ ഈ ഫീൽഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയ്ക്കൊരുതരം തടസ്സമുണ്ടാകുന്നു. ഫിസിക്സിൽ ഈ തടസ്സത്തിനെയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുന്നത്. ഈ ഫീൽഡുമായിട്ട് ശക്തമായി ഇടപഴകുന്ന കണങ്ങൾക്ക് ഭാരമുള്ളതായി തോന്നും. എന്നാൽ ഈ ഫീൽഡുമായി വലിയ സമ്പർക്കമില്ലാത്ത കണങ്ങൾക്ക് ഭാരമില്ലാത്തതുപോലെയും തോന്നും. ഇത് വളരെ ലളിതമായിട്ടുള്ള എക്സാമ്പിളാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ മാത്തമാറ്റിക്സ് അല്പം കോംപ്ലക്സ് ആണ്. എങ്കിലും അടിസ്ഥാന ആശയം ഇത് തന്നെയാണ്. അതായത് മാസ്, മലയാളത്തിൽ നമ്മൾ പിണ്ഡം എന്ന് പറയും. കുറച്ചുകൂടി സിമ്പിളാക്കി മനസ്സിലാക്കാൻ ഞാനൊരു ബ്രോഡർ സെൻസിൽ ഭാരം എന്ന് പറയുന്ന ഒരു വസ്തുതയെ എടുക്കാം. അതായത് മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ജനിക്കുമ്പോൾ തന്നെയുള്ള ഗുണമല്ല, മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഫീൽഡുമായിട്ടുള്ള സമ്പർക്കം മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിനെയാണ് ഹിഗ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിഗ്സ് ഫീൽഡും അതിനോട് ബന്ധപ്പെട്ട കണത്തിനും തെളിവ് കണ്ടെത്തുക എന്നതാണ് ഫിസിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. അത് സംഭവിക്കുകയും ചെയ്തു. പുതിയ കണങ്ങൾ കണ്ടുപിടിച്ച് പേരിടുക എന്നുള്ളത് മാത്രമല്ല, ഈ കണങ്ങൾ കൂട്ടിയിരിക്കുന്ന കൃത്യം പോയിന്റിൽ വളരെ ചെറിയൊരു നിമിഷത്തേക്ക് നമ്മുടെ പ്രപഞ്ചമുണ്ടായ ആദ്യത്തെ നിമിഷങ്ങളിലുണ്ടായ അതേ അവസ്ഥകൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ പുനർസൃഷ്ടിക്കുന്നുണ്ട്. അതായത് ആറ്റങ്ങളോ നക്ഷത്രങ്ങളോ ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചം അങ്ങേയറ്റം ചൂടുള്ളതും വളരെ സാന്ദ്രവുമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഈ ഒരു നിമിഷത്തെ വളരെ സൂക്ഷ്മമായിട്ട് ആവർത്തിച്ച് പഠിക്കുന്നതിലൂടെ സയന്റിസ്റ്റുകൾക്ക് സമയത്തിന്റെ പിന്നിലേക്ക് സഞ്ചരിച്ച് പ്രപഞ്ചത്തിന്റെ ആദ്യ സമയങ്ങളായ ബിഗ് ബാങ്ങിൽ എന്തുണ്ടായി എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സയന്റിസ്റ്റുകൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹിഗ്സ് കണത്തെ കണ്ടെത്തിയതോടെ ഈ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇതിനെ കൂടുതൽ ആകർഷകമാക്കി മാറ്റുകയാണ് ആ സംഭവം ചെയ്തത്. കാരണം നമ്മൾ തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും.
നമ്മൾ ഇതുവരെ തിരയാത്ത കാര്യങ്ങളെക്കുറിച്ച്,

0: നമ്മൾ ഇതുവരെ പ്രവചിച്ചിട്ടില്ലാത്ത കണങ്ങളെക്കുറിച്ച്, ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത പുതിയ ശക്തികളെ കണ്ടെത്താൻ, നമുക്ക് മുന്നിൽ സയന്റിഫിക് തിയറികൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ രഹസ്യങ്ങൾ അറിയാൻ, ഈ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഇന്ന് നിൽക്കുന്നത്. ഇപ്പോൾ 2026 പകുതിയോടെ നീണ്ട വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം ഒരുപാട് കൂട്ടിയിടികൾ കഴിഞ്ഞ് ഈ യന്ത്രം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ലബോറട്ടറിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അപ്ഗ്രേഡിന് വേണ്ടി എഞ്ചിനീയർമാർ ശ്രമിക്കുന്നുണ്ട്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ തുരങ്കത്തിന്റെ 1 കിലോമീറ്ററിലധികം വരുന്ന ഭാഗം പൂർണ്ണമായും അഴിച്ചു മാറ്റുകയും അവിടെ പുതിയ തരം മാഗ്നറ്റുകളും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളും വച്ച് പുനർനിർമ്മിക്കുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ കരുത്തുറ്റ ഒരു വെർഷനെ 2030 ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗവേഷകരുടെ ലക്ഷ്യം. ആരും പ്രവചിക്കാത്ത എന്തോ ഒന്ന് കണ്ടെത്താനുള്ള വളരെ വലിയ സാധ്യതകളാണ് ഈ യന്ത്രം ഓരോ തവണ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ബാക്കിയാവുന്നത്. ആ സാധ്യത കൊണ്ട് മാത്രമാണ് ലോകം ഇതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നത്. വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യുന്ന ദിവസത്തെ കാത്തുകൊണ്ട് ആ വലിയ യന്ത്രം ഭൂമിക്കടിയിൽ വിശ്രമിക്കുകയാണ്. അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടല്ല, മറിച്ച് ശാസ്ത്രത്തിന് അറിയാത്ത പല കാര്യങ്ങളിലേക്കും അത് വിരൽ ചൂണ്ടുമ്പോൾ ഉണ്ടാകുന്ന ആകാംക്ഷയും അതിലൂടെ മനുഷ്യരാശിക്കുണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളും പ്രതീക്ഷിച്ചാണ് ശാസ്ത്രലോകം കാത്തിരിക്കുന്നത്.
1: പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്ന മഹായന്ത്രം. ശാസ്ത്ര പ്രചാരകനായ ജിതിൻ രാജ് RS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: ഫാം ടു സിറ്റി
4: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
3: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
7: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേളികൊട്ട് എന്ന ചിത്രത്തിലേത്. രചന മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം രാജാമണി.

0: മൈഡി പ്രൈസ് ബാലൻസ് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
7: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
10: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
11: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
13: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
14: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 13 വരെ.

രതിനിർവേദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ.
0: ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
5: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
6: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
9: ആരെ കാണാൻ പോവാ?
8: ഭഗവതിയെ കാണാൻ.
9: ഷോ, ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
8: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
10: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
11: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
12: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
13: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
14: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
15: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
16: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല, TNC അപ്ലൈ.
17: എന്തൊരു ചൂടാ!
18: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
17: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
19: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
20: ആര്യശാല സുബയ്യ ജ്വല്ലറി ഇന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാർ കേട്ടു.
19: സുബയ്യ ജ്വല്ലറി സ്വർണോത്സവം, 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, 2nd സമ്മാനം TVS ഇ സ്കൂട്ടർ, 3rd സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ.

0: ഒട്ടനവധി സമ്മാനങ്ങൾ
1: സുമയ ജ്വല്ലറി ആര്യശാല.
2: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും
3: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും
4: ടിഎൻസി അപ്ലൈ.
5: കാവാലം നാരായണ പണിക്കരുടെ മറ്റൊരു രചന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. വാണി ജയറാം പാടിയത്, ചിത്രം ആമ്പൽ പൂവ്.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈ ജി ആരെയും ചലഞ്ച് ചെയ്യും.
6: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
7: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 12:50 കേൾക്കാം.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ഇവിടെ ഭഗവതി എവിടെയുള്ള?
4: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
3: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
4: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
3: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പർ ഭഗവതി എടുക്കുന്നുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 12 കഴിഞ്ഞ 40 മിനിറ്റ്.
6: ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ? ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ കെ എ കുമാർ സംസാരിക്കുന്നു.
7: ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെ ജനസമൂഹത്തിലും ഏറ്റവും വലിയ ഒരു ദുരന്ത അനുഭവമാണ് ആത്മഹത്യ. ലോകാരോഗ്യ സംഘടന, ലോക മാനസികാരോഗ്യ സംഘടന, ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ, ഈ 3 സംഘടനകളും കൂട്ടായിട്ട് 2003 മുതൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം എല്ലാ സെപ്റ്റംബർ 10 ആചരിക്കുന്നു. എന്താണ് ഈ വർഷത്തെ പ്രമേയം? യഥാർത്ഥത്തിൽ 2024, 2025, 2026 ഈ 3 വർഷത്തിൽ

ത്തേക്ക് ഒരു ട്രയനിയൽ തീം എന്ന് പറയും. അതായത് ഒരു ത്രൈവാർഷിക പ്രമേയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ മൂന്നാമത്തെ വർഷമാണിത്. ആ പ്രമേയം ചേഞ്ചിങ് ദി നറേറ്റീവ് ഓഫ് സൂയിസൈഡ് എന്നാണ്. എന്ന് വെച്ചാൽ ആത്മഹത്യയെപ്പറ്റിയുള്ള ആഖ്യാനം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആത്മഹത്യയുടെ നിലവിലുണ്ടായിരുന്ന ആഖ്യാനം എന്ന് നോക്കിയാൽ കാര്യമായിട്ടുള്ള ആഖ്യാനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ, ആത്മഹത്യ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റിഗ്മ ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത് ഒരു ഭീതി ഉണർത്തുന്ന കാര്യമാണ്, നിസ്സഹായത തോന്നിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കഴിയുന്നതും പറയാതിരിക്കുക, എന്തെങ്കിലും കണ്ടാലും പരസ്പരം അറിയിക്കാതിരിക്കുക, അതിനെ ഒതുക്കി വയ്ക്കുക, മറച്ചു വയ്ക്കുക, മറക്കാൻ ശ്രമിക്കുക, ചുരുക്കത്തിൽ വളരെ പരിമിതവും ശുഷ്കവുമായ ആഖ്യാനം മാത്രമേ ആത്മഹത്യയെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് മാറ്റണം എന്ന് ഈ സംഘടനകൾ പറഞ്ഞത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ പ്രമേയമാക്കി ഇത് വളരെ സജീവമായിട്ട് പഠിക്കേണ്ടതും അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കേണ്ടതുമാണ് എന്ന അടിസ്ഥാനത്തിലാണ്. ഇനി എന്ത് കാരണങ്ങളുണ്ടാണ് ആത്മഹത്യ? പലപ്പോഴും ഒരു വ്യക്തിയുടെ ആത്മഹത്യക്ക് തന്നെ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പ്രധാനപ്പെട്ട കാരണം ഗുരുതരമായ സാമ്പത്തിക പരാധീനതകളുണ്ടെങ്കിൽ, ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, ദാരിദ്ര്യവും പട്ടിണി, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥ, ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ആത്മഹത്യകൾ വളരെ സാധാരണമാണ്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഒരു 2 ദശകങ്ങൾ മുമ്പ് വരെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു അതിദരിദ്ര അവസ്ഥകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത്ര സാർവത്രികമല്ല. അതുകൊണ്ടുള്ള ആത്മഹത്യകൾ അധികം നമ്മൾ അറിയുന്നില്ല. പക്ഷെ 2 തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആത്മഹത്യകൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, കർഷക ആത്മഹത്യകൾ. 2 സാമ്പത്തിക സെറ്റ് ബാക്സ്, സാമ്പത്തിക ദുരന്തം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥകൾ. അതായത് വലിയ ലാഭം പ്രതീക്ഷിച്ചുണ്ടാക്കുന്ന നിക്ഷേപങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ പൊട്ടിത്തകരുന്ന അവസ്ഥ. ഇത് പലപ്പോഴും ഒരു വഞ്ചനയിൽ നിന്നോ പ്രാപ്തിക്കുറവിൽ നിന്നോ ഒക്കെ ഉണ്ടാകും. ബാധ്യത വർദ്ധിക്കും, എല്ലാ രീതിയിലും ദുസ്സഹമായ അവസ്ഥ, അതുണ്ടാക്കുന്ന അപമാനം. പക്ഷെ ഇത് കൂടുതലും വരുന്നത് യൗവനത്തിൻ്റെ അവസാന വർഷങ്ങളിലും മധ്യവയസ്സിലും ഇരിക്കുന്നവരിലാണ്. കുട്ടികളുടെ കാര്യം നമുക്കറിയാം, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പഠനഭാരമാണ്. ഈ പഠനഭാരം വർഷം തോറും വർദ്ധിക്കുകയാണ്. കുട്ടികളുടെ ബാഗ് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ മത്സര പരീക്ഷകളുടെ സമ്മർദ്ദം, അതിൽ പരാജയം ഉണ്ടാകുമെന്നുള്ള ഭീതി, പരാജയപ്പെട്ടാൽ തോന്നുന്ന ഒരു തിരസ്കരണം, അതിൻ്റെ കളങ്കം, അപമാനം, കുട്ടികളുടെ പ്രശ്നം ഇതാണ്. അത് കൗമാരപ്രായക്കാരിലും പ്രായം കുറഞ്ഞ യുവാക്കളിലും. 3, ഗുരുതരമായ രോഗങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പരാധീനതകൾ, വേദനകൾ, അതിൻ്റെ ദുഃഖങ്ങൾ. പലപ്പോഴും രോഗത്തിൻ്റെ വേദനയോടൊപ്പം തന്നെ ഈ രോഗാവസ്ഥയിൽ സഹായിക്കാൻ ആളില്ല, മക്കളിൽ നിന്ന് പോലും സഹായം കിട്ടാത്ത അവസ്ഥ, ആരുമില്ല എന്നുള്ള തോന്നൽ, ഇത് കൂടുതലും മധ്യവയസ്സിലും പ്രായം കൂടിയവരിലുമാണ്. കാരണം മാരകമായ രോഗങ്ങൾ ആ പ്രായത്തിലാണ് കൂടുതൽ വരുന്നത്. ഈ 3 വിഭാഗത്തിൽപ്പെട്ട കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആത്മഹത്യകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവയെക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് നടക്കുന്നത് വ്യക്തിബന്ധങ്ങളിലെ തകരാറുകൾ കൊണ്ട്, അതിലെ വീഴ്ചകൾ കൊണ്ട്, അതിൻ്റെ തകർച്ചകൾ കൊണ്ട്, അതിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തിൽ എല്ലാ രീതിയിലും ജീവിതം ദുസ്സഹമാകുന്നു. ഈ അവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ട ഒരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിവാഹത്തിൽ വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയുള്ള ചാറ്റിങ്ങും ഡേറ്റിങ്ങും അങ്ങനെ ആയിട്ട് വസതി ഇതിൽ നിന്നുള്ള വിമോചനം എന്ന് പറഞ്ഞ് തുടങ്ങി, പിന്നെ അതൊരു ഉല്ലാസ ബന്ധങ്ങളാകുന്നു. വിമോചന ബന്ധമായാലും ഉല്ലാസ ബന്ധമായാലും കുറെ കഴിയുമ്പം ഇത് പൊട്ടിത്തകരും. പൊട്ടിത്തകരുമ്പം തകർന്നതിൻ്റെ കുപ്പിച്ചില്ലുകൾ ഈ ബന്ധത്തിലല്ല വന്ന് വീഴുന്നതിനേക്കാൾ കൂടുതൽ അവരവരുടെ കുടുംബത്തിലാണ് വന്ന് വീഴുന്നത്, അത് ഏൽപ്പിക്കുന്ന മുറിവുകൾ. പക്ഷെ ഇതിലെല്ലാവരും ആത്മഹത്യയിലേക്ക് പോകുന്നില്ല. പിന്നെ ഈ 4 ഘടകങ്ങൾ കഴിഞ്ഞാൽ മാനസിക രോഗങ്ങളുടെ കാര്യമാണ് പ്രത്യേകം പറയേണ്ടത്. 4 തരത്തിലുള്ള മാനസിക രോഗങ്ങളാണ് ആത്മഹത്യക്ക് സാഹചര്യം ഒരുക്കുന്നത്. അത് വിഷാദ രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. 2 ചിത്തഭ്രമം, സൈക്കോസിസ്. 3 വ്യക്തിത്വ വൈകല്യങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ഒരാളുടെ വ്യക്തിത്വം തന്നെ അപാകതയോടെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് സ്ട്രെസ് ടോളറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റീസ് കുറവായിരിക്കും, സ്ട്രെസ് കൈകാര്യം ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നൊരു വ്യക്തിത്വ വൈകല്യമുണ്ട്. അതുപോലെ ഹിസ്റ്റ്രിയോണിക് പേഴ്സണാലിറ്റി, ഹിസ്റ്ററിക്കൽ സ്വഭാവമുള്ള പേഴ്സണാലിറ്റി, പിന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി. ഈ 3 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലും ഒരളവ് വരെ ഡെലൂഷൻ പേഴ്സണാലിറ്റിയിൽ പോലും ഈ ആത്മഹത്യയ്ക്കുള്ള പ്രേരണ
നാലാമത്തെ വലിയ വിഭാഗം

0: കൊടുങ്കാറ്റ് പോലെ വളർന്നുകൊണ്ടിരിക്കുന്നത് മദ്യാസക്തിയും ലഹരി ആസക്തിയുമാണ്, ആസക്തി കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ. അപ്പോൾ ഈ നാല് വിഭാഗത്തിൽ നിന്നും ആത്മഹത്യ ഒരു വലിയ പ്രേരണയായിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം എന്താണെന്ന്. ദുഃഖം പല കാരണങ്ങൾ കൊണ്ട് ദുഃഖം വരും, ഉറക്കം കുറയും, ഉന്മേഷം കുറയും, ജോലിക്ക് പോകാൻ താല്പര്യം കുറയും, വിശപ്പ് കുറയും, ചിലപ്പോൾ വിശപ്പ് കൂടും, ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ. പക്ഷെ അതിലൊരു ചെറിയ വിഭാഗത്തിന് ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകൾ അത് ഇടയ്ക്കിടയ്ക്ക് വരും. ചിലപ്പോൾ ഒന്ന് രണ്ട് ആത്മഹത്യാ ശ്രമങ്ങളും ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും മാരകമായ ആത്മഹത്യാ ശ്രമങ്ങളാകാറില്ല. പക്ഷേ ഏറ്റവും രൂക്ഷമായ ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കുന്ന, ഏറ്റവും മാരകമായ ആത്മഹത്യാ ശ്രമങ്ങൾക്ക് കാരണമാകുന്ന ഒരു രോഗമാണ് അതിഗൗരവതരത്തിലുള്ള വിഷാദ രോഗം. അതിനെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഇത് കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള സജീവമായ ഒരു പരിശ്രമം ആത്മഹത്യാ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡർ അതിവിഷാദ രോഗം ചികിത്സ ശരിക്കെടുത്തില്ലെങ്കിൽ അത് ബാധിച്ചവരിൽ 15% മുതൽ 45% വരെ ആളുകൾക്ക് ആത്മഹത്യയിലൂടെ ജീവഹാനി വരുന്നതാണ്. അതായത് ഒരു രോഗമായിട്ട് കണക്കാക്കിയാൽ അതിലെ മരണനിരക്കെന്ന് പറയുന്നത് ഒരു 15 മുതൽ 45% വരെയാണ്. നമ്മുടെ വൈദ്യശാസ്ത്രം മൊത്തം എടുത്താൽ 2% കൂടുതൽ മരണനിരക്കുള്ള രോഗങ്ങൾ വളരെ സീരിയസ് രോഗങ്ങളായിട്ടാണ് കാണുന്നത്. അവയ്ക്കെതിരെ ജാഗ്രത വേണം, സമർത്ഥമായ രോഗനിർണയ സംവിധാനങ്ങൾ വേണം, കാര്യക്ഷമമായ ചികിത്സ വേണം. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് ചികിത്സ ഉള്ള രോഗമാണ്. തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഏതാണ്ട് 75% പേരിൽ വരെ പൂർണ്ണമായ രോഗശമനവും അതിനുശേഷം ഒരു 10-15% പേരിൽ കാര്യമായ രോഗശമനവും ഉണ്ടാക്കാൻ പറ്റുന്ന വിഷാദ വിരുദ്ധ ഔഷധങ്ങളുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ചികിത്സ എടുക്കണം, പ്രോപ്പറായിട്ട് എടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് പലപ്പോഴും വിഷാദം മാത്രമായിട്ടല്ല ഈ രോഗം വരുന്നത്, അതിനോടനുബന്ധിച്ച് ധാരാളം ശാരീരിക ലക്ഷണങ്ങൾ, വിശപ്പില്ലായ്മ, ശരീരഭാരം നഷ്ടപ്പെടുക, ക്ഷീണം, അതിയായ ക്ഷീണം, ഉന്മേഷമില്ലായ്മ, തലവേദന, വയറുവേദന, ശരീരവേദനകൾ, ലൈംഗിക ശേഷി നഷ്ടപ്പെടുക, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അതാത് ലക്ഷണങ്ങളനുസരിച്ചുള്ള ഡോക്ടർമാരെ കാണാൻ പോകും. അതായത് പ്രാഥമിക തലത്തിലെ ഡോക്ടർമാരെയും അല്ലെങ്കിൽ അതാത് സ്പെഷ്യലിസ്റ്റുകളെയും. പക്ഷെ നിർഭാഗ്യവശാൽ പല ഡോക്ടർമാർക്കും ഈ അതിവിഷാദ രോഗം മനസ്സിലാക്കാൻ കഴിയാറില്ല. കാരണം അതിനുള്ള ഒരു ട്രെയിനിങ് സമീപകാലത്താണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോലും കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ അതിവിഷാദ രോഗം കണ്ടെത്തണം, കണ്ടെത്തിയാൽ പ്രോപ്പറായിട്ട് ചികിത്സിക്കണം. അപ്പോൾ അതിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രാഥമിക തലത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധമാക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ് നൽകുക ആത്മഹത്യാ പ്രതിരോധത്തിൻ്റെ വളരെ ഫലപ്രദമായ മാർഗമാണ്. അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ പല രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമ്മൾ കേരളത്തിലെ ആത്മഹത്യ അതൊരു നീറുന്ന സാമൂഹിക ദുരന്തമായിട്ട് നമ്മൾ കാണുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് വളരെ പ്രാരംഭദശയിൽ തന്നെ അതിവിഷാദ രോഗവും ആത്മഹത്യാ പ്രവണതയും കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശീലനം കാര്യക്ഷമമായിട്ട് സംഘടിതമായിട്ട് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആത്മഹത്യയുടെ അളവ് കുറയ്ക്കാൻ കഴിയും, അതിൻ്റെ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ കഴിയും.
1: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ കെ എ കുമാർ.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഉത്തമൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്. ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടിസി അപ്ലൈ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: എന്തേട്ടാ ഒരു വിഷമം?
6: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
5: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
6: അതെവിടുന്ന്?
5: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കേൾക്കാം മയൂര നൃത്തം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

ചലച്ചിത്രഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. പ്രധാന വാർത്തകൾക്ക് ശേഷം ഒരുവട്ടം കൂടി പരിപാടിയിൽ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1:00.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കൃഷിയിലും അനുബന്ധ മേഖലകളിലും സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ശക്തമായ സ്ഥാപന സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് മലേഷ്യൻ മന്ത്രി മാർക്കോസ് ഡാക്രോസ് താൽപര്യം പ്രകടിപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട്ട് ചേരും. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ലധികം പേർ പങ്കെടുക്കും. 3 ദിവസത്തെ ഗ്ലോബൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തെക്കൻ രാജ്യങ്ങൾ തമ്മിൽ സഹകരണത്തിലൂടെ വരൾച്ചാ ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം കൊണ്ടുവരിക എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം സംവരണ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അടുത്തമാസം 6 നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന ദിവസം ഈ മാസം 16. തന്റെ ഭാര്യ വീണയും സിഎംആർഎലും തമ്മിൽ നിയമപരമായ പണമിടപാടാണ് നടന്നതെന്ന് പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ. വർഷങ്ങളായി വ്യക്തിപരമായി ഇഡി ദ്രോഹിക്കുകയാണെന്നും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം കോഴിക്കോട്ട് പ്രതികരിച്ചു. ലക്ഷദ്വീപ് അന്ത്രോത്ത് ദ്വീപിലെ ആശുപത്രിയിൽ പുതിയ അൾട്രാസൌണ്ട് സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചു. മുഹമ്മദ് ഹംസുള്ള സെയ്ദ് എംപി ഉദ്ഘാടനം ചെയ്തു. എംപി ഫണ്ടിൽ നിന്നും അനുവദിച്ച 19.50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മെഷീൻ സ്ഥാപിച്ചത്. ഫിറ്റ്നസ് നിഷേധിച്ചതിന്റെ വിഷമത്തിൽ ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തതിൽ മോട്ടോർ വാഹന വകുപ്പിന് വീഴ്ചയെന്ന് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പിട്ട ശേഷം മലപ്പുറം കീഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൌക്കത്തലി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഗതാഗത സെക്രട്ടറിയുടെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ന് ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. FM ന്യൂസ് ലൈൻസ്, ഇനി 2 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഒരു വട്ടം കൂടി. 1980 മുതൽ 2010 വരെയുള്ള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം യേശുദാസും ചിത്രയും പാടിയ ഗാനം നന്ദിനി ഓപ്പോൾ എന്ന ചിത്രത്തിലേത്. ONV കുറുപ്പിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: YG പ്രൈസ് ചലഞ്ച്.
1: ACകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്. ഒപ്പം MyG ഓണം മാസോണം ഓഫർ തുടരുന്നു.
2: എല്ലാ MyG ഫീച്ചർ ഷോറൂമുകളിലും September 13 വരെ. TC apply.
3: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ദേവരാജൻ ഈണമിട്ട ഗാനം, യേശുദാസും മാധുരിയും പാടിയത് ചിത്രം വീട്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയതേ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9495565321, 9495569321. ഓർക്കുക, ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വട്ടം കൂടി. 1980 2010 ഇടയ്ക്കുള്ള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. അടുത്ത ഗാനം പിൻഗാമി എന്ന ചിത്രത്തിലേതാണ് ചിത്ര പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ ഈണം.

0: കിച്ചണ് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: കേൾക്കാം ദേവാനന്ദ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, വിദ്യാസാഗർ ഈണമിട്ടത്, ചിത്രം ഗോൾഡ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
2: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
3: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: പൂവഞ്ചൽ ഖാദർ എഴുതി, MK അർജുനൻ ഈണമിട്ട ഗാനം, വാണിജയറാം പാടിയത്, ചിത്രം തുറമുഖം.

0: द्वारा जनहित में जारी।
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു മുത്തം മണിമുത്തം. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം രവീന്ദ്രൻ.

0: വാടക എങ്ങനെ മാനേജ് ചെയ്യും?
1: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
0: എങ്ങനെ?
1: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
0: ഇത്ര എളുപ്പമോ?
1: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
0: എന്റെ പൊന്നോ വേണ്ട.
1: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഒരു വട്ടം കൂടിയിൽ അടുത്ത ഗാനം മിൻമിനി പാടിയതാണ്. ചിത്രം കുടുംബസമേതം. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയറുൽപ്പന്നങ്ങളുമുണ്ട്.

0: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
0: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
3: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
2: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
4: തടവറയിലെ രാജാക്കന്മാർ എന്ന ചിത്രത്തിനുവേണ്ടി ആർക്കോ ദാമോദരൻ എഴുതി വിദ്യാധരൻ ഈണമിട്ട ഗാനം യേശുദാസ് പാടിയത്.

0: റെഫ്രിജറേറ്റർ എടുക്കണം.
1: എന്നാ മൈ ജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈ ജി ആൻഡ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ആകാശത്തേക്കൊരു കിളിവാതിൽ. ഈ ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഭാഗ്യദേവത എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയ ഗാനം ഇനി കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ഒരു വട്ടം കൂടിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി S. ജാനകി പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: ഇതുവരെ കേട്ടത് ഒരു വട്ടം കൂടി. 1980 മുതൽ 2010 വരെയുള്ള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ന്യൂഡൽഹിയിൽ ഗ്ലോബൽ ഡ്രൈലാൻഡ് കോൺഗ്രസിനെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അഭിസംബോധന ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന വരൾച്ച ബാധിത പ്രദേശങ്ങൾ എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഡ്രോണുകൾക്ക് ഡൽഹി പോലീസിന്റെ പൂർണ്ണ നിരോധനം. ഇന്നു മുതൽ ഈ മാസം 14 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ലക്ഷദ്വീപ് അന്ത്രോത്ത് ദ്വീപിലെ ആശുപത്രിയിൽ പുതിയ അൾട്രാസൌണ്ട് സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചു. മുഹമ്മദ് ഹംദുള്ള സെയ്ദ് MP ഉദ്ഘാടനം ചെയ്തു. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 19.50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മെഷീൻ സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം. SC/ST കേസുകൾ

കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് 2026 ഹോക്കി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളുകൾക്ക് തകർത്ത് ഇന്ത്യ. ചൈനയിലെ മോക്കയിലായിരുന്നു മത്സരം. FM ന്യൂസ് ലൈൻസിനി 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: സ്നേഹാക്ഷരങ്ങളുടെ തീരം, നാടകം, രചന ഷെറീഫ് പാങ്ങോട്, സംവിധാനം റൂബി ബാബു. സ്നേഹാക്ഷരങ്ങളുടെ തീരം.

0: ശിവരാം ചേട്ടാ ഒന്ന് നിക്കണേ.
1: എന്താ ഹരിദാസെ പതിവില്ലാതെ പുറകെ വിളിക്കുന്നത്?
0: നിങ്ങൾ എന്ത് പണിയാണ് ചേട്ടാ കാണിച്ചത്? പുഴയുടെ തെക്ക് ഭാഗത്ത് കിടന്ന കൃഷിഭൂമി വിലക്ക് കൊടുത്തു അല്ലേ?
1: അഡ്വാൻസ് വാങ്ങിച്ചു, ഉടനെ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം.
0: അത് വിൽക്കാൻ ഇപ്പോ ഇത്ര ഒരു അത്യാവശ്യം എന്തായിരുന്നു?
1: എന്റെ മകന് ചികിത്സാ ചെലവിനൊരു നല്ല എമൗണ്ട് വേണ്ടി വരും, അത് വിൽക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല.
0: പുരയിടം കൊടുത്ത വില ഞാൻ അറിഞ്ഞു, അത് വളരെ കുറഞ്ഞു.
1: ഇതൊന്നും നമ്മൾ ജനിച്ചപ്പോൾ കൊണ്ടുവന്നതല്ലോ, അതുമല്ല വാങ്ങിയ ആളും നല്ലൊരു കൃഷിക്കാരനാണ്. വില കുറഞ്ഞു പോയെങ്കിലും കൃഷിക്കൊരു മുടക്കവും വരില്ല, അതിൽ സന്തോഷമുണ്ട്.
0: കച്ചവടം അഡ്വാൻസ് അല്ലേ ആയിട്ടുള്ളൂ, നല്ലൊരു റിസോർട്ട് പാർട്ടി എൻ്റെ കയ്യിലുണ്ട്. എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഈ കച്ചവടം ഒന്ന് മുടക്കിയാൽ ഒരു 7-8 ലക്ഷം രൂപ ഞാൻ അധികം വാങ്ങിത്തരും.
1: ഹരിദാസേ, ഞാൻ ഏറ്റവും നല്ല കർഷകനുള്ള കർഷകശ്രീ അവാർഡ് വാങ്ങിയ ആളാണ്. എൻ്റെ ഭാര്യ പൊന്നമ്മ ടീച്ചർ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റവും നല്ല അധ്യാപികയ്ക്കുള്ള അവാർഡ് വാങ്ങിയ ആളും. ഞങ്ങൾക്കൊരു സാമൂഹിക പ്രതിബദ്ധതയൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ ഒരു ആവശ്യം വന്നുപോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമിയും ഞാൻ വിൽക്കില്ലായിരുന്നു.
0: ഓ, കേട്ടിടത്തോളം നിങ്ങളുടെ മകൻ്റെ അസുഖവും ഭേദമാകാനൊന്നും പോകുന്നില്ല. ഇനിയും ചികിത്സയ്ക്ക് കാശ് ആവശ്യം വരുമ്പോൾ വയലോ പുരയിടവോ വിൽക്കണമോ തോന്നിയാൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണം.
1: അനാവശ്യം പറയരുത്, എൻ്റെ മകൻ്റെ ജീവൻ വെച്ചാണോ നീ ഭൂമി കച്ചവടത്തിന് വല വിരിക്കുന്നത്? നീ എന്താണ് സംസാരിച്ചതെന്ന് അറിയാമോ?
0: നിങ്ങൾക്ക് ദേഷ്യം വരാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
1: എൻ്റെ മകൻ്റെ അസുഖം ഭേദമാകില്ലെന്ന് അല്ലേ? നിന്നെ ഉണ്ടല്ലോ. ഞാൻ
2: എന്താ അവിടെ രണ്ടുപേരും കൂടെ ഒരു വഴക്ക്?
1: മൊയ്തു, ഇവൻ പറഞ്ഞത് കേട്ടോ.
0: ഞാനൊന്നും പറഞ്ഞില്ല. മൊയ്തു മാഷേ, നിങ്ങൾ പറയ് ഭൂമി നല്ല വിലക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് തെറ്റാണോ?
2: ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്?
1: ഇവൻ പറയുകയാണ് എൻ്റെ മകന് പെട്ടെന്നൊന്നും അസുഖം കുറയില്ല, വീണ്ടും ഭൂമി വിൽക്കേണ്ടി വരും, അപ്പോ ഭൂമാഫിയയ്ക്ക് കൊടുക്കണമെന്ന്.
2: ശിവരാമൻ അത് കാര്യമാക്കണ്ട, നല്ല ഒന്നാന്തരം ഭൂമിയിൽ കണ്ണു വെച്ചിട്ടുള്ള ബ്രോക്കർമാർ അത് കൈക്കലാക്കാൻ എന്തും പറയും. തൽക്കാലം ഹരിദാസൻ പൊയ്ക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം.
0: അറിയിക്കണം.
2: ശിവരാമ, ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞോ?
1: അറിഞ്ഞു, സന്തോഷമുള്ള വാർത്തയാണ്. റിസൾട്ടുകളെല്ലാം പോസിറ്റീവ് ആണ്. എനിക്ക് എൻ്റെ മകന് കരൾ പകുത്തു കൊടുക്കാൻ കഴിയും.
2: പടച്ചവന് സ്തുതി.
1: എന്തായാലും ഞങ്ങൾ നാളെ വെളുപ്പിന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകും. മൊയ്തു, നന്ദുവിനെ മദ്രാസ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത ഡോക്ടർ തോമസിൻ്റെ വണ്ടിയല്ലേ വരുന്നത്?
2: ആ, അത് തന്നെയാണല്ലോ.
1: നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം. ഞാൻ നന്ദുമോനെ കാണാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. നാളെ തന്നെ അഡ്മിറ്റ് ആവുകയല്ലേ?
1: അതെ ഡോക്ടർ, ഞങ്ങൾ നാളെ വെളുപ്പിന് യാത്ര തിരിക്കും.
3: മദ്രാസ് ഹോസ്പിറ്റലിലെ സീനിയർ സർജൻ എന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു.

0: അപൂർവമായ അക്യൂട്ട് ലിവർ ഫെയിലുവറാണ് നന്ദുവിന്. രണ്ടാഴ്ച കഴിയുമ്പോൾ ഹെപ്പാറ്റിക് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും.
1: നമുക്ക് പേടിക്കാവുന്നില്ലല്ലോ അല്ലേ ഡോക്ടറെ?
0: ശസ്ത്രക്രിയ വളരെ സങ്കീർണവും അപകട സാധ്യത നിറഞ്ഞതുമാണ്. എന്നാലും ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സാങ്കേതിക സൗകര്യങ്ങളും അതിവിദഗ്ധരായ സർജന്മാരും അവിടെ ലഭിക്കും. മിസ്റ്റർ ശിവരാമൻ അനുയോജ്യമായ ഒരു ദാതാവായി കിട്ടിയതാണ് കാര്യങ്ങൾ എളുപ്പത്തിലാക്കിയത്. അനവസരത്തിലാണെങ്കിലും എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നന്ദു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി അഞ്ജലി എന്നെ വന്ന് കണ്ടിരുന്നു. അവൾക്കൊരാശങ്കയുണ്ട്, നന്ദുവിൻ്റെ ആരോഗ്യാവസ്ഥ പറഞ്ഞ് അവളെ ഒഴിവാക്കുമോ എന്ന്. ഞാനെല്ലാം നിങ്ങളെ വ്യക്തമായി ബോധ്യപ്പെടുത്തണമെന്നാണ് ഒരപേക്ഷ പോലെ അവൾ പറഞ്ഞത്.
2: സംസാരിച്ച് വീടെത്തിയതറിഞ്ഞില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കയറി, എനിക്കൊരത്യാവശ്യമുണ്ട്. നാളെ വെളുപ്പിന് യാത്രയ്ക്കൊരുങ്ങുമ്പോഴേക്കും ഞാനിങ്ങെത്തിയേക്കും. ശരി.

0: വരണം ഡോക്ടർ. ഡോക്ടറെ ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു.
1: എന്താ ടീച്ചറേ, ആകപ്പാടെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാണല്ലോ നിൽക്കുന്നത്. ആശ്വാസത്തോടെ നിൽക്കേണ്ട സമയമല്ലേ ഇത്?
0: എന്റെ പൊന്നുമോൻ പറയുന്നു അവനെ ഹോസ്പിറ്റലിൽ പോകണ്ട, മരിച്ചാൽ മതിയെന്ന്. ആരെയും വിഷമിപ്പിക്കാതെ അവൻ ഈ ലോകത്തുനിന്ന് പോകണമെന്ന്. ഇതിനാണ് ഡോക്ടറെ ഞാൻ നെഞ്ചു പൊട്ടി ഇതുവരെ ജീവിച്ചത്.
1: നിങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള ഒരു അധ്യാപികയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ മകന്റെ കാര്യത്തിൽ തകർന്നു പോകുന്നു അല്ലേ? പാടില്ല, പ്രത്യേകിച്ചും ഈ സമയത്ത് ഞാൻ അവനുമായി സംസാരിക്കാം. ഹായ് മോനെ. നന്ദു.
2: ഹായ് ഡോക്ടർ അങ്കിൾ.
1: ലിവർ ഡയാലിസിസ് കഴിഞ്ഞിട്ട് എങ്ങനെ തോന്നുന്നു?
2: എനിക്ക് നല്ല പെയിനുണ്ടെങ്കിൽ.
1: ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് തൽക്കാലം വീട്ടിലേക്ക് വന്നത്. നാളെ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്.
2: എനിക്കിനി ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് തോന്നുന്നില്ലെങ്കിൽ എൻ്റെ ഓപ്പറേഷൻ എങ്ങാനും പരാജയപ്പെട്ടാലോ?
1: മോനെ, ഓരോ നിമിഷവും പ്രവചനാതീതമാണ്. എന്നാൽ 99.9% നല്ലതായാണ് ഭവിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്.
2: അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകളും വേദനയും സഹിക്കാനാവാതെ ഞാനും എനിക്കിനി ജീവിക്കണമെന്നേ ഇല്ലെങ്കിൽ.
1: എന്നാൽ ഞാൻ പറയുന്നു, നീ വീണു പോകില്ല. സമ്പൂർണ്ണ വിജയത്തിൽ കുറഞ്ഞതൊന്നും നിനക്ക് കിട്ടില്ല. അത്രമേൽ കരുതലും പ്രതിബദ്ധതയും ഉള്ളവരാണ് നിന്റെ അച്ഛനും അമ്മയും. നിന്നോളം സ്നേഹം കിട്ടിയ മക്കൾ ആരുണ്ടടാ മോനെ?
2: ഓപ്പറേഷൻ നടക്കുമ്പോ ഡോക്ടറുകൾ എന്റെ കൂടെ ഉണ്ടാവോ?
1: നീ മയങ്ങുമ്പോഴും ഉണരുമ്പോഴും എന്റെ ഗന്ധമായിരിക്കും ആദ്യം അറിയുന്നത്. പോരെ.
2: മതിയെങ്കിൽ എനിക്കത് മതി. ഇപ്പോ എനിക്ക് ധൈര്യമായി.
1: മിസ്റ്റർ ശിവരാമൻ, നിങ്ങൾ യാത്രയ്ക്കുള്ളതൊക്കെ നേരത്തെ തയ്യാറാക്കി വയ്ക്കൂ. പൊന്നമ്മ ടീച്ചറെ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട.
0: ശരി ഡോക്ടർ.
3: ഒരു വിത്തൗട്ട് ചായ ഇങ്ങോട്ട് താ കുഞ്ഞിക്കാ.
4: അതെന്താ മൈതു മാഷേ, നിങ്ങൾക്കും പഞ്ചാരയുടെ സുഖം പിടിച്ച?
3: ഏ, ഇതുവരെ ഇല്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കയ്പൻ ചായ കുടിക്കുമ്പോൾ ഒരു സുഖം. നമ്മുടെ ബീവിയാണ് എന്നെ ശീലിപ്പിച്ചത്. അവർക്ക് ലേശം ഷുഗറൊക്കെയുണ്ട്.
4: നമ്മുടെ ശിവരാമൻ ചേട്ടന്റെ മോൻ നന്ദു അല്ലേ വാഴത്തോട്ടത്തിന്റെ വരമ്പിലൂടെ നടന്നു വരുന്നത്? കാറിലാണല്ലോ എപ്പോഴും വരുന്നത്. ഇതെന്താ പതിവില്ലാതെ കാൽനടയായി?
3: പൊന്നമ്മ ടീച്ചർ റിട്ടയർഡായതിനു ശേഷം അവൻ ആദ്യമായിട്ടാണ് നാട്ടിലേക്ക് വരണത്. ലീവ് കഴിഞ്ഞ് നാളെ തന്നെ മടങ്ങിപ്പോകും എന്നാ കേട്ടത്.
4: ശിവരാമൻ ചേട്ടന്റെ കരളല്ലേ അവനെ മാറ്റിവെച്ചത്? അതിന്റെ ഒരു ഉശിരൊക്കെ ചക്കനുണ്ട്.
3: അതിപ്പോ 2 വർഷം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ഒരു IT കമ്പനിയിൽ എഞ്ചിനീയറായി ജോലിക്ക് കയറി. കല്യാണം കഴിഞ്ഞു. ഇപ്പോ ഒരു തികഞ്ഞ കുടുംബക്കാരനായി.
4: ആഹാ, പുറകെ നമ്മുടെ ബ്രോക്കർ ഹരിദാസ് ഉണ്ടല്ലോ. എന്തോ കാര്യമായി ഉണ്ടെന്ന് തോന്നുന്നു.
3: ബാക്കിയുള്ള ഭൂമി വിൽക്കാൻ എന്തോ തയ്യാറെടുപ്പുണ്ട്. ശിവരാമന് താല്പര്യവുമില്ല.

0: എന്നോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞിരുന്നു.
1: നേരെ ഇങ്ങോട്ടേക്കാണ് രണ്ടുപേരും വരുന്നത് കേട്ടാ.
0: ചില വിഷമഘട്ടത്തിലൊക്കെ എൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്ന് സംസാരിക്കാം, വരട്ടെ.
2: വെയിലടിക്കാൻ തുടങ്ങിയിട്ട് തണുപ്പ് ഇതുവരെ മാറിയില്ല. കുഞ്ഞിക്ക കടുപ്പത്തിലൊരു ചായ പോരട്ടെ.
1: സത്യത്തിൽ തണുപ്പൊക്കെ മാറി, പക്ഷേ ഹരിദാസൻ എന്തോ കുളിര് കയറിയതുപോലെ ഉണ്ട്.
2: എന്നാ അങ്ങനെ തന്നെ വെച്ചു. അതെ മൊയ്തുമാഷെ, ശിവരാമൻ ചേട്ടൻ്റെ ബാക്കി കിടന്ന വയലും കരഭൂമിയും എല്ലാം ഏതാണ്ട് കച്ചവടം ഉറപ്പിച്ചു. നിങ്ങൾ അയാളെ ചൂട് കയറ്റി രണ്ടും കെട്ട പരുവത്തിലാക്കരുത്. ഇനി അങ്ങനെ ചെയ്താലും ദാ ഈ നിൽക്കുന്ന നന്ദു ഇപ്പോൾ ഇരട്ടക്കരളുള്ളവനാണ്. തീരുമാനത്തിൽ ഒരു മാറ്റവും വരില്ല.
0: മോനെ നന്ദു, ഉറക്കത്തിലൊഴിച്ച് ബാക്കി എല്ലാ നേരവും നിന്റെ അച്ഛൻ ഈ മണ്ണിൽ വിയർപ്പൊഴിക്കിയ ആളാണ്. അവൻ്റെ കാലം കഴിഞ്ഞിട്ടിത് വിൽക്കുന്നതല്ലേ നല്ലത്?
3: അതെ അങ്കിളെ, നല്ല വില തരാൻ ആളുകൾ ഉള്ളപ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അച്ഛൻ ഇനി എത്ര കാലമെന്ന് പറഞ്ഞിട്ടാണ് ഈ കൃഷിയൊക്കെ ആയിട്ട് നടക്കുന്നത്? പ്രായം കുറയായില്ലേ? അതുമല്ല, വിറ്റ് കിട്ടുന്ന ക്യാഷ് ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, പത്തിരട്ടി ലാഭം കിട്ടും.
2: ഇതാണ് ബുദ്ധിയുള്ള കുട്ടികൾ. നമുക്കിതൊന്നും നേരത്തെ തോന്നിയില്ല.
1: അല്ലേ, എല്ലാവരും ഇതുപോലെ ചിന്തിച്ചാൽ പിന്നെ നമുക്ക് തിന്നാനും കുടിക്കാനും ഒന്നും ഉണ്ടാവില്ലല്ലോ.
0: നന്ദുമോന്, ഇനിയും ആലോചിക്കാൻ സമയമുണ്ട്. നാളെ ഒരുപക്ഷെ നിങ്ങളുടെ ഐഡിയകളായിരിക്കും ലോകം മുഴുവൻ കൃഷി ചെയ്യാതെ കിട്ടുന്ന ആഹാരം കണ്ടുപിടിക്കുമായിരിക്കും. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല മോനെ.
3: മൊയ്തുങ്കളെ, അങ്കിള് അച്ഛൻ്റെ നല്ലൊരു സുഹൃത്തൊക്കെ ആയിരിക്കും. നിങ്ങൾ ആ സ്ഥാനത്ത് നിൽക്കുന്നതല്ലേ നല്ലത്. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചാലേ. ദേ പിന്നെ എൻ്റെ ഭാഷ ഇതായിരിക്കില്ല, പറഞ്ഞേക്കാം.
0: എടാ മോനെ, നിന്നോട് എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി പറഞ്ഞു പോയതാണ്. എൻ്റെ പൊന്നുമോൻ ക്ഷമിച്ചേക്ക്.
3: ആ ഹരിദാസേട്ടാ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആ ജംഗ്ഷനിലേക്ക് നിന്നാൽ മതി. ഇന്ന് തന്നെ നമ്മൾ അഡ്വാൻസ് വാങ്ങിയിരിക്കും.
2: ഞാൻ റെഡിയായിരിക്കും. എൻ്റെ പൊന്നുമാഷെ, നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കാൻ?
0: അനുഭവങ്ങളിൽ നിന്നല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. ശിവരാമൻ ചായ കുടിക്കാൻ വരുന്നുണ്ട്. നടന്ന സംസാരമൊന്നും അവൻ അറിയണ്ട.
1: ശിവരാമേട്ടാ, നിങ്ങളിന്ന് ചായ കുടിക്കാൻ വരാ, എന്തേ വൈകിയത്?
4: ആ വയലിൽ വിതയ്ക്കാൻ കുറച്ച് വിത്ത് മുളപ്പിച്ചു വച്ചിരുന്നു. ഇനി അത് നടക്കില്ല എന്ന് തോന്നി. ഒരു കുഴിയെടുത്ത് ഒന്നോടെ അതങ്ങ് മണ്ണിട്ട് മൂടി.
0: ശിവരാമ,
4: എൻ്റെ മോൻ കൈ ചൂണ്ടി സംസാരിച്ചിട്ടൊക്കെ പോകുന്നത് കണ്ടല്ലോ, എന്തായിരുന്നു?
0: ഏ ഒന്നുമില്ല, അവൻ ഭാവിയെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുകയായിരുന്നു.
4: കള്ളം പറയണ്ട, എനിക്കറിയാം. നീ അവനെ വയലും പുരയിടവും ഒന്നും വിൽക്കണ്ട എന്ന് ഉപദേശിച്ചു കാണും.
1: നിങ്ങളിതൊക്കെ അങ്ങ് കളയും ശിവരാമേട്ടാ. എല്ലാ വീട്ടിലെ മക്കളും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ, ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. അവരുടെ തീരുമാനം അങ്ങ് നടപ്പിലാക്കും.
2: ആ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് കേട്ടോ.
4: എടാ ഹരിദാസേ, അന്നൊരിക്കൽ ഞാൻ നിന്നോട് വഴക്കിട്ടതിന് നീ മധുരമായി പ്രതികാരം ചെയ്തു അല്ലേ?
2: എന്റെ പൊന്ന് ശിവരാമൻ ചേട്ടാ, എന്നെ തെറ്റിദ്ധരിക്കരുത്. വീട്ടിൽ കിടന്നുറങ്ങി എന്നെ വിളിച്ചുണർത്തി കൊണ്ടുവന്നാണ് ആ പയ്യൻ ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. അപ്പോഴും ഞാൻ ചോദിച്ചു, മോനെ അച്ഛനോട് നീ അനുവാദം വാങ്ങിച്ചോ എന്ന്. അപ്പൊ അവൻ പറഞ്ഞു എല്ലാവരുടെയും സമ്മതം വാങ്ങിയിട്ട് ഈ ലോകത്തൊന്നും നടക്കില്ലെന്ന്. ശരിയാണെന്ന് എനിക്കും തോന്നി.
4: ആ എപ്പോഴും ഹൃദയം തുറന്ന് കാത്തിരിക്കുന്നവരോട് ആരും അനുവാദം ചോദിക്കാറില്ല അല്ലേ? ഒന്നും വേണ്ട, എല്ലാം മുക്കോട്ടെ. എൻ്റെ ടീച്ചർക്ക് പെൻഷനുണ്ട്, ഞങ്ങൾ ജീവിക്കും. എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ സ്വത്ത് എന്ന് ഹൃദയത്തിൽ തട്ടിപ്പറയുന്നത് അവളെയാണ്. എനിക്കത് മതി.
0: നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല, പക്ഷേ നിന്റെ നിഴലായി ടീച്ചർ കൂടെ ഉണ്ടല്ലോ.
4: ആ എന്നാലും ഞങ്ങൾ രണ്ടാളും മരിക്കുമ്പോൾ ചിതയെരിയേണ്ടത് ആ പുഴക്കരയിലെ മണ്ണിലാണെന്ന് പണ്ടേ ഒരു മോഹം വന്നുപോയി. അതെങ്കിലും ഒന്ന് നിലനിർത്താൻ പറ്റുമോ എന്ന് നോക്കണം.
0: അത് നടക്കും. നീ സമാധാനമായി പോയി അവർ

0: ോട് സംസാരിക്ക്, ചെല്ലി ശിവരാമാ. നാളെ അവൻ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ യാത്ര അയക്കാൻ ഞാൻ വരും. എന്നോട് കയർത്ത് സംസാരിച്ചതോർത്ത് പിന്നെ അവൻ സങ്കടപ്പെടാൻ പാടില്ല.
1: ആ, എന്നാ പിന്നെ നാളെ കാണാം.
2: രാമേട്ട, മോൻ മടങ്ങിപ്പോകുമ്പോൾ ഞാൻ കൂടെ പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ മാത്രമായിട്ട് പോകുന്നത് എനിക്ക് താല്പര്യമില്ല.
1: ഞാൻ എന്താ മറുപടി പറയേണ്ടത്? അവൻ്റെ അമ്മയാണ് നീ. ആ സ്വാതന്ത്ര്യം അവനുണ്ട്.
2: രാമേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റൂ? അങ്ങനെ പോകാൻ അനുവാദം തരാൻ നിങ്ങൾക്ക് കഴിയോ?
1: മക്കൾ വളർന്നു വലുതായാൽ ആ സാഹചര്യങ്ങൾക്കൊപ്പം നമ്മൾ നിന്നേ മതിയാവൂ. ഇതുവരെ നിന്നെ പിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല, പണിയെടുത്ത മണ്ണിനെയും പിരിഞ്ഞിട്ടില്ല. പക്ഷേ അതിപ്പോ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ?
2: മോളെ അഞ്ജലി.
3: എന്താ അമ്മേ?
2: മോളെ, അച്ഛൻ കണ്ണില് കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന കുറച്ച് മണ്ണുണ്ട്. അത് ബാക്കിയിട്ടിട്ട് കച്ചവടം ഉറപ്പിക്കാൻ നന്ദുവിനോട് നീ ഒന്ന് പറയൂ.
3: ഓ, ഞാനെങ്ങനെയാ അമ്മേ അത് പറയുന്നത്? നന്ദുവിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നല്ലേ അമ്മ എന്നെ ഉപദേശിച്ചത്? എന്നിട്ടിപ്പോ
1: എന്റെ മോള് ഈ അച്ഛനു വേണ്ടി ഒന്ന് സംസാരിച്ചു നോക്ക്.
4: ആ, പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ആവശ്യമില്ലാതെ അഞ്ജലിയെ ഒരു മധ്യസ്ഥയാക്കാൻ നിൽക്കണ്ട. എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി.
2: എടാ മോനെ, അച്ഛൻ്റെ ആഗ്രഹമല്ലേ കുറച്ച് മണ്ണ് ബാക്കി ഉണ്ടായിരിക്കണമെന്ന്?
4: ആ സ്ഥലം ഒഴിവാക്കിയിട്ട് കൊടുത്താൽ ബാക്കിയുള്ളതിനൊരു വിലയും കിട്ടില്ല അമ്മേ. അച്ഛൻ്റെ ആരോഗ്യം മോശമായിട്ട് വരിക. ഇനിയും തൂമ്പയെടുത്ത് പണിയെടുക്കാൻ പോകണമെന്നാണോ അമ്മ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇനി അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നാണക്കേടല്ലേ അമ്മേ?
2: രാമേട്ട, അവൻ പറയുന്നത് ശരിയാണ്. നമുക്കത് വേണ്ട. നമ്മുടെ മോനല്ലേ തീരുമാനിച്ചത്. അതിനൊരു മാറ്റവും വേണ്ട.
1: എന്നാ അങ്ങനെ ആയിക്കോട്ടെ.
4: ആ, അമ്മയെ കൂടി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അമ്മ റെഡി ആയിക്കോ.
2: ഞാൻ നിന്റെ കൂടെ വന്നാൽ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കായി പോയില്ലേടാ?
4: അങ്ങനെയാണെങ്കിൽ വീടിന്റെ ഒരു ഭാഗം നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. അപ്പോ ആളുണ്ടാവുമല്ലോ.
1: അതൊന്നും വേണ്ട. എനിക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞുകൂടണം.
2: എന്തായാലും ഞാൻ നിന്നോടൊപ്പം വരുന്നില്ല. മോൻ സന്തോഷമായിട്ട് പോയിട്ട് വാ.
4: അവിടെ എല്ലാ പേർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ലേ അച്ഛനെ കൂടെ കൊണ്ടുപോകാത്തത്? അതെന്തേ അമ്മ മനസ്സിലാക്കാത്തത്?
1: ടീച്ചറെ, മക്കൾക്കൊരാവശ്യം വരുമ്പോൾ അമ്മ കൂടെ ഉണ്ടാകണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. നീ പോയേ മതിയാവൂ. കുറച്ചുനാൾ കഴിയുമ്പോൾ തിരിച്ചു വരാമല്ലോ. അതുവരെ ഞാനിവിടെ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാം.
4: അതെ, അച്ഛൻ പറഞ്ഞാൽ ശരി. അമ്മ വേഗം റെഡിയാകാൻ നോക്ക്.
2: എടാ മോനെ, എനിക്കിവിടെ വന്നിട്ട് ഉറക്കം വരുന്നില്ല. അച്ഛനെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്ക്.
4: അമ്മ എന്താ പറയുന്നത് നോക്ക്. അപ്പുറത്തെ ഫ്ളാറ്റിലൊക്കെ രണ്ടുപേരിൽ കൂടുതലില്ല. അഞ്ജലി പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് ഞാൻ അമ്മയെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യില്ലായിരുന്നു.
2: ആ മനുഷ്യൻ നിനക്ക് ജീവൻ പകുത്തു തന്ന ആളാണ്.
4: അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അച്ഛന്റെ കരൾ തന്നെയാണ് എനിക്ക് ദാനം തന്നത് എന്ന് വെച്ച് ആരെങ്കിലും പറയുമ്പോൾ എനിക്കത് പറിച്ചെടുത്ത് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ.
3: എന്തിനാണ് അമ്മേ ഇതെപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്? കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു അസ്വസ്ഥത തോന്നുന്നു. ഇതിങ്ങനെ ചോദ്യം ചെയ്യാനായിരുന്നെങ്കിൽ നിങ്ങളത് ചെയ്യരുതായിരുന്നു.
2: ഞാനിതൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കും. ഞാനൊരു അമ്മ മാത്രമല്ല, അധ്യാപിക കൂടിയാണ്. മക്കളായാലും കുട്ടികളുടെ ചില കടപ്പാടുകൾ ഓർമ്മപ്പെടുത്തി പോകും. ഹലോ ശിവരാമേട്ട. എന്താ ഒന്നും മിണ്ടാത്തെ ശിവരാമേട്ട? ഹലോ, എന്ത് പറ്റിയത്?
1: ടീച്ചറെ, നമ്മുടെ മൊയ്ത് മാഷ് ഇന്നലെ രാത്രി മരിച്ചു. രാവിലെ കബറടക്കവും കഴിഞ്ഞു.
2: ഈശ്വര, ഒട്ടും പ്രതീക്ഷിക്കാത്ത വാർത്തയാണല്ലോ.
1: ടീച്ചറെ, ഇനി എനിക്കാവില്ല. എന്തോ ഒരു ഭയം പിടികൂടിയിരിക്കുന്നു. ആര് സമ്മതിച്ചില്ലെങ്കിലും ടീച്ചർ ഇങ്ങ് വരണം.
2: മോൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അവനൊന്ന് വന്നോട്ടെ.
1: ഞാൻ ആകെ തളർന്നു പോയി കേട്ടോ.
2: ഞാൻ അങ്ങ് എത്തും. സമാധാനമായിരിക്കും രാമേട്ടാ.

0: മോളെ അഞ്ജലി, ഞാൻ ഇന്ന് തന്നെ നാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് അച്ഛൻ്റെ അടുക്കൽ എത്തിയേ മതിയാവൂ.
1: നന്ദുവേട്ടനും എനിക്കും കൂടെ വരാനൊന്നും കഴിയില്ല കേട്ടോ.
2: അമ്മയ്ക്ക് എന്താ ഇത്ര അത്യാവശ്യം ഇപ്പം നാട്ടിലേക്ക് പോവാൻ?
0: എടാ, നമ്മുടെ മൊയ്ത് മാഷ് മരണപ്പെട്ടു. അച്ഛൻ ആകെ അസ്വസ്ഥനാണ്.
2: അതിന് നാട്ടിൽ ഓരോ ദിവസവും ആരൊക്കെ മരിക്കുന്നു, അതിനൊക്കെ വിഷമിക്കാൻ പോയാലേ വല്ല നിവൃത്തി ഉണ്ടാവോ?
0: അതെന്തോ ആയിക്കോട്ടെ മക്കളെ, എനിക്കിപ്പോൾ അച്ഛൻ്റെ അടുക്കൽ പോയേ പറ്റൂ. ഒരു തടസ്സവും പറയണ്ട.
2: അത് ശരി.
0: നിങ്ങളാരും എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടണ്ട.
2: അമ്മേ, ഒരു കാര്യം ഓർത്തോണം. ഞങ്ങളോട് പോലും ആലോചിക്കാതെ ഒരു തീരുമാനം എടുത്താണ് അമ്മ പോകുന്നത്. ഞങ്ങൾ ഇനി അങ്ങോട്ട് വരില്ല. ഞങ്ങളുടെ കാര്യം നിങ്ങൾ ഇനി അന്വേഷിക്കാൻ വേണ്ട.
0: ഞാൻ നിന്റെ അമ്മ മാത്രമല്ല, ടീച്ചർ കൂടിയാണ്. കാര്യങ്ങളെ അവബോധത്തോടെ മനസ്സിലാക്കാനാണ് ഞാൻ പഠിപ്പിച്ചത്.
1: ഓ, ഇനി ഇതിന്റെ പേരിൽ ഞങ്ങളെ ശപിക്കാൻ നിൽക്കണ്ട.
0: ശപിക്കാനോ? നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരയാതെ പിടിച്ചു നിൽക്കുന്നത് ആരുടെയും മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചാണ്. മോനെ, നിനക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ അച്ഛനെ വന്ന് കാണണം. എനിക്ക് എയർപോർട്ടിലേക്ക് ഒരു ടാക്സി വിളിച്ചു തന്നാൽ മതി, പണം ഞാൻ കൊടുത്തോളാം.
2: അമ്മ പഴയ അധ്യാപികയുടെ കടുംപിടുത്തം ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല അല്ലേ? ഇതൊക്കെ ഒരു തരം വാശിയാണമ്മേ.
0: ഒരു വാശിയും അല്ലടാ മോനെ, ഇത് തിരിച്ചറിവിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും തീരുമാനങ്ങളാണ്. ഒരിക്കൽ നിനക്കത് മനസ്സിലാകും.

0: ഇപ്പൊ നിങ്ങളുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ വർഷങ്ങളായി കാണാതിരുന്നവർ തമ്മിൽ കണ്ടുമുട്ടിയതുപോലുണ്ട്.
1: നന്ദുമോന്റെ സ്വഭാവത്തിൽ ഉൾക്കൊള്ളാനാകാത്തതുപോലെ ഒരു വലിയ മാറ്റം വന്നു അല്ലേ?
2: അവന് വേണ്ടി മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ തീരുമാനങ്ങളൊക്കെ മോശമായി പോയി അല്ലേ ഡോക്ടർ?
0: അങ്ങനെ ചിന്തിക്കരുത്. ഈ ലോകത്ത് വളരെ ചുരുക്കം ചിലർക്കു മാത്രമുള്ള നന്മയാണ് നിങ്ങൾ ചെയ്തത്.
3: ഇനിയും ഡോക്ടർ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഞങ്ങൾ അങ്ങോട്ടും വരും. ആരുമില്ല എന്നൊരു തോന്നലുണ്ടാകില്ലല്ലോ.
0: എനിക്കും വിലങ്ങു വീണു കഴിഞ്ഞു. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മകൾ ഇനിയുള്ള കാലം ഞാൻ കൂടെ ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കുന്നു. പോയേ മതിയാകൂ. നിങ്ങൾ പേടിക്കണ്ട, നന്ദുമോൻ നല്ല മനസ്സോടെ തിരികെ വരും.
2: ഇടയ്ക്കെപ്പോഴെങ്കിലും അവനെ ഒന്ന് വിളിക്കണം.
0: പലപ്പോഴും ഞാൻ വിളിച്ചാൽ എടുക്കാറില്ല, എന്നാലും ശ്രമിക്കാം. ഞാൻ ഇറങ്ങിക്കോട്ടെ.
2: നന്ദുമോനാണ് വിളിക്കുന്നത്. ഡോക്ടർ പറഞ്ഞതുപോലെ അവന്റെ മനസ്സ് മാറിക്കാണും. ഇപ്പൊ എന്താ പറയുക? അവരെ ഇങ്ങോട്ട് വരാനോ അതോ നമ്മൾ അങ്ങോട്ട് പോകാനോ എന്താ പറയുക?
3: അവൻ അമ്മയെ കാണാതെ പറ്റില്ല. നീ ഫോൺ എടുക്ക്.
2: ഹലോ, എടാ മക്കളെ.
4: അമ്മേ, എനിക്ക് കമ്പനി പ്രൊമോഷനാ. ഞാനും അഞ്ജലിയും അടുത്ത ആഴ്ച ലണ്ടനിലേക്ക് പോകും. ഇനി അങ്ങോട്ടേക്ക് ഒരു വരവുണ്ടാവില്ല. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. എന്തായാലും ഞങ്ങളെ കാത്തിരിക്കണ്ട.
2: ഹലോ ഹലോ,
3: ഫോൺ കട്ടാക്കിയല്ലേ?
2: അവൻ പറഞ്ഞത് കേട്ടായിരുന്നു?
3: കേട്ടു. എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന് ഒരു കള്ളമെങ്കിലും അവന് പറയാമായിരുന്നു. എന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇടിഞ്ഞു താഴ്ന്നു വീഴുന്നത് പോലെ. അവൻ പോയി സന്തോഷത്തോടെ ജീവിച്ചോട്ടെ ടീച്ചറെ.
2: ഇനി നമുക്ക് കാത്തിരിക്കാൻ ആരുമില്ലല്ലോ.
3: നമുക്ക് ഏതെങ്കിലും ഒരു അഭയകേന്ദ്രത്തിൽ പോയി താമസിക്കാം.
2: എന്നാലും നമ്മളിൽ ഒരാൾ ആദ്യം വിട പറഞ്ഞാൽ പിന്നെ എന്താകും അവസ്ഥ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് ഒന്നിച്ചങ്ങ് മരിച്ചാലോ
3: ടീച്ചറെ. ആരോ വന്നു.
5: ഹലോ, ഇവിടെ ആളില്ലേ?
3: ഉണ്ട്, ദാ വരുന്നു.
5: ഇലക്ട്രിസിറ്റി ഓഫീസിന്നാ. നിങ്ങൾ കറന്റിന്റെ പൈസ അടച്ചിട്ടില്ല അല്ലേ? ഡേറ്റ് കഴിഞ്ഞു, കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ.
3: ഓ, മറന്നുപോയതാണ്. ആ, കട്ട് ചെയ്തോളൂ, ഇനി ഇവിടെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല.
5: അല്ല, അതെന്താ അങ്ങനെ പറയുന്നേ? എന്റെ തന്നാ മതി, ഞാൻ കൊണ്ടുപോയി അടയ്ക്കാം.
3: നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാൻ കൊണ്ടുവന്ന് ബില്ലടച്ചേക്കാം.
5: അല്ല, ആ ഷോക്കേസിലെ മൊമെന്റോയിൽ കാണുന്ന ഫോട്ടോ നമ്മുടെ പൊന്നമ്മ.

0: ടീച്ചറുടേതല്ലേ? ഇത് ടീച്ചറുടെ വീടാണോ?
1: അതെ, അവരെ അറിയുമോ?
0: അറിയുമെന്നോ, കൊള്ളാം. അവരെന്റെ ക്ലാസ് ടീച്ചറായിരുന്നു. ടീച്ചറെ, ടീച്ചറെ, എന്നെ മനസ്സിലായില്ലേ? അരുൺ എന്നാ പേര്. 2001 SSLC ബാച്ച്.
2: എനിക്കത്ര അങ്ങോട്ട് പിടികിട്ടുന്നില്ല.
0: ഞാനൊക്കെ 10-ാം ക്ലാസ് തോറ്റുപോയതാ. ബാക്ക് ബെഞ്ചിലായിരുന്നു, അതുകൊണ്ടാ ടീച്ചറുടെ ഓർമ്മയിലില്ലാതെ പോയത്. ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴൊക്കെ ടീച്ചറുടെ കാര്യം പറയും. അതുമല്ല, ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ടീച്ചർ ക്ലാസ്സിൽ വെച്ച് ഉപദേശിച്ചതും വഴക്ക് പറഞ്ഞതും ഒക്കെ എപ്പോഴും പറയും. ടീച്ചർക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അന്ന് ക്ലാസ്സിൽ നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരു പ്രമോദ് ഉണ്ടായിരുന്നു. അവനിപ്പോ സിനിമയിൽ ആർട്ട് ഡയറക്ടറാ. അവൻ വരച്ച് വാട്സാപ്പിൽ ഇട്ട ടീച്ചറുടെ പടവാ. ദേ നോക്കിയേ, കണ്ടോ? വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ മാഞ്ഞു പോകാതെ കിടക്കുന്ന ടീച്ചറുടെ രൂപമാ അവൻ വരച്ച് കൂട്ടുകാർക്ക് സമ്മാനിച്ചത്.
2: എന്തായാലും എന്നെ ഓർത്തു വെച്ചിരിക്കുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്.
0: ടീച്ചറെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റൂല. ടീച്ചറെ കണ്ടതായിട്ടെ ഞാൻ കൂട്ടുകാരെ അറിയിക്കുമ്പോ അവർക്കെല്ലാം എന്തൊരു സന്തോഷമായിരിക്കുമെന്നോ.
2: മോനെ അരുണേ, എല്ലാവരോടും എന്റെ അന്വേഷണം പറയണേ.
0: ആ, തീർച്ചയായിട്ടും പറയും ടീച്ചറെ. ടീച്ചറെ കണ്ട വിവരം ഞാൻ ഇപ്പൊ തന്നെ ഗ്രൂപ്പിലിടും. ഒരു ഫോട്ടോ എടുത്തോട്ടെ.
2: ഒത്തിരി നൊമ്പരമുണ്ടെങ്കിലും എന്തൊരു സുഖമുള്ള ഓർമ്മകളാണ് കുഞ്ഞെ നീ കൊണ്ടു തന്നത്.
0: ടീച്ചറെ പോലുള്ള അധ്യാപകരുടെ നന്മയുള്ള പെരുമാറ്റങ്ങളും ക്ഷമയും ചേർത്ത് നിർത്തലുകളും കണ്ട ഞങ്ങളൊക്കെ ഈ ലോകത്ത് നിലനിൽക്കാൻ പഠിച്ചത്. അധ്യാപകരുടെ വിയർപ്പിന്റെ ഗന്ധമൊന്നും ഒരു ഓൺലൈൻ ക്ലാസ്സിലും കിട്ടില്ല ടീച്ചറെ.
2: നീ ഇപ്പോൾ എന്നേക്കാൾ അറിവുള്ളവനായി തീർന്നിരിക്കുന്നു.
0: പഠിക്കാൻ അല്പം പിറകിലായി പോയെങ്കിലും എങ്ങനെ മാന്യമായി സംസാരിക്കണമെന്നും സംസ്കാരത്തോടെ ഇടപെടണമെന്നും ഒക്കെ മനസ്സിലാക്കിയത് ടീച്ചറിൽ നിന്നാ.
2: അറിവിലേക്കുള്ള വഴിയാണ് ആദ്യം നീ സ്വന്തമാക്കിയത്. അതാണ് നിന്റെ വിജയവും.
0: അല്ല, ടീച്ചറുടെ മോൻ നന്ദു എവിടെയാ?
1: സ്നേഹക്കൂടുതൽ കാരണം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഏതോ ഒരു പാഠം സ്വന്തം മകന് പറഞ്ഞു കൊടുക്കാൻ ടീച്ചർ മറന്നുപോയി. ഇനി ഒരു കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ എന്ന പോലെ ടീച്ചർ വീണ്ടും ആ പാഠപുസ്തകം തുറക്കും. ഞങ്ങളുടെ മകനും വിജയിച്ചവരുടെ കൂട്ടത്തിലാകണമല്ലോ.
0: സന്തോഷം, പൊക്കോട്ടെ.
2: ശരി. ഇപ്പോൾ എന്റെ നല്ല അധ്യാപകനായി നിൽക്കുന്നത് രാമേട്ടനാണ്. അധ്യാപകരും അമ്മയും തരുന്ന സ്വാതന്ത്ര്യം അതിരുകടക്കാനുള്ളതല്ല. അതാണ് ഇനി നമ്മുടെ മോനെ ആദ്യം പഠിപ്പിക്കേണ്ടത്.
1: ചായക്കടക്കാരൻ കുഞ്ഞിക്ക ടീച്ചറെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. കുഞ്ഞോളങ്ങളെ ഒതുക്കി പിടിച്ച ഒഴുകണ പുഴയാണ് കടലിനാഴവും ചന്തവും കൊടുക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ടീച്ചർ കുഞ്ഞുങ്ങളെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നത്.
3: സ്നേഹാക്ഷരങ്ങളുടെ തീരം നാടകം സമാപിക്കുന്നു. രചന ഷെറീഫ് പാങ്ങോട്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശിവരാമൻ, പരമേശ്വരൻ കുര്യാത്തി, പൊന്നമ്മ ടീച്ചർ, ലീല പണിക്കർ, ഡോക്ടർ തോമസ്, പത്യൂർ ശ്രീകുമാർ, മൊയ്തു, ഇസഹാക്ക് KS, ഹരിദാസ്, സുരേഷ് തൃക്കുന്നപ്പുഴ, നന്ദു, മുൻഷി ദിലീപ്, അഞ്ജലി, ബിന്ദു രവി, കുഞ്ഞിക്ക, തങ്കൻ തിരുവട്ടാർ, അരുൺ, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു. സംവിധാന സഹായം N. സുനിത, ബിജു കല്ലുവാതുക്കൽ, V.N. ദീപ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലെ ഗാനം ഫ്രാങ്കോ ജോൽസ്ന എന്നിവർ പാടിയത്. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: പോക്കിരി രാജ എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസ്, പൃഥ്വിരാജ്, റിജിയ എന്നിവരും സംഗമം പാടിയത്. രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തിരയിപ്പൂക്കൾ. ആദ്യം ബെട്രിവിഴ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: കേൾക്കാം മൊഴി എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കർ പാടിയത്.

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടി വിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് എൽ ഇ ഡി ടിവികൾ. കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: തഗ് ലൈഫ് എന്ന ചിത്രത്തിനുവേണ്ടി AR റഹ്മാൻ പാടിയത്.

തിരൈപ്പൂക്കളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9.

0: ഹലോ, നമസ്കാരം. ഞാൻ സൂരജ് സന്തോഷ്. ഇന്ന് ഹലോ പ്രിയത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ആരൊക്കെയാണ് നമ്മൾ വിളിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഹലോ, നമസ്കാരം. ഹലോ പ്രിയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഞാൻ സൗപർണികയാണ്.
0: സൗപർണിക, പറയൂ, എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഇപ്പൊ കാലടിയാണ്. കാലടിയിൽ നിന്നാണ്
0: വിളിക്കുന്നത്. സൗപർണിക എന്ത് ചെയ്യുന്നു?
1: ഞാൻ റിസർച്ച് സ്കോളർ ആണ്, PhD ചെയ്തോണ്ടിരിക്കുന്നു.
0: ഓ, എന്താണ് തീസിസ്? ഏതിലാണ് ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ്
1: ആണ്. ഓ, എഞ്ചിനീയറിംഗ്.
0: അപ്പം ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതമായിരിക്കുമല്ലോ. ഓക്കെ, ഓണാഘോഷമൊക്കെ നന്നായി പോയോ ഈ തിരക്കിന്റെ ഇടയിലും?
1: ഞാൻ ബേസിക്കലി കോഴിക്കോടാണ്, അപ്പോ ഇത്തവണ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ആഘോഷിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു.
0: തിരുവനന്തപുരത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? കോഴിക്കോടത്തെ ഓണം വെച്ച് നോക്കുമ്പോഴത്തേക്കും
1: നല്ല വ്യത്യാസമാണ്. നമ്മള് ഭക്ഷണത്തിന്റെ കാര്യം

0: തൊട്ട് അങ്ങോട്ട് എല്ലാത്തിലും ഭയങ്കര ഡിഫറെന്റ് ആണ്. പിന്നെ ലൈറ്റ്സും ഇത്ര വിപുലമായിട്ടുള്ള രീതിയിൽ കോഴിക്കോട് ഉണ്ടായിരുന്നില്ല. ഇവിടെ 10 ദിവസവും ഭയങ്കര ആഘോഷമായിരുന്നു.
1: അതെ അതെ അതെ അതെ, തിരുവനന്തപുരത്തെ ഓണാഘോഷം ഒന്ന് വേറെ തന്നെയാണ്. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഒരിക്കലും തന്നെ തിരുവനന്തപുരം ഭക്ഷണത്തെ എഗ്രി ചെയ്യുന്നല്ലേ. കോഴിക്കോട് ഇത്രയും കേമമായിട്ട് ഭക്ഷണം കിട്ടുമ്പോഴത്തേക്കും
0: ഇല്ലില്ല, ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ടെന്നാണ് വിചാരിക്കുന്നത്.
1: അയ്യോ, ഇങ്ങനെ ഇത്ര ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു കോഴിക്കോടുകാർ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ.
0: ബിരിയാണിയുടെ കാര്യത്തിൽ ബോളിയും പായസം ഒന്നും അവിടെ നമുക്ക് കിട്ടാറില്ല, അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര
1: അല്ല, അത് തിരുവനന്തപുരത്തെ കിട്ടുള്ളൂ.
0: പിന്നെ ഇവിടെ കരകക്കുന്നാണെങ്കിലും ഭയങ്കര പരിപാടികളായിരുന്നു.
1: അതെ അതെ അതെ അതെ അതെ,
0: സൂര്യന്റെ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് തലപ്പാവില് പരിപാടി അവതരിപ്പിച്ചപ്പോ കാണാൻ
1: വന്നിട്ടുണ്ടായിരുന്നു.
0: അതെ അതെ അതെ.
1: ഇന്നിപ്പോ ഏത് പാട്ടാ കേൾക്കാൻ താല്പര്യപ്പെടുന്നത്?
0: ഇന്ന് എന്റെ അമ്മയുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ്, താനേ തിരിഞ്ഞും മറിഞ്ഞും.
1: ഓ, ബ്യൂട്ടിഫുൾ സോങ്, എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്.
0: ആണോ? ആ പാട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ സൂരജിന്റെ കൂടെ ഒരു പാട്ട് കേൾക്കാൻ പറ്റും.
1: ഏത് പാട്ടാണ്?
0: ഒരുപാട് പാട്ടുകളുണ്ട്. ആരാധനയുടെ ഒരു ചെറിയ പോർഷൻ
1: തീർച്ചയായും.

0: ഹലോ പ്രിയഗീതത്തിൽ ഒരിടവേള.
1: മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
6: ഒരു കരിയറിൽ ഏറ്റവും ഓർത്തു വെക്കാൻ പറ്റുന്നൊരു പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട്, ആദ്യമായി സിനിമയ്ക്ക് റെക്കോർഡ് ചെയ്ത പാട്ട് ഒരു തെലുങ്ക് ചിത്രത്തിന് വേണ്ടിയാണ്. ഡാർലിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി ജി വി പ്രകാശിൻ്റെ സംഗീത സമ്മാനത്തിൽ പാടിയ പാട്ടാണ് ഇൻ കായതം എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ഞാൻ തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ഒരു ഓഡിഷൻ്റെ ഭാഗമായിട്ട് ചെന്നൈയിലെത്തിപ്പെടുകയും അങ്ങനെ ജി വി പ്രകാശിച്ചപ്പെടുകയും 2 വർഷം കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിന് വിളിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് റിലീസാവുന്നത്. സോ കരിയറിൽ എനിക്ക് തോന്നുന്നു ഒരു കരിയർ ഉണ്ടാക്കി തന്ന പാട്ട് ആദ്യം റെക്കോർഡ് ചെയ്ത ഈ പാട്ടാണെന്ന് തോന്നുന്നു, ഇൻ കായതം എന്ന് പറയുന്ന പാട്ട്. ഹലോ നമസ്കാരം, ആരാണ്?
7: ബീനയാണ്. പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, നല്ല രസമാണ്
6: കേട്ടോ.
7: പിന്നെ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വിളിച്ച എന്റെ മൂത്ത മോന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്.
6: ഓ ഓക്കെ, അപ്പൊ അവരോട് എന്റെ വെഡിങ് ആനിവേഴ്സറി വിഷസ് പറയൂ.
7: താങ്ക് യു, താങ്ക് യു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പാട്ട് ഞാൻ ചോദിക്കാനായിട്ട്.
6: ഏത് പാട്ടാണ് വേണ്ടത്?
7: പഴയ പാട്ടാണ് ഞങ്ങൾക്ക് വരുന്നത്.
6: പറയൂ, പഴയ പാട്ടെല്ലാം ഇവിടെ എല്ലാ പാട്ടും പ്ലേ ചെയ്യും നിങ്ങൾക്ക് വേണ്ടിട്ട്.
7: അതെ, നീ മധു പകരു എന്നുള്ള പാട്ട്.
6: നീ മധു പകരു എന്ന പാട്ട് എന്തായാലും ബീനയ്ക്കും ബീനയുടെ മകനും വേണ്ടിയിട്ട് വെച്ചിരുന്നു. മകൾ അവർണിക്കും വേണ്ടി.
7: എന്റെ പിന്നെ ഇളയ മകൻ ആദർശ് കൃഷ്ണനും കൂടി വേണ്ടി, അവനിപ്പം ഓസ്ട്രേലിയയിലെ PhD ചെയ്യുവാണ്.
6: ഓ ഓക്കെ ഓക്കെ.
7: എന്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും
6: വേണ്ടിയിട്ട് നമുക്ക് നീ മധു പകരു എന്ന പാട്ട് എന്തായാലും ആകാശവാണിയിൽ കൂടി കേൾക്കാം.
7: അതെ, ഒരു പാട്ട് പാടി തരുമോ?
6: നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ. പോരെ,
7: താങ്ക് യു വെരി മച്ച്.
6: അപ്പോ പാട്ട് കേക്കൂ, സന്തോഷായിട്ടിരിക്കൂ.
7: താങ്ക് യു,
6: താങ്ക് യു ബീന.

0: അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി ഒരു ചളിപ്പാണ് ഉണ്ടാവാറുള്ളത്. ഞാൻ ആദ്യം എൻ്റെ പാട്ട് ഞാൻ കേൾക്കാറേ ഇല്ല, മേ ബി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കേൾക്കാറുണ്ട്, അത് കഴിഞ്ഞ് റിലീസ് ചെയ്യുമ്പോൾ മേ ബി റിലീസ് ആവുന്ന സമയത്തൊന്ന് കേൾക്കാറുണ്ട്. അതിനെ പുറത്തേക്ക് ഞാൻ എൻ്റെ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് പല സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും റേഡിയോയിലും ബസ്സിലൊക്കെ പോകുമ്പോഴത്തെ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഓ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് ആദ്യം കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടാവാറ്. പക്ഷെ സന്തോഷം തോന്നാറുണ്ട്. പലപ്പോഴും നമ്മൾ പല സ്ഥലത്ത് ചെന്നിരിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ശബ്ദം കടന്നു വരുമ്പോൾ സന്തോഷവും തോന്നാറുണ്ട്. നമസ്കാരം, ഹലോ പ്രിയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് പ്രേമേന്ദ്രൻ.
0: പറയൂ.
1: ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നത്, താങ്കൾ ആദ്യമായി സിനിമയിൽ പാടിയ പാട്ടിന്റെ നാല് വരി.
0: ഞാൻ ആദ്യമായി സിനിമയിൽ പാടിയത് ഒരു തെലുങ്ക് ചിത്രത്തിന് വേണ്ടിയിട്ടാണ്. ആ തെലുങ്ക് പാട്ടിന് നാല് വരി പാടട്ടെ.
1: ഓ പാടിക്കോളൂ.

0: അങ്ങനെ പോകുന്നൊരു പാട്ടാണ്.
1: അത് കൊള്ളാം സാർ, നന്നായിരിക്കും.
0: താങ്ക് യു, താങ്ക് യു.
1: പിന്നെ എനിക്ക് ആവശ്യമുള്ള ഏതെന്നറിയോ?
0: ഏത് പാട്ടാ വേണ്ടത്?
1: ദൈവമേ കാത്തുകൊള്ളണേ, രചന ശ്രീനാരായണ ഗുരു, സിനിമ എനിക്ക് നീ മാത്രം.
0: തീർച്ചയായും
1: ഭാര്യ മാധുരി.
0: പാട്ട് എന്തായാലും താങ്കൾക്ക് വേണ്ടി വെച്ചു തരുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം.
1: ആ ശരി, താങ്ക് യു വെരി മച്ച് സാർ.
0: താങ്ക് യു.

0: ഇടവേള.
1: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
2: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റാളേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
0: പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
4: എല്ലാ പാട്ടും അങ്ങനെ ഒരു എളുപ്പം ബുദ്ധിമുട്ട് എന്ന രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്യാറില്ല. കാരണം അങ്ങനെ ഒരു രീതിയിലല്ല ഇന്നത്തെ കാലത്ത് സംഗീതം മുന്നോട്ട് പോകുന്നത്. മേ ബി ചില പാട്ടുകൾ ചില ക്രൂവിനോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ചില അണ്ടർസ്റ്റാൻഡിങ് അല്ലാത്ത ചില ക്രൂവിൻ്റെ വരുമ്പോഴത്തേക്കും നമുക്കത് ആ റെക്കോർഡിങ് എക്സ്പീരിയൻസ് മൊത്തം എൻജോയബിൾ അല്ലാണ്ട് പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടിനുപരി ഒരു പാട്ട് ഒരു ബുദ്ധിമുട്ടാണ്. പാട്ട് വളരെ ഈസിയാണ്, അങ്ങനെ രീതിയിൽ ഞാൻ പാട്ടുകളെ സമീപിക്കാറില്ല. എല്ലാ പാട്ടിനും അതിൻ്റെതായ രീതിയിലുള്ള സീരിയസ്നെസ് കൊടുത്ത് തന്നെയാണ് പാടുന്നതും. നമസ്കാരം, ഹലോ പ്രിയത്തിൽ സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
5: എന്റെ പേര് സുധീർ എന്നാണ്.
4: പറയൂ സുധീർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
5: ട്രിവാൻഡ്രത്താണ് വിളിക്കുന്നത്.
4: ഓക്കെ.
5: ആക്ച്വലി ഞാൻ സൂര്യ സന്തോഷിൽ ലൈവില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തലപ്പാവ് നീലം കൾച്ചർ
4: ഉണ്ടായിരുന്നു. ഓ,
5: അപ്പോ നിങ്ങളുടെ ലൈവ് അൺപ്ലഗ്ഡ് വേർഷൻ വളരെ അടിപൊളിയാണ്. അതിന് ഇതിനു മുമ്പ് ഞാൻ ഷോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്പേസ് എനിക്ക് കുറച്ചും കൂടെ പൊളിറ്റിക്കലി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. അപ്പോ നിങ്ങളുടെ പാട്ടുകളുടെ അപ്പുറം നിങ്ങൾ അത്രയും പൊളിറ്റിക്കൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്.
4: ഓ, താങ്ക് യു സുധീർ.
5: അപ്പൊ ആ വേദിയിൽ വെച്ച് എനിക്ക് കാണാൻ പറ്റിയ സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു പെർസ്പെക്ടീവിൽ എനിക്ക് നിങ്ങളുടെ ഭയങ്കര ആരാധനയാണ്.
4: അതെ, താങ്ക് യു, ഒരുപാട് സന്തോഷം.
5: അപ്പോ
4: ഏത് പാട്ടാ വേണ്ടത്?
5: എനിക്ക് തനിയെന്നുള്ള പാട്ടാണ് വേണ്ടത്. ഇത് എനിക്കൊരാളെ ഡെഡിക്കേറ്റ് ചെയ്യണം. ആക്ച്വലി ഐ മെറ്റ് സംവൺ ഫ്രം ദാറ്റ് പ്ലേസ്, വോയിസ് വെരി ഡിയർ ടു മീ.
4: ഓക്കെ.
5: അമ്മുവിന്
4: വേണ്ടി എന്തായാലും സംസാരിക്കാൻ പറ്റിയത്.

ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മേഖല എൻ്റെ സ്വന്തം സംഗീതം ഉണ്ടാക്കുക വഴിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ എനിക്ക് ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. എനിക്ക് എൻ്റെ ആശയം, ഞാൻ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് അവിടെ പറയാനും എക്സ്പ്രസ് ചെയ്യാനും സാധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ട്രൂ എക്സ്പ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അപ്പം ഞാൻ എൻജോയ് ചെയ്യുന്നൊരു മേഖല എന്ന് പറയുന്നത് സ്വന്തം സംഗീതം ഉണ്ടാക്കുമ്പോഴാണ്. ഓഫ്കോഴ്സ് ഞാൻ സിനിമയിൽ പാടാറുണ്ട്, സിനിമയിൽ സംഗീതം നിർവഹിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അതെൻ്റെ ഒരു ജോലിയായിട്ടാണ്, ഒരു ജോബായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ മേഖല എന്ന് പറയുമ്പോൾ ഇത് രണ്ട് മേഖലയും, അതായത് സ്വതന്ത്ര സംഗീത മേഖലയും സിനിമാ മേഖലയും രണ്ടിടത്തും വർക്ക് ചെയ്യുമ്പോഴും ഞാൻ സ്വാഭാവികമായിട്ടും എൻജോയ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നിരുന്നാലും കൂടുതൽ സ്നേഹം എൻ്റെ സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കാനാണ്. എൻ്റെ ആദ്യത്തെ ആൽബത്തിലെ ഒരു പാട്ടിൻ്റെ ആദ്യത്തെ ആൽബത്തിൻ്റെ പേര് ദ ജിപ്സീസ് എന്നാണ്. അതിലൊരു തനി മലയാളം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതിൽ രണ്ട് വരികൾ എന്തായാലും പാടാം.

0: നമസ്കാരം, ഹലോ പ്രിയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം, ഞാൻ സതീഷ് ആണ്, നെടുങ്ങാടാണ്.
0: പറയൂ സതീഷ്.
1: ഒരു പാട്ട് ആവശ്യപ്പെടാൻ വേണ്ടി.
0: ഏത് പാട്ടാണ് വേണ്ടത്? ഏത് പാട്ടാ വേണ്ടത് സതീഷിന്?
1: എനിക്ക് സ്വപ്നലേഖ നിന്റെ സ്വയംഭരണം തന്നെയുള്ള ദേശചന്ദ്രനും ദീപമാതിരി ആലപിച്ച ഗാനമാണ്. എന്റെ പെട്ടെന്ന്
0: തീർച്ചയായും ആ പാട്ട് എന്തായാലും വെച്ചായിരുന്നായിരിക്കും. ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെ പോയി?
1: ഓണമൊന്നും വലിയ ആഘോഷമില്ലാതെ പോയി. എനിക്ക് ചെറിയ ആവശ്യമുണ്ടായ ഒരു ഫ്രാക്ചറായി കിടക്കായിരുന്നു.
0: ആണോ?
1: അങ്ങനെ. ഞാൻ ഇടവങ്ങാട് സ്വദേശിയാണ്.
0: ഓക്കെ.
1: ഞാൻ കോടതി റിട്ടയർ ചെയ്ത ആളാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാം.
1: അതെ അതെ അതെ. സ്ഥലം എവിടെയാണ്?
0: എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്. സന്തോഷം. അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം.
1: ഓ ശരി.

0: ഇടവേള.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
1: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല,
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: എന്തൊരു ചൂടാ!
6: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
5: പിട്ടപ്പള്ളി ഏജൻസീസ്.
0: ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
7: ചില സമയങ്ങളിൽ ഒരു പാട്ട് സിനിമയേക്കാൾ വളരെ പോപ്പുലർ ആവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അതിന്റെ റീസൺ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഈ അടുത്ത കാലത്ത് പാടിയ ആശാൻ എന്ന ചിത്രത്തിൽ കുഞ്ഞിക്കവൾ മേഘമേ എന്ന പാട്ട്, ആ പാട്ട് ആക്ച്വലി സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പോപ്പുലറായി. ഞാൻ പോലും തീരെ പ്രതീക്ഷിച്ചൊരു എക്സ്പീരിയൻസ് അല്ല അത്. പക്ഷേ എന്നിരുന്നാലും ആ സിനിമയെക്കാളും ഒരുപാട് ആ പാട്ട് പോപ്പുലറായി. ഇപ്പോഴും ആ പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമ അറിയാത്തവർക്ക് പോലും ആ പാട്ട് അറിയാം എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത.
8: കുഞ്ഞിക്കവൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം

0: വർഷങ്ങളായിട്ട്
1: വർഷങ്ങളായിട്ട് ഞാൻ വേദി കേൾക്കുന്നത് സ്വഭാവമാണ്.
0: അത് ഭയങ്കര അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ.
1: എന്റെ റേഡിയോ പാടി 3, 4, 5 റേഡിയോ പാടിപ്പോയിട്ട് ഞാൻ ഇപ്പൊ വീണ്ടും പുതിയ റേഡിയോ എന്റെ മകള് വാങ്ങിച്ചെനിക്ക് തന്നു. മൂത്ത മകള് റേഡിയോ ശ്രോതാവാണ്. അവളെ റേഡിയോ പാടിപ്പോയപ്പോ ഇപ്പൊ അവളെ മകള് അവൾക്ക് റേഡിയോ പുതിയത് വാങ്ങിക്കൊണ്ട് കൊടുത്തു. അവളും കേൾക്കുന്ന ആളാണ്.
0: അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്നിപ്പോ പല പല മാധ്യമങ്ങളാണല്ലോ ഉള്ളത്, മറ്റേ സോഷ്യൽ മീഡിയ. ആ ഒരു കാലഘട്ടത്തിലും റേഡിയോ ഇത്ര സശ്രദ്ധം കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര അഭിനന്ദിക്കുന്നു.
1: പക്ഷെ എന്റെ കയ്യിൽ ടച്ചിന്റെ ഫോണൊന്നും ഇല്ല, ചെറിയ നോക്കിയയുടെ കുഞ്ഞു ഫോണാണ്. അപ്പൊ ആ ഫോണിൽ കൂടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ വിളിക്കും, മക്കൾ തിരിച്ചു വിളിക്കും, അത്ര കാര്യമുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും ഇല്ല.
0: പക്ഷെ നമുക്ക് റേഡിയോ ഉണ്ടല്ലോ, റേഡിയോ ഉണ്ടല്ലോ, റേഡിയോ കൂടി നമുക്ക് എന്തൊക്കെ കേൾക്കാം.
1: റേഡിയോ ഞാൻ 5 മണിക്ക് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അനന്തപുരി എഫ്എം പിടിച്ചു വെക്കും. അതിൽ ബൽഷീല പരിപാടി കേട്ട ഉടനെ സുഭാഷിതം മറ്റു പരിപാടികളെല്ലാം ഞാൻ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്.
0: ഓ സന്തോഷം.
1: പാട്ടുകൾ കൂടുതൽ കേൾക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ടെൻഷൻ എല്ലാം മാറും. അതുകൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കും.
0: ഒരു വലിയൊരു കാര്യമാണ് ഇപ്പം പറഞ്ഞത്. അതിന് സംഗീതം കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനെ കുറച്ചുകൂടെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാരും ടെൻഷനൊക്കെ ഉള്ള എല്ലാരും ഇങ്ങനെ പാട്ട് കേൾക്കണം എന്നാണല്ലേ നമുക്ക് പറയാനുള്ളത്. ഏത് ഓ അതെ ആ അവരൊക്കെ അവിടെ ഉണ്ടോ, കൂടെ ഉണ്ടോ?
1: ഇല്ല, കൂടെ രണ്ടുപേരും ഇല്ല. മൂത്ത മകൾ കടയ്ക്കല്, ഇളയ മകൾ ആറ്റിങ്ങൽ ഇളമ്പ എന്ന് പറയും, അവിടെയാണ്. എന്റെ മൂത്ത മകളുടെ കുട്ടി എന്റെ കൂടെ ഉണ്ട്.
0: അവളാണ്
1: കൂട്ടി, ഞാനും എന്റെ ഭർത്താവും എന്റെ കുട്ടിയാണ്.
0: ഓണമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ?
1: ഓണം കാല് വയ്യ എങ്കിലും ഓണമൊക്കെ എന്റെ മക്കളെല്ലാരും നല്ലപോലെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു.
0: അടിപൊളി അടിപൊളി
1: അടിപൊളിയായിട്ട്. അടുത്ത വർഷം ആഘോഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നല്ലതുപോലെ എന്റെ മക്കളും ചെറുമക്കളും എല്ലാവരും കൂടി ഒത്തുകൂടി ഓണം എല്ലാം കൂടി ആഘോഷിച്ചു.
0: സന്തോഷം അതറിയാൻ പറ്റിയതിൽ. ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് വേണ്ടുന്നത് ഓടയിൽ നിന്നുള്ള സിനിമയിൽ അമ്മേ അമ്മേ അമ്മേ നമ്മുടെ അമ്പിളി മാമാൻ എപ്പോൾ വരും. എന്റെ ഭർത്താവിന് ആ വലിയ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: തീർച്ചയായും തീർച്ചയായും.
1: എന്റെ പേര് കേശവൻ.
0: തീർച്ചയായും ആ പാട്ട് എന്തായാലും വെച്ചേരുന്നായിരിക്കും. ഇന്ന് ആകാശവാണിയിലേക്ക് വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി.

ഗായകൻ സൂരജ് സന്തോഷ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വലിയ തോതിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ കടുത്ത മാനസിക വേദന, ഒട്ടും തന്നെ അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, കടുത്ത ഏകാന്തത, വിഷാദരോഗം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴും ഒരാളെ ആത്മഹത്യാ ചിന്തയിലേക്ക് നയിച്ചേക്കാം. ഭാവിയിലെ ജീവിതം അസഹനീയമായി തോന്നുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്നതിലുപരി തങ്ങളുടെ കടുത്ത വേദനയ്ക്കൊരു ശമനം കണ്ടെത്തുക എന്ന ചിന്തയാണ് പലപ്പോഴും ആത്മഹത്യാ ചിന്ത ഉള്ളവരിൽ കാണാൻ സാധിക്കുക. ആത്മഹത്യാ പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ?
2: 2003 സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കപ്പെട്ടു തുടങ്ങുന്നു. ലോക ആത്മഹത്യാ പ്രതിരോധ ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും ലോക മാനസികാരോഗ്യ ഫെഡറേഷനും സംയുക്തമായാണ് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും അതാത് വിഷയത്തെ പ്രസക്തമായിട്ടുള്ള സന്ദേശവാചകങ്ങൾ അതിന്റെ പ്രധാന തലവാചകമായി സ്വീകരിക്കപ്പെടാറുമുണ്ട്. ഈ 2026 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ സന്ദേശവാചകം ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാതങ്ങൾ മാറ്റാം, സംഭാഷണം ആരംഭിക്കാം എന്നുള്ളതാണ്. ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ്, സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എന്നുള്ളതാണ്. അപ്പൊ ആത്മഹത്യ ഒരു ഗോപ്യമാക്കി വെക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരു പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ്, അതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുകയും ഇത് പ്രതിരോധിക്കാൻ വേണ്ടി മനസ്സ് തുറന്നുള്ള സംസാരം ഓരോ തലത്തിലും ആവശ്യമാണ് എന്നും ജനങ്ങളെ

0: ബോധ്യപ്പെടുത്തുകയാണ് ഈ വർഷത്തെ ഈ ദിനാചരണം ഉദ്ദേശിക്കുന്നത്.
1: സർ, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഏറെ മുന്നിലാണെങ്കിലും ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ പരിശോധിച്ചാൽ വളരെ ഉയർന്ന തോതിലാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 10,865 ആത്മഹത്യകളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആദ്യത്തെ 5 എണ്ണത്തിൽ ഒന്നായിട്ട് തന്നെ വരും. പക്ഷെ 2023 കണക്ക് പരിശോധിച്ചാൽ 10,972 ആത്മഹത്യകളാണ് നടന്നിരിക്കുന്നത്. ഏകദേശം ഒരു 100 ചില്ലുവാനം ആത്മഹത്യകളുടെ ഒരു കുറവ് ഒരു വർഷം കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആത്മഹത്യകളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം. അതിൽ തന്നെ ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗം, ഡിപ്രഷൻ, ഇതാണ് ആത്മഹത്യയുടെ ഏറ്റവും പ്രധാന കാരണം. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലെ ജലദോഷമാണ് വിഷാദരോഗം. അത്രയ്ക്ക് വ്യാപകമായി അത് ഉണ്ട്. സ്ത്രീകളിൽ 20% പേർക്കും പുരുഷന്മാരിൽ 10% പേർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം വന്നുപെടുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗമാണ് ലോകവ്യാപകമായി കാണപ്പെടുന്ന ആത്മഹത്യയുടെ ഏറ്റവും സാധാരണവും ഏറ്റവും തടയാൻ സാധിക്കുന്നതുമായ കാരണം എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ വിഷാദം പലപ്പോഴും ഒരു മാനസികാരോഗ്യ പ്രശ്നമായി തിരിച്ചറിയപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം, സാധാരണ മാനസിക രോഗം എന്ന് കേൾക്കുമ്പോൾ ആൾ അക്രമാസക്തനാകുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിലെ ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിൽ തെളിയുന്നത്. പക്ഷെ വിഷാദരോഗത്തിൽ അക്രമാസക്തനാകുന്നില്ല എന്ന് മാത്രമല്ല, ആൾ നിശബ്ദനാകുകയാണ്, ഉൾവലിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതക്കുറവ്, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യാ പ്രവണത, ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ അത് ചികിത്സ ആവശ്യമുള്ള വിഷാദരോഗമാണെന്ന് കരുതാം. ഇതോടൊപ്പം വേറെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യയ്ക്ക് വഴിതെളിക്കുന്നുണ്ട്. സംശയരോഗം അഥവാ ഡെലൂഷണൽ ഡിസോർഡർ, ഉന്മാദ വിഷാദരോഗം അഥവാ ബൈപോളാർ ഡിസോർഡർ, ചിത്തഭ്രമം അഥവാ സ്കിറ്റ്സോഫ്രീനിയ, അതുപോലെ ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വരുന്ന പൊരുത്തപ്പെടൽ പ്രശ്നങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ്, മദ്യവും ലഹരി വസ്തുക്കളും അമിതമായി ഉപയോഗിച്ചതിന് അടിമപ്പെടുന്ന അവസ്ഥ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, അതുപോലെ ആധുനിക കാലത്ത് ഡിജിറ്റൽ അടിമത്വവും, ആ ഡിജിറ്റൽ ഉപയോഗം സാധ്യമാകാതെ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നൊരു എടുത്തുചാട്ട സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആത്മഹത്യകളും, ഇതോടൊപ്പം തന്നെ സാമ്പത്തിക ആസൂത്രണമില്ലായ്മ ആത്മഹത്യകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത് പലപ്പോഴും പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പുകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് തൊട്ട് അമിതമായി ധനം ചെലവാക്കി ആഡംബര ജീവിതം, സ്വന്തം വരുമാനത്തിന് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ, ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ആത്മഹത്യകൾക്ക് കാരണമായേക്കാം. ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള വേദനാജനകമായതും ചിലപ്പോൾ ചികിത്സയ്ക്ക് പൂർണ്ണമായി വഴങ്ങാത്തതുമായ രോഗാവസ്ഥകൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാം. കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യമാണ് ആത്മഹത്യയുടെ മറ്റൊരു പ്രധാന ഘടകം. ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, വിവാഹേതര ബന്ധങ്ങൾ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയത്തിലെ വിടവുകൾ, ഇങ്ങനെയുള്ള പല ബഹുമുഖമായ കാരണങ്ങൾ ഈ ആത്മഹത്യകൾക്ക് പുറകിലുണ്ട് എന്നുള്ളതാണ് സത്യം.
1: സർ, അതുപോലെ തന്നെ ഒരാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ആത്മഹത്യാ ചിന്തകൾ അയാളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും തിരിച്ചറിയാൻ സാധിക്കത്തക്ക വിധം എന്തെങ്കിലും ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിക്കുമോ?
0: ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ പൊടുന്നനെ ഒരു മാറ്റം വന്നാൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. എല്ലാവരോടും നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന, വളരെ ഉന്മേഷവാനായി കാണപ്പെട്ടിരുന്ന, ജോലിയിൽ കാര്യക്ഷമതയുണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഉൾവലിയുന്നു, സുഹൃത്തുക്കളോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു, ജോലിക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാലയത്തിൽ വരാൻ താല്പര്യം കാണിക്കുന്നില്ല, പഴയതുപോലെ ആളുകളോട് സംസാരിക്കുന്നില്ല, അയാളുടെ ഉറക്കം ക്രമം തെറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കളിക്കാൻ പോകാനോ മുൻപ് ആസ്വദിച്ചിരുന്നതുമായ കാര്യങ്ങൾക്കൊന്നും താല്പര്യം കാണിക്കുന്നില്ല, ഇതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആത്മഹത്യാ ചിന്തകളുണ്ടോ എന്ന സംശയം ജനിപ്പിക്കേണ്ട ആദ്യ ഘടകം. ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇടപെടലുണ്ട്. ഇതിനെ നമ്മൾ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. അത് ബന്ധുക്കൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, അധ്യാപകർക്ക് ചെയ്യാം, സഹപാഠികൾക്ക് ചെയ്യാം, സഹപ്രവർത്തകർക്ക് തൊഴിലിടങ്ങളിൽ ചെയ്യാം. 5 ചെറിയ സ്റ്റെപ്പുകളുള്ളൊരു പ്രക്രിയയാണ്. ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന, അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്ന വ്യക്തിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് അന്വേഷിക്കുകയാണ് ആദ്യത്തെ പടി. അയാൾ ഇങ്ങോട്ട് വന്ന് പറയും എന്ന് കരുതിയിരിക്കാതെ അങ്ങോട്ട്

0: ചെന്ന് അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് അന്വേഷിക്കുക സ്നേഹപൂർവ്വം. ഇതാണ് ആദ്യ പടി. രണ്ട്, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെ ക്ഷമയോടെ, ഒരു മുൻവിധികളുമില്ലാതെ, അയാളെ തടസ്സപ്പെടുത്താതെ, കുറ്റപ്പെടുത്താതെ, അയാളുടെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിക്കാതെ, അയാളെ പരിഹസിക്കാതെ, ക്ഷമാപൂർവം അവസാനം വരെ കേൾക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്, ഒരുപക്ഷെ അയാളെ കേട്ട് കഴിയുമ്പോൾ ചില തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അയാൾ മരിക്കണം എന്ന ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ശരിയായ വിവരം പകർന്നു കൊടുത്ത് അയാളുടെ തെറ്റിദ്ധാരണയെ തിരുത്തുക. ഇനി അതല്ല, വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ആത്മഹത്യാ ചിന്ത വരുന്നതെങ്കിൽ റീഅഷുറൻസ് അല്ലെങ്കിൽ ആശ്വാസം പകരൽ എന്ന് പറയും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ടാകും വിധം ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നൊരു ആശ്വാസവചനമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ ഈ ആത്മഹത്യാ ചിന്തയിൽ നിന്ന് പുറകോട്ട് പോകും. എന്നിട്ടും ആ പ്രശ്നം മാറുന്നില്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. എൻകറേജ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് ചികിത്സയിലൂടെ ഈ പ്രശ്നപരിഹാരം കാണാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എൻകറേജ് സോഷ്യൽ സപ്പോർട്ട്. ആത്മഹത്യാ പ്രവണതയുള്ളൊരു വ്യക്തി ഒറ്റപ്പെട്ടു പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. കുടുംബാംഗങ്ങളും സഹപാഠികളും സുഹൃത്തുക്കളും അയൽവാസികളും പൊതുസമൂഹം മൊത്തത്തിലും അയാൾ ഒറ്റപ്പെട്ടു പോകാതെ സംരക്ഷിക്കണം. അയാളോടൊപ്പം ഇരിക്കണം, അയാളെ കേൾക്കണം, അയാളോട് സംസാരിക്കണം. അയാൾ ഒറ്റയ്ക്കായി പോകുന്നൊരു സാഹചര്യം ആ ചികിത്സയിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുന്നതുവരെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആദ്യം തന്നെ ഈ ആത്മഹത്യാ പ്രവണത തിരിച്ചറിഞ്ഞ് ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും.
1: സർ, ഈ കുട്ടികളിലും കൗമാരക്കാരിലും ഇന്ന് ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായാണ് കാണുന്നത്. ഈ ഒരു വിഷയത്തെ മുൻനിർത്തി ഒന്ന് ചോദിച്ചോട്ടെ, ആത്മഹത്യയെ അതിജീവിക്കാൻ കുട്ടികളെ എങ്ങനെയാണ് പ്രാപ്തരാക്കേണ്ടത്? അതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യ ഒട്ടാകെ 14,488 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. 2023 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 13,892 വിദ്യാർത്ഥി ആത്മഹത്യകളുടെ എണ്ണം. അതായത് ഒറ്റ വർഷം കൊണ്ട് 4.3% വർദ്ധനവ് ഈ വിദ്യാർത്ഥി ആത്മഹത്യകളിൽ സംഭവിക്കുകയാണ്. ഇതിൻ്റെ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഒന്ന്, അമിതമായ മത്സരത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ വളർത്തൽ സമ്പ്രദായമാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് കരുതാം. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ആത്മഹത്യ വളരെ കുറവുള്ള പല രാഷ്ട്രങ്ങളും നോക്കിയാൽ എല്ലാ തൊഴിൽ മേഖലകൾക്കും തുല്യമായ ഒരു ആദരം കിട്ടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ചില പ്രത്യേക തൊഴിൽ മേഖലകൾക്ക് അമിതമായ ഒരു പ്രാധാന്യവും അമിതമായ ആദരവും കിട്ടുന്നു. ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകുക. അപ്പോൾ ഇതിനൊക്കെ വളരെ തീവ്രമായ മത്സര പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ അവരുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ സഫലമാക്കാൻ ശ്രമിക്കുന്നു. അവരെ കൊണ്ട് താങ്ങാനാകാത്ത പാഠ്യ സമ്മർദ്ദം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ്. ഇത് മാറ്റിവെച്ചുകൊണ്ട് കുട്ടികളുടെ നൈസർഗികമായ സിദ്ധികൾ, അവരുടെ ജന്മസിദ്ധമായ വാസനകൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിപോഷിപ്പിക്കാനും ആ സിദ്ധികൾ ഉപയോഗിച്ച് ഉപജീവനം കഴിക്കാനുള്ളൊരു മാർഗത്തിലേക്ക് അവരെ വഴിതിരിച്ചു വിടാനുമുള്ളൊരു കരിയർ ഗൈഡൻസ് ആണ് മാതാപിതാക്കളും അധ്യാപകരും ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തെ കാര്യം, അറിഞ്ഞോ അറിയാതെയോ കുട്ടികളെ താരതമ്യം ചെയ്യുന്നൊരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളിൽ നിലവിലുണ്ട്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സൗന്ദര്യത്തിൻ്റെയോ സ്മാർട്ട്നെസ്സിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒക്കെ ഈ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നത് വീട്ടിലും അയൽ വീടുകളിലും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇത് കുട്ടികൾ കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും താരതമ്യ സ്വഭാവം അവസാനിക്കും. പക്ഷെ ആ ഘട്ടം എത്തുമ്പോൾ ഈ വിദ്യാർത്ഥികൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും സുഹൃത്തുക്കൾ ഇടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് അവരുടെ ജീവിതം എത്ര മനോഹരമാണ്, എൻ്റെ ജീവിതം നിറംകെട്ടതായി പോയല്ലോ എന്ന് കരുതി വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം. സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ പ്രദർശനാത്മകത, ഇതിന് അമിതമായ പ്രാധാന്യം നൽകുക. ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഇതൊക്കെ പ്രദർശിപ്പിച്ച് നടക്കുന്നതാണ് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊരു ധാരണ മനസ്സിൽ വരിക വഴി നമുക്ക് സാമ്പത്തികമായി കഴിയില്ലെങ്കിൽ പോലും ഇത്തരം സംഗതികൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് പലപ്പോഴും ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിക്കുന്നൊരു അവസ്ഥ വരും. ഇങ്ങനെ ഇതോടൊപ്പം തന്നെ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ഈ വിദ്യാർത്ഥി ആത്മഹത്യകൾക്ക് പ്രധാനപ്പെട്ട കാരണമാണ്. മാതാപിതാക്കളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, വീട്ടിൽ നമ്മുടെ സിബ്ലിങ്സുമായിട്ട് കൂടപ്പിറപ്പുകളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, ഒരുപക്ഷെ പ്രണയബന്ധം പോലെയുള്ള കാര്യങ്ങൾ അത് ഒരു പാകതയില്ലാത്ത രീതിയിൽ അത്തരം സംഗതികളിലേക്ക് എടുത്തു ചാടി

0: അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ. ഇതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അമിതമായ ഡിജിറ്റൽ ഉപയോഗവും, അത് പൊതുവെ കുട്ടികളിൽ ഒരു എടുത്തുചാട്ട സ്വഭാവം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു 30 കൊല്ലം മുമ്പുള്ള കൗമാരപ്രായക്കാർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. സിനിമ കാണണമെങ്കിലും, ഭക്ഷണം കഴിക്കണമെങ്കിലും, ആരോടെങ്കിലും ആശയവിനിമയം ചെയ്യണമെങ്കിലും, ഈ ഡിജിറ്റൽ യുഗത്തിൽ നിമിഷാർത്ഥം കൊണ്ട് ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ നടക്കാതെ വരാമെന്ന സാധ്യതയുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എടുത്തുചാടിയുള്ള പ്രതികരണങ്ങൾ, അതൊരുപക്ഷെ സ്വന്തം ജീവൻ എടുത്തുകൊണ്ടോ മറ്റൊരാളുടെ ജീവിതം എടുത്തുകൊണ്ടോ ആയിരിക്കാം നടക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങൾ ഈ വിദ്യാർത്ഥി ആത്മഹത്യകളുടെ പുറകിലുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ കണ്ടെത്തി അതിനെ പരമാവധി പരിപോഷിപ്പിക്കാൻ അവസരം കൊടുക്കുക, കുട്ടികളെ ഒരു കാരണവശാലും പരസ്പരം താരതമ്യം ചെയ്യാതിരിക്കുക, സാമ്പത്തികമായ സൗകര്യങ്ങളുടെ പ്രദർശനാത്മകത നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക, അതോടൊപ്പം തുറന്ന് സംസാരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക. സ്കൂളിൽ പോകുന്ന ആദ്യ ദിനം തൊട്ട് ജീവിതാന്ത്യം വരെ മാതാപിതാക്കളുമായി ദിവസേന 1 മണിക്കൂറെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളൊരു ക്വാളിറ്റി ടൈം വീട്ടിൽ ഒരുക്കി കൊടുക്കുക. ഇതിലൂടെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ വിഷയവും തുടക്കത്തിൽ അറിയാനും അവിടെ ഇടപെടാനും മാതാപിതാക്കൾക്ക് സാധിക്കുന്നു. എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിൽ ഫലപ്രദമായി ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടുക വഴി അവരെ ആത്മഹത്യകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നു.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ സ്വാഗതം കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക്. ഇപ്പോൾ മുതൽ ഒരു മണിക്കൂർ നമുക്ക് ഈ പരിപാടിയിലൂടെ സംസാരിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ അനന്തപുരി FM-ന്റെ സ്ഥിരം ശ്രോതാക്കൾക്കറിയാം. എങ്കിലും ഈ പരിപാടി പുതിയതായി കേൾക്കുന്നവർക്കായി നമ്പറുകൾ പറയാം. 9495964321, അല്ലെങ്കിൽ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അപ്പോൾ വിളിക്കുക, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുക. ഇതാ ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ഏത് പാട്ടാണ് വേണ്ടത്?
1: നമസ്കാരം മാഡം, ഞാൻ കാഞ്ഞിരംകുളം നെല്ലിക്കാക്കുഴിയിൽ നിന്ന് മുരളികുമാർ.
0: മുരളികുമാർ,
1: അതെ,
0: കാഞ്ഞിരംകുളം അല്ലേ?
1: അതെ അതെ, കാഞ്ഞിരംകുളം നെല്ലിക്കാക്കുഴി.
0: ആ, ഏത് പാട്ടാ വേണ്ടതെന്ന് പറയാവോ?
1: ഇച്ചിരി പഴയ സിനിമയാണ് അത്, തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതില് ദീപ പ്രദക്ഷിണം കഴിഞ്ഞോ സഖി എന്നുള്ള പാട്ടാണ് എനിക്ക്.
0: യേശുദാസ് പാടിയതല്ലേ?
1: ആ, യേശുദാസ് പാടിയത്. അത് സാധാരണ റേഡിയോയിൽ ഞാൻ ഇടയ്ക്കൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ, പെട്ടെന്ന് ഓർമ്മയിൽ വന്നതുകൊണ്ട്.
0: ആ, നന്നായി. രചനയും സംഗീതവും അറിയാവോ?
1: അത് രചന APഗോപാലൻ.
0: അതെ.
1: സംഗീതം സിയാ സാഹിബ് അല്ലേ?
0: സിയാ വഹാബ്. അതെ,
1: ആ പാട്ടാണ് എനിക്ക് കേൾക്കാൻ.
0: ശരി, തീർച്ചയായിട്ടും വെച്ചു തരാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാഞ്ഞിരംകുളത്ത്?
1: പ്രത്യേകിച്ചൊന്നുമില്ല, ഓണമൊക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ചു.
0: ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി എങ്കിലും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഓണത്തിന് ഏറ്റവും മറക്കാനാവാത്ത എന്ത് സംഭവമാണ് ജീവിതത്തിൽ ഉണ്ടായത്? നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നേ
1: ജീവിതത്തിൽ ഓർത്തു വയ്ക്കാനെന്ന് പറഞ്ഞാൽ
0: ഈ ഓണത്തിന്. ഈ ഓണത്തിന്,
1: ആ ഓണത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ തിരുവനന്തപുരത്തെ ഓണാഘോഷ പരിപാടികൾ കണ്ടു, അത് തന്നെയാണ് പ്രധാനമായിട്ടും എന്റെ മനസ്സിൽ സംഗ്രഹിക്കുന്നത്.
0: എല്ലാ വർഷവും വരാറുണ്ടോ?
1: ആ, മിക്കവാറും സൗകര്യമുള്ള പോലെ ഇപ്രാവശ്യം എന്തായാലും ഉണ്ടായിരുന്നു, കണ്ടു ആസ്വദിച്ചു.
0: അപ്പൊ അത് തന്നെ മറക്കാനാവാത്തതല്ലേ?
1: അതെ, ഇപ്പൊ ഓണാഘോഷത്തുമായിട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യമാണ് എന്റെ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് ഓടി വന്നത്.
0: ശരി, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
1: പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ്.
0: ശരി,
1: മാഡത്തിന്.
0: ഓ ശരി, ഒരുപാട് നന്ദി. അപ്പോ പാട്ട് കേൾക്കാം. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
4: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
5: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
6: ഹലോ.
7: ഹലോ.

0: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
1: എന്റെ പേര് ബിജു.
0: ബിജു,
1: ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ എന്നാ വിളിക്കുന്നത്.
0: കൊല്ലം കടയ്ക്കൽ, ഏത് പാട്ടാ വേണ്ടത്?
1: എങ്ങനെ നീ മറക്കും എന്ന ഫിലിമിലെ ദേവദാരു പൂത്ത്
0: യേശുദാസ് പാടിയതല്ലേ?
1: യേശുദാസ് പാടിയത്.
0: ഈ പാട്ടിന്റെ രചന ചുനക്കര രാമൻകുട്ടിയാണ്, സംഗീതം ശ്യാം. അറിയാമായിരുന്നല്ലോ അല്ലേ? വളരെ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണല്ലോ ഇത്.
1: എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ നമ്മള് കടകിൽ എന്ത് ഒരു പ്രശാന്തൻ, ആറ്റിങ്ങൽ തിനവിള എന്ന ശത്രുഘ്നൻ, പിന്നെ അവരെ ഫാമിലി എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കും.
0: ശരി, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
1: അല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. പാട്ട്
0: വെച്ചുതരാം കേട്ടോ.
1: വേറെ വിശേഷം? ഓക്കെ, ശരി.
0: സുഹൃത്തുക്കൾക്കായി സമർപ്പിച്ച ബിജു, കൊല്ലം കടക്കലിൽ നിന്നുള്ള ബിജു അല്ലെ, സുഹൃത്തുക്കൾക്കായി സമർപ്പിക്കുന്ന പാട്ട് ദേവദാരു പൂത്തു എന്നുള്ള പാട്ട് കേട്ടോ.
1: ഓക്കെ.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ഹലോ.
4: ഹലോ,
3: നമസ്കാരം. കാതിൽ ഒരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
4: നമസ്കാരം.
3: സുനിൽ, ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്ക് വിച്ചു തിരുമല കെ ജെ ജയ് സർപ്പം വാടക വീടൊഴിഞ്ഞു.
3: ആ, പി സുശീല പാടിയതല്ലേ?
4: അതെ.
3: വെച്ചേരാം. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ പാട്ട്?
4: വിശേഷങ്ങളുണ്ട് മാഡം.
3: പറയൂ.
4: ഞാൻ പട്ട സെന്റ് മേരി സ്കൂളിലെടുത്ത് ഹോം നേഴ്സ് ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ട് വിളിക്കാറും ചോദിക്കാറും ഉണ്ടായിരുന്നു. ഞാൻ നോക്കുന്ന സാർ 31st മരണപ്പെട്ടു. അപ്പം അവിടെ ഇപ്പോ ഞാൻ വീട്ടിൽ വന്നു. ഇനി 16 വരുന്നത് വരുന്ന ഞായറാഴ്ചയാണ്. അപ്പൊ സാറിന് വേണ്ടിയാണ് ഈ പാട്ട് ചോദിക്കുന്നത്. ഞാൻ 4 വർഷം കൂടെ അവിടെ നിൽക്കുകയായിരുന്നു സെന്റ് മേരി സ്കൂളിനടുത്ത് പട്ടം.
3: മനസ്സിലായി.
4: എനിക്ക് ഭാര്യ, 3 മക്കൾ, 3 കൊച്ചുമക്കൾ. ഇപ്പൊ ഭാര്യക്കും രണ്ടാമത്തെ മകൾക്കും പനിയൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പൊ വീട്ടിലുണ്ട്.
3: കുട്ടികൾ പഠിക്കുകയാണോ?
4: എല്ലാ കൊച്ചുമക്കൾ 6, 4, 3 ഒക്കെ പഠിക്കുന്നു.
3: സ്കൂൾ തുറന്നല്ലോ. ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധി കഴിഞ്ഞു. സ്കൂൾ തുറന്നിരിക്കുകയല്ലേ ഇപ്പൊ?
4: കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ മോഡ മകൻ പോകുന്നില്ല, സ്കൂളിൽ കൊണ്ടുവിടുന്നില്ല. അവൻ നേമ സ്കൂളിലാണ് പഠിക്കുന്നത്.
3: പനി കഴിഞ്ഞിട്ടില്ല അല്ലേ?
4: ഇല്ല ഇല്ല, പനി മാറില്ല. അവന്റെ അമ്മയ്ക്കും എന്റെ ഭാര്യയ്ക്കും പനി.
3: എന്തായാലും നല്ല
4: ഇവിടെ വന്നു. ഇനി രാവിലെ ഞാൻ ഇനി പട്ടത്ത് പോകും. അവിടെ ബലിയൊക്കെ നടക്കുന്നുണ്ട്. 16, അതായത് വരുന്ന ഞായറാഴ്ച ഒഴുക്കുന്നത്.
3: ചടങ്ങുകളൊക്കെ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളല്ലേ?
4: പോകുന്നേ ഉള്ളു. അപ്പൊ ഞാൻ അവിടെ പോകും. രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് ഇവർക്ക് വയ്യാത്തത് ഞാൻ ഇനി വരുന്നതാ.
3: എന്തായാലും കുട്ടികൾക്കും ഭാര്യയ്ക്കും ഒക്കെ പെട്ടെന്ന് അസുഖം ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
4: അതെ.
3: അതോടൊപ്പം
4: മരിച്ച സാറിന് വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നത്.
3: ശരി ശരി. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
4: ഭാര്യ ഉണ്ട്, MG കോളേജ് പ്രൊഫസറായിരുന്നു. 3 മക്കൾ അമേരിക്കയിൽ. അവരിപ്പോ ഇവിടെ ഉണ്ട്. 16 കഴിയുമ്പോ അവരൊക്കെ പോകും. അടുത്തിന് ഞാൻ വീണ്ടും വേറെ എവിടെയെങ്കിലും നല്ല വീടുകളിൽ ഞാൻ നിൽക്കും. എന്നെ ഒരു സൈഡ് പോയതിലായിപ്പോയി ആ വീട്. ആ സാറ് മരിച്ചത്.
3: അതെ, ഒരുപാട് അടുപ്പമുള്ളവർ നമ്മെ വിട്ടു പോകുമ്പോ അങ്ങനെ തന്നെയല്ലേ.
4: മേഡത്തിന്റെ ഐശ്വര്യ.
3: എന്റെ പേര് സജി ദേവി എന്നാണ്.
4: സജിദേവ് നല്ല പഴയ പാട്ടുകളൊക്കെ കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
3: ഓ, താങ്ക് യു, താങ്ക് യു. നമുക്ക് പാട്ട്
4: കേട്ടാലോ? ഞാനും സാറും കൂടെ അവിടെ റേഡിയോ വെച്ചോണ്ടിരിക്കുമ്പോ എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. സജിദേവി എപ്പോഴും നല്ല പഴയ പാട്ടുകളാണ്.
3: ഒരുപാട് നന്ദിയുണ്ട്. കൊടുക്കുന്ന പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോ വലിയ സന്തോഷമാണ്.
4: എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ പഴയ പാട്ടിന്റെ ആളാണ്.
3: ഓ, ശരി ശരി
4: ശരി. ഇനി ഒരുപാട് വിളിക്കാതിരിക്കല്ലേ?
3: അതെ അതെ, ഒരുപാട് പേര് വിളിക്കുകയാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കാം. സർപ്പം എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയത്.
4: ഓക്കെ, താങ്ക് യു.
3: ഓക്കെ.

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
5: നമസ്കാരം, ഞാൻ ശ്രീധരൻ, ചൊവ്വരയാണ്.
4: ചൊവ്വര, വിഴിഞ്ഞം ചൊവ്വരയല്ലേ?
5: അതെ അതെ.
4: ആ, ഏത് പാട്ടാ വേണ്ടത് സാറിന്?
5: എനിക്ക് അഗ്നിശരം എന്ന ചിത്രത്തിലെ ഇതൊന്നു വന്നു സ്നേഹത്തിൻ പൂപ്പാലി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
4: യേശുദാസ് പാടിയതല്ലേ?
5: അതെ, യേശുദാസ് പാടിയത്.
4: രചനയും സംഗീതവും അറിയാവോ?
5: എസ് കെ തമ്പി, എം കെ അർജുനൻ.
4: അതെ. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ രചനയും എം കെ അർജുനന്റെ സംഗീതവുമാണ് ഈ പാട്ട്. ഇനി ചൊവ്വരിൽ എന്താ വിശേഷം എന്ന് പറയൂ.
5: എനിക്ക് കൊച്ചുമോളുടെ ബർത്ത്ഡേ കഴിഞ്ഞു.
4: ഇന്നായിരുന്നോ? ഇന്നാണോ ബർത്ത്ഡേ?
5: അല്ല, അത് കഴിഞ്ഞു.
4: കഴിഞ്ഞു പോയില്ലേ?
5: അപ്പൊ ഇത് റെക്കോർഡ് ചെയ്ത് അവര് സ്കൂളിൽ നിന്ന് വരുമ്പോ കേൾപ്പിക്കണം.
4: ഓ, ഈ ഫോണിൽ റെക്കോർഡ് ചെയ്ത് മോളെ കേൾപ്പിക്കണം അല്ലേ?
5: വേറെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ.
4: അത് നന്നായി. അപ്പൊ മോൾക്ക് വിശ്വാസം ഇല്ല അല്ലേ?
5: അതെങ്ങനെ, വലിയ നിർബന്ധം.
4: പക്ഷെ കേൾക്കുമ്പോ വലിയ സന്തോഷമാവായിരിക്കും.
5: പിന്നെ ഞാൻ സംസാരിക്കണമൊക്കെ അവര് കേൾക്കുന്നുണ്ട്.
4: അതെ. മോളുടെ പേരെന്താ? അത് പറഞ്ഞില്ലല്ലോ. മോളുടെ പേര്, ഈ ബർത്ത്ഡേ കാരിയുടെ പേരെന്താ?
5: നൈസ മരിയ ശ്യാം.
4: നൈസ മരിയ ശ്യാം. എത്രാം ക്ലാസ്സിലാ?
5: രണ്ടാം ക്ലാസ്സില്.
4: നമ്മൾ
5: അമ്മൂസ് എന്നാ വിളിക്കുന്നത്.
4: ഓ, വീട്ടിൽ വിളിക്കുന്ന അമ്മൂസ് എന്നല്ലേ? മിടുക്കിയാണോ? പക്ഷെ ഇപ്പൊ എന്താ, സ്കൂളിൽ നിന്ന് വന്നില്ലേ?
5: ഇല്ല, ഇങ്ങ എത്തിയില്ല.
4: ഓ, എത്തിയിരുന്നെങ്കിൽ എനിക്ക് സംസാരിക്കായിരുന്നു. നേരിട്ട് തന്നെ ആശംസ പറയാമായിരുന്നു.
5: പക്ഷേ അതിന് നടക്കത്തില്ല. ഞാൻ തൊട്ടടുത്ത് കടയിലായിരിക്കും. വീടും ഒരു 15 മീറ്ററിന്റെ
4: വ്യത്യാസം.
5: ഒരു പ്രാവശ്യം വിളിച്ചു.
4: അതെ, എപ്പോഴെങ്കിലും സംസാരിക്കാം അല്ലേ? അതെ അതെ. അപ്പോ കൊച്ചുമോൾക്ക് പിറന്നാൾ ആശംസകൾ കഴിഞ്ഞു പോയെങ്കിലും നേരുകയാണ്. എല്ലാ ഐശ്വര്യവും ഈശ്വരം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഹലോ.
4: ഹലോ.
3: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
4: എന്റെ പേര് വസന്ത.
3: വസന്ത, എവിടുന്നാ വിളിക്കുന്നേ?
4: ബാലരാമപുരത്തു നിന്ന്.
3: ഏത് പാട്ടാണ് വേണ്ടത്?
4: എനിക്ക് ചെമ്പരത്തിയിലുള്ള അയ്യപ്പന്റെ പാട്ട് വേണം.
3: ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, ആ പാട്ടല്ലേ? യേശുദാസ് സംഘവും പാടി. എന്താ?
4: ഈ മാസം 20-ാം തീയതി ശബരിമല പോവുകയാണ്.
3: ആണോ? ഇപ്പൊ വ്രതത്തിലാണോ?
4: വ്രതത്തിലാണ്.
3: ആദ്യമായിട്ടാണോ പോകുന്നത് അതോ മുമ്പ് പോയിട്ടുണ്ടോ? കന്നിമല അല്ലേ? അപ്പൊ 41 ദിവസത്തെ വ്രതം ഉണ്ടോ?
4: 21 ദിവസം.
3: പിന്നെ എന്തുണ്ട് വിശേഷം?
4: രണ്ടുപേരുണ്ട്, ശാന്ത, ശിരോജന.
3: ചേച്ചിമാരും കൂടെ വരുന്നുണ്ടോ?
4: അനീഷും ദേവനന്ദ പിള്ളേരും.
3: ഇത്രയും പേരും ശബരിമലക്ക് വരുന്നുണ്ടോ?
4: നമ്മൾ 5 പേരും പോകാം.
3: 5. അപ്പൊ ഈ പാട്ട് അവർക്കൊക്കെ കൂടി സമർപ്പിക്കുകയാണല്ലേ?
4: എല്ലാവർക്കും വേണ്ടി.
3: ഒരു ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഈ പാട്ട് സീൻ കണ്ടിട്ടുണ്ടോ?
4: പാട്ട് കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ടില്ല. അതുപോലെ
3: ഈ പാട്ടിലെ മുഴുവനും ദൃശ്യങ്ങളും കണ്ടാൽ അറിയാം നമുക്ക് എങ്ങനെയാണ് ശബരിമലയിൽ പോകുന്നതും ഇരുമുടി കെട്ടുന്നതും കെട്ട് കെട്ടുന്നതും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും പറ്റുമ്പോൾ കണ്ടു നോക്കണം കേട്ടോ.
4: ശരി.
3: അപ്പോ ഈ പാട്ട് വെച്ചു തരാം. യേശുദാസും സംഘവും പാടിയതാണ്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം. ചെമ്പരത്തി എന്ന ചിത്രത്തിലേത് കേട്ടോളൂ.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
1: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
3: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്? കടയ്ക്കൽ മങ്കാട്. ഈ കടയ്ക്കൽ മങ്കാട് എവിടെയാ?
4: കൊല്ലം ജില്ലയാണ്.
3: കൊല്ലം ജില്ലയാണ്. ആഹാ,
4: കൊല്ലം ജില്ലയുടെ തിരുവനന്തപുരം ജില്ല തീർന്ന് അടുത്ത് കിടക്കുന്ന.
3: അതെ അതെ. ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്കിന്ന് മമ്മൂട്ടിയുടെ ഒരു സിനിമ മണിയറ എന്ന ചിത്രത്തില് മിഴിയണം ഞാൻ.
3: ഓ, അത് വെച്ചേരാ പാട്ടുണ്ട്.
4: അത് നമ്മുടെ അനന്തപുരിയില് കേട്ടിട്ടേ ഇല്ല. കൊറേ പെരുമാളാണ് കേട്ടെങ്കിലും.
3: ആ, മണിയറയിലെ മറ്റു വിഫലം വിഫലം ആ പാട്ടൊക്കെ കൊടുക്കാറുണ്ട്, ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഇത് യേശുദാസും അമ്പിളിയും പാടിയതാണ് ഈ പാട്ട്. പി ഭാസ്കറിന്റെ വരികൾ, എ ടി ഉമറിന്റെ സംഗീതം.
4: അതെ അതെ. അപ്പോഴേ ഞാൻ നമ്മുടെ അനന്തപുരി ഇപ്പം നല്ല എന്താ പറയാ, പ്രോഗ്രാം നല്ല നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഒന്നിനൊന്ന് വെച്ച് ഞാൻ 5:50 മുതൽ കേൾക്കുന്ന ഒരു ശ്രോതാവാണ്.
3: അതെ, 5:48 സിഗ്നേച്ചർ ട്യൂൺ കൊടുക്കും. 5:50 വന്ദേ മാതരം പറയുന്നിടം തൊട്ട് കേൾക്കും അല്ലേ?
4: മാതരത്തോടെ പുതിയ പുതിയ രീതിയിലുള്ള വന്ദേ മാതരപ്പം മാറി പുതിയായിട്ട് വന്ന അതെല്ലാം തൊട്ട് ഇങ്ങനെ കേൾക്കും.
3: പിന്നെ രാത്രിയിൽ 11:05 വരെയും കേൾക്കും അല്ലേ?
4: രാത്രി ഒരു 9:30
3: കേൾക്കുള്ളൂ. ചലച്ചിത്രകാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ചോദിക്കാം, 10:30 നിശാസുരഭിയൊക്കെ ഉണ്ട്, നല്ല പാട്ടുകളല്ലേ?
4: അത് ചില ദിവസങ്ങളിലെ കേൾക്കാൻ പറ്റുള്ളൂ, നല്ല പാട്ടുകളാണ്, ചില ദിവസങ്ങളെ കേൾക്കുന്നുണ്ട്.
3: എന്തായാലും സന്തോഷം, പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം.
4: പ്രഭാത ഫേരിയൊക്കെ ഉള്ളത് നല്ല, അതുപോലെ പ്രാദേശിക വാർത്തയൊക്കെ നമുക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ നമസ്തേ അനന്തപുരി, എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്ന് വെച്ചോളൂ.
3: അതെ, വിഭവ സമൃദ്ധമാണ് നമസ്തേ അനന്തപുരി അല്ലേ?
4: ആ, നമസ്തേ അനന്തപുരി. നമസ്തേ അനന്തപുരി നല്ലൊരു നല്ലൊരു പരിപാടിയാണ്, എല്ലാം കൂടെ.
3: അതെ, അതാ ഞാൻ പറഞ്ഞ വിഭവ സമൃദ്ധമാണെന്ന്.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. രാവിലെ നല്ലൊരു ഒരു സദ്യ തന്നെയാണ്.
3: അതെ,
4: പല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും, അറിയാത്ത കാര്യങ്ങളും, ഗുഡ് ഇംഗ്ലീഷ് ആയാലും പലപല
3: വിഷയങ്ങളും.
4: 12:30 പ്രാദേശിക വാർത്തയും കൂടെ ഒന്ന് റിലേ കൊടുത്തിട്ട് കൊള്ളാമായിരുന്നു.
3: ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
4: ഓണമൊക്കെ നല്ല രീതിയിൽ.
3: തിരുവനന്തപുരത്ത് വന്നിരുന്നോ? കനകക്കുന്നിലെ പരിപാടികളൊക്കെ കണ്ടിരുന്നോ?
4: അവിടെ വരാൻ പറ്റത്തില്ല, നമ്മൾ കടയ്ക്കൽ സൃഷ്ടി നടക്കുന്നു, കടയ്ക്കലത് ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ഈ വർഷം വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല.
3: അപ്പൊ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ വീട്ടിലും.
4: സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി പോകാൻ തയ്യാറെടുക്കാണ്. പാലോട്
3: എന്നാ പോകുന്നേ? ഇന്ന് പോകാൻ തുടങ്ങുകയാണോ? അപ്പൊ വൈകുന്നേരം ഇപ്പൊ 4:30 ആയില്ലേ? അത് കഴിയുമ്പോ സന്ദർശകരെ അനുവദിക്കോ?
4: 5:00 കാണും. അല്ലെ, അവിടെ വീടുണ്ട്, എന്റെ ബന്ധുക്കളുടെ വീടുണ്ട് അവിടെ. നാളെ വരത്തില്ല. തമിഴ്നാട്ടിൽ വിരിയുന്നത് നമ്മുടെ കേരളത്തിൽ.
3: അതെ അതെ, അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പൊ പാട്ടിലേക്ക് കടന്നാലോ.
4: സന്തോഷം.
3: ഓ, എനിക്കും സന്തോഷം സംസാരിക്കാൻ സാധിച്ചാൽ, ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും റേഡിയോ സ്ഥിരമായി കേൾക്കുന്നു എന്ന് പറഞ്ഞു. എന്തോ
4: ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി, കാരണം ഇത് തയ്യൽ കട നടത്തുന്ന എല്ലാ ഒരുവിധപ്പെട്ട എല്ലാവരുടെ കടയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.
3: അതെ, ഈ തയ്യലിന്റെ ഏത് ജോലിയുടെയും വിരസത അകറ്റാൻ റേഡിയോ ഒരുപാട് സഹായിക്കും.
4: തീർച്ചയായിട്ടും. മറ്റ് ചാനൽ പ്രൈവറ്റ് ചാനൽസ് അല്ല, ആകാശവാണിയിൽ എല്ലാം കൂടെ വാർത്തകളും എല്ലാം പരിപാടികളും ഉള്ളതുകൊണ്ട് ആൾക്കാർ കേൾക്കാൻ തിരഞ്ഞെടുക്കും. എന്തായാലും ഒത്തിരി സന്തോഷം മാഡം.
3: ശരി, എനിക്കും സന്തോഷമുണ്ട്. പാട്ട് വെച്ചുതരാം. മണിയറ എന്ന ചിത്രത്തിൽ യേശുദാസും അമ്പിളിയും പാടിയ ഗാനം കേട്ടോളൂ. ശരി.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഹലോ, നമസ്കാരം. കാതിൽ ഒരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഹലോ, നമസ്കാരം.
2: ആരാ?
3: എന്റെ പേര് സന്തോഷ് കുമാർ, വട്ടിയൂർക്കാവിലാണ്
2: താമസിക്കുന്നത്. നമ്മുടെ അനന്തപുരിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഏത് പാട്ടാ വേണ്ടത്?
3: എന്റെ പൊന്നു തമ്പുരാൻ എന്ന സിനിമയിലെ സുഭഗ എന്നുള്ള പാട്ട്.
2: സുഭഗ, പാട്ടിന്റെ വിശദാംശങ്ങൾ അറിയാവോ?
3: ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വയലാറ് ഉദ്യോഗ പർവ്വം എന്നും പറഞ്ഞൊരു നാടകത്തിന് വേണ്ടി എഴുതിയ പാട്ടായിരുന്നു ആ പാട്ട്. പിന്നെ ഏറ്റിയാകു എന്റെ തമ്പുരാൻ എന്ന സിനിമയിൽ
2: ഉൾപ്പെടുത്തിയതായിരുന്നു.
3: അങ്ങനെ ഒരുപാട് ഈ പാട്ടുകൾ ഇങ്ങനെ ചലച്ചിത്ര ഗാനങ്ങളായിട്ട് മാറും. അതിലൊരു പാട്ടാണ്.
2: അതില്
3: മനോഹരമായിട്ടാണ് ആ വിശേഷണം, സുഫഗ എന്നുള്ള വിശേഷണം തന്നെ മനോഹരം. സുന്ദരി എന്നാണെന്ന് തോന്നുന്നു അർത്ഥം. സുന്ദരി,
2: അതെ അതെ, സുഭഗ, അതെ അതെ, സൗന്ദര്യമുള്ളവൾ.
3: അതെ, തീർച്ചയായും.
2: ദേവരാജനാണ് സംഗീതം കൊടുത്തത്.
3: ദേവരാജൻ, അത് വയലാർ ദേവരാജൻ.
2: അതെ, അവരുടെ കൂട്ടുകെട്ടിലെ അതിമനോഹരമായ മറ്റൊരു ഗാനം.
3: ശരത് വയലാറിന്റെ ആദ്യ ഗാനം കൂടിയാണ് ഈ എന്റെ പൊന്ന
2: തമ്പുരാൻ
3: അല്ലേ?
2: അതെ അതെ, മാഘമാസം അല്ലേ.
3: പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത്, മാമിന്റെ ഈ നല്ല സെലക്ഷൻ ആണ് പാട്ട് കൊടുക്കുന്നത്.
2: ഒരുപാട് നന്ദിയുണ്ട്. അത് കേൾക്കുമ്പോ സന്തോഷം
3: ഉള്ളവരിക്കുമ്പോ നമുക്ക് കേൾക്കാനും ഇഷ്ടപ്പെടും റേഡിയോ. പക്ഷേ ചിലര് കൊടുക്കുന്ന പാട്ടുകൾ ഒന്നും കൊള്ളൂല, വേറെ തോന്നരുത്.
2: അയ്യോ, എല്ലാ പാട്ടുകളും നമുക്കിപ്പോ നല്ലത് ചീത്ത എന്നുള്ളതല്ലല്ലോ. എല്ലാ പാട്ടുകളും ചിലപ്പോ ആ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ.
3: അല്ല, ഞാൻ ഒരു കാര്യം പറയാം, പാട്ടിനെ കുറിച്ച് നല്ലതുപോലെ അറിയുന്ന ഒരു പാട്ടുകളും നമുക്ക് അറിയാം ആരൊക്കെയാണ്. കേട്ടോണ്ടിരിക്കുന്ന ഒരു ശ്രോതാവിന് മനസ്സിലാക്കാൻ
2: സാധിക്കും.
3: മാം ഇരിക്കുമ്പോ ഞാൻ കംപ്ലീറ്റ് കേൾക്കുന്നു. നമ്മൾ കേൾക്കാത്ത ഒരുപാട് റയർ സോങ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എനിക്കൊരു നന്ദി പറയണമെന്നുണ്ട്.
2: ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഇത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോഴേ, ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നു, അത് സ്വീകരിക്കുന്നു എന്ന് അറിയുമ്പോ ഒരുപാട് സന്തോഷം.
3: എല്ലാ പാട്ടുകളും നല്ലതാണ്. അത് നമ്മൾ കേൾക്കാത്ത പാട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാൻ സാധിക്കും.
2: അതെ അതെ,
3: സ്ഥിരമായിട്ട് കൊടുക്കുന്ന പാട്ടുകള് നമുക്ക് അത്ര ഇതാവൂല. അങ്ങനെ ഒരു പ്രത്യേകത.
2: ഇപ്പൊ താങ്കൾ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ടും അതിമനോഹരമായ പാട്ടല്ലേ?
3: അതൊരു കവിതയാണ്, ചലച്ചിത്രമായി മാറി.
2: നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ

0: സംസാരിച്ചല്ലോ അതിനെക്കുറിച്ച്.
1: അതെ അതെ അതെ അതെ അതെ
0: ഇത് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: സമർപ്പിക്കുന്ന എന്റെ വളരെ അടുത്ത പ്രിയപ്പെട്ട ഒരു സ്നേഹിതനാണ് കമലത്തുള്ള കൃഷ്ണൻകുട്ടി ചേട്ടൻ, അതുപോലെ കിളിമാനു രാജേഷ്, പിന്നെ നമ്മുടെ ഓലത്താനി അശോക്കുമാർ ചേട്ടൻ, അവരൊക്കെ റേഡിയോ വഴി പരിചയപ്പെട്ട് നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ പിന്നെ പിന്നെ ഓണം ഇല്ലായിരുന്നു, ഞാൻ സുഖമില്ലാതെ ആശുപത്രിയിലൊക്കെ
0: ആയിരുന്നു. പനിയായിരുന്നു അതോ?
1: പനിയല്ല, ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് കുറെ വർഷം കൊണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഓണമൊന്നും ഇല്ലായിരുന്നു, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
0: അല്ല, ഈ വിഷമം കഴിഞ്ഞിട്ട് നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷിക്കുന്ന എല്ലാ ദിവസങ്ങളെയും നമുക്ക് ഓണം എന്ന് പറയാവില്ലേ? ഒരു പ്രത്യേകിച്ച് ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് മാറ്റി നിർത്താതെ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന, നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും ഒത്തുചേരുന്ന ഇതിനെല്ലാം നമുക്ക് ഓണമായിട്ട് അങ്ങ് കണക്കാക്കണം.
1: അത് ശരിയാണ് മേഡം, പക്ഷെ നമ്മൾ മാനസികമായിട്ടൊക്കെ അസുഖമായിട്ടൊക്കെ
0: എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും കേട്ടോ. അസുഖങ്ങളൊക്കെ മാറി സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും.
1: ഞാൻ ഒന്നും കൂടെ പറയണം, മാമിന്റെ പാട്ട് എല്ലാം നല്ല പാട്ടുകൾ.
0: ഓ ശരി ശരി, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പാട്ട് കേട്ടാലോ?
1: ആയിക്കോട്ടോ.
0: ശരി, എന്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത് കേട്ടോളൂ.

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് എൽ ഇ ഡി ടി വികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
4: ഹലോ, നമസ്കാരം. എന്റെ പേര് ലസിക.
3: എവിടെ നിന്നാ?
4: വെഞ്ഞിക്കോട്.
3: വെഞ്ചിക്കോട്? അതെവിടെയാ?
4: വെഞ്ഞി.
3: വെന്നി.
4: ചെറുനീർ ഗ്രാമപഞ്ചായത്തില് വെന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലം വർക്കലയാണ്.
3: വർക്കല. ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്ക് വേണ്ട പാട്ട് ഉപാസന, ഉപാസന എന്നുള്ള പാട്ട്. തൊട്ടാവാടി എന്നുള്ള സിനിമയില് പാവഗായകൻ ജയചന്ദ്രൻ പാടിയത്.
3: രചനയും സംഗീതവും അറിയാവോ?
4: അതറിയില്ല.
3: വയലാറാണ് എഴുതിയത്. എൽ പി ആർ വർമ്മയുടെ സംഗീതം.
4: നല്ല പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടാ പാട്ട്.
3: അതെ അതെ, നല്ല പാട്ടാണ്. എന്തുണ്ട് വിശേഷം വർക്കലയിൽ?
4: ഞാൻ ഇവിടെ മാത്രമാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ അങ്ങനെ പോകാറൊന്നുമില്ല. പിന്നെ തയ്യലാണ് എന്റെ ജോലി. പക്ഷെ എന്റെ കാണൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അതിന്റേതായിരുന്നു. പിന്നെ ആകാശവാണിയാണ് എന്റെ ലോകം.
3: കുറച്ചു മുമ്പ് ഒരു ശ്രോതാവ് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു, ഒരുപാട് തയ്യൽ തൊഴിലാളികളുടെ ആശ്രയമാണ് റേഡിയോ എന്ന്. ശരിക്കും സത്യമാണല്ലേ?
4: സത്യം.
3: തയ്യൽ തൊഴിലാളി മാത്രമല്ല, എല്ലാ ജോലി ചെയ്യുന്നവർക്കും റേഡിയോ ആശ്രയമാണ്, ആശ്വാസമാണ്.
4: സത്യം. പ്രത്യേകിച്ച് ആകാശവാണിയുടെ ഒത്തിരി നമുക്ക് പിന്നെ പറയില്ല, വിനോദത്തിനും വിജ്ഞാനത്തിനും രണ്ടും കറക്റ്റാ.
3: രാവിലെ തൊട്ടേ കേൾക്കാറുണ്ടോ റേഡിയോ?
4: ഞാൻ എപ്പോഴും അറിയാമോ, എനിക്ക് നമ്മുടെ 5:48
3: ആകാശവാണി
4: റേഡിയോ നിലയം തുറക്കുന്ന സിഗ്നൽ ഉണ്ടല്ലോ, അത് തൊട്ട് എനിക്ക് കേൾക്കണം. അതാ എന്റെ ഇഷ്ടം.
3: ജോലി നടക്കും അല്ലേ?
4: ജോലി, വീട്ടിലുള്ള അത്യാവശ്യം, എനിക്ക് എന്റേതായ കാര്യങ്ങൾ മാത്രമല്ല, വെറുത്തോട്ടൊന്നും വരെ പോകുന്നില്ല മാത്രമല്ലേ ഉള്ളു. അപ്പൊ കാര്യങ്ങളെല്ലാം ഒറ്റക്കല്ലേ നോക്കണ്ടാവും, അത്രേ ഉള്ളൂ. എന്റെ വേറെ പിന്നെ ഫുൾ ടൈം ഇത് ഞാൻ കേക്കും. പിന്നെ ജോലി ഉള്ളപ്പോഴും ഇത് ഫുൾ ടൈം ഞാൻ കേക്കും.
3: അപ്പൊ ഇനിയും റേഡിയോ കേൾക്കണം, അതുപോലെ പരിപാടികളിലേക്ക് വിളിക്കണം.
4: എന്തോ എനിക്ക് ഇഷ്ടം.
3: തീർച്ചയായിട്ടും
4: ഞാൻ ജൂണിൽ വിളിച്ചിരുന്നു. ജൂൺ മാസത്തില് കാതിലൊരു പാർട്ടിലേക്ക് ഞാൻ വിളിച്ചിരുന്നു. ആദ്യമായിട്ട് വിളിച്ചത് അന്ന് കിട്ടുകയും ചെയ്തു.
3: അപ്പൊ അത് കഴിഞ്ഞപ്പോ നീണ്ട ഇടവേളയായല്ലോ, ഏകദേശം 3 മാസമായില്ലേ?
4: അതെ, അതിൽ പറയില്ലേ, മറ്റുള്ളവർക്ക് അവസരം കിട്ടണം. അതുകൊണ്ട് ഞാൻ 3 മാസം കഴിഞ്ഞാൽ.
3: എന്തെന്നറിയോ, ഭാഗ്യമാണ്. ചിലർ വിളിച്ചാൽ പെട്ടെന്ന് കിട്ടും, ചിലർ എത്ര ട്രൈ ചെയ്താലും കിട്ടത്തില്ല.
4: പക്ഷെ അന്ന് സത്യത്തിന് ആദ്യമായിട്ടാ വിളിച്ചത്.
3: അത് വലിയ ഭാഗ്യമാണ് അല്ലെ, ആദ്യമായിട്ട് വിളിച്ച് കിട്ടിയല്ലോ.
4: അന്ന് സജി ദേവി തന്നെയായിരുന്നു.
3: ഓ ആണല്ലേ, എനിക്കതാണ് ശബ്ദം കേട്ടപ്പോ സംസാരിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മ. പക്ഷെ അല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ചോദിക്കാത്തത് അങ്ങോട്ട്.
4: അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ ആഗ്രഹിച്ചത്?
3: അതെ അതെ, ശരിയാ ശരിയാ, ഇപ്പൊ ഓർക്കുന്നുണ്ട്, ശരിയാണ്.
4: ബാബാ കല്യാണിയിലെ കൈ നിറയെ വെണ്ണ തരി.
3: ആ അതെ അതെ അതെ അതെ അതെ, ഇപ്പൊ നന്നായി ഓർക്കുന്നുണ്ട്. എന്നാലും വീണ്ടും സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആവശ്യപ്പെട്ട പാട്ട് തൊട്ടാവാടി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്, വയലാറിന്റെ വരികൾ, എൽ പി ആർ വർമ്മയുടെ സംഗീതം. പാട്ട് കേട്ടാലോ?
4: ഓക്കെ,
3: ഓക്കെ, സന്തോഷം.

0: ഹലോ
1: ഹലോ,
0: ഹലോ, കാതിലൊരു പാട്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്?
1: എന്റെ പേര് രാധ, സ്ഥലം കാരേറ്റ്.
0: കാരേറ്റ്. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ശ്രീറാമും വിജയലക്ഷ്മിയും പാടിയ സെല്ലുലോയുടെ പാട്ടാണ് വേണ്ടത്.
0: കാറ്റേ കാറ്റേ നീ. ആ ഹാ ഹാ, ആ പാട്ട് വെച്ചുതരാം. ഇന്നത്തെ കാതിലൊരു പാട്ടിലെ അവസാനത്തെ ശ്രോതാവാണ്. എനിക്ക് തോന്നുന്നില്ല ഈ പാട്ട് മുഴുവനും പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും സംസാരിക്കാൻ സാധിച്ചല്ലോ, സന്തോഷമുണ്ട്. പാട്ട് കേട്ടാലോ? ആണോ? ഒരുപാട് സന്തോഷം. താങ്ക് യു. ആണോ? ശരി ശരി, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതെ, ശരി. പാട്ട് കേട്ടാലോ? ഈ പാട്ടിന് 4 മിനിറ്റ് ഉണ്ട്, നമുക്കിനി 3 മിനിറ്റേ ബാക്കിയുള്ളൂ. പാട്ട് കേട്ടാലോ? റഫീഖ് അഹമ്മദിന്റെ രചന, എം ജയചന്ദ്രന്റെ സംഗീതമാണല്ലേ. ഒരുപാട് പേര് വിളിക്കുന്നതല്ലേ, അതുകൊണ്ടാണ്, മനഃപൂർവ്വമല്ല. ശരി, പാട്ട് വെച്ചേരട്ടെ. ഓക്കെ, ശരി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാതിലൊരു പാട്ട് പരിപാടി സമാപിക്കുകയാണ്. പ്രധാന വാർത്തകൾക്കുള്ള സമയമായി എന്ന് ഓർമ്മിപ്പിച്ച് സ്റ്റുഡിയോ ക്ലോക്ക് ഓടുകയാണ്. ഇന്ന് വിളിച്ച് സംസാരിച്ച എല്ലാവർക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്നവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ശുഭസായാഹ്നം നേർന്ന് സജി ദേവി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ചെലവ് കുറഞ്ഞ ദൌത്യങ്ങളിലൂടെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര സ്പേസ് ഉച്ചകോടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. KMSEL വഴി സംഭരിച്ച മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് വ്യാപകമായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. കുട്ടികളിലെയും കൌമാരക്കാരിലെയും മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും ആത്മഹത്യാ പ്രതിരോധത്തിനുമായുള്ള മെന്റൽ ഹെൽത്ത് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. 110 വീടുകളുടെ നിർമ്മാണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:45 മുതൽ രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB. 5068 കിലോമീറ്റർ ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ പട്ടുകോട്ടെ കാരക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവയെ ദയാവധത്തിന് വിധേയമാക്കി. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന നന്ദുവെന്ന ആൺകടുവയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ കടലാക്രമണത്തിന് സാധ്യത. 6th സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെയാണ് മത്സരങ്ങൾ ആരംഭിക്കുക. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ആൻ ആമിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ, ചിത്രം അരവിന്ദന്റെ അതിഥികൾ. ഇനി കുട്ടൻപിള്ളയുടെ ശിവരാത്രികൾ എന്ന ചിത്രത്തിനു വേണ്ടി ജോബ് കുര്യനും പ്രാർത്ഥന ഇന്ദ്രജിത്തും പാടിയ ഗാനം. രചന അൻവർ അലി, സംഗീതം സൈനോര ഫിലിപ്പ്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഹരിനാരായണന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം. ജോബ് കുര്യൻ പാടിയത്. ചിത്രം ബിടെക്.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: എന്തൊരു ചൂടാ!
4: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
3: പിട്ടപ്പിള്ളി ഏജൻസീസ്.
5: ജോക്കർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടിസി അപ്ലൈ.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ,
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാർ തന്നാലോ എന്നാലോചിക്കാം.
8: ആരിശാല സുബയ്യ.

0: സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
1: സുബയ്യ ജ്വല്ലറി സ്വർണോത്സവം, ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
0: സുബയ്യ ജ്വല്ലറി ആര്യശാല.
2: എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രം ദുബായ്.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്.

0: മിതമായ നിരക്കിൽ
1: അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: കൊല്ലം സുപ്രീം.
5: രാജീവ് നായരുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം ട്രിവാൻഡ്രം ലോഡ്ജ്. പാടിയത് നജീം അർഷാദ്.

0: മൈജി പ്രൈസ് ചലഞ്ച്.
1: എ സികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്. ഒപ്പം മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: ഇവിടെ ഭഗവതി എവിടെയുള്ള?
3: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
2: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
3: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
2: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
3: 2 പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
5: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
8: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
9: എം ജയചന്ദ്രൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം, അനിൽ പനച്ചൂരന്റെ വരികൾ, പാടിയത് ഹരിചരണും മൃദുല വാര്യരും. ചിത്രം 916.

0: കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in 3 categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to 10th September 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
7: Radio Health, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
10: വി ആർ സന്തോഷിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, മധു ബാലകൃഷ്ണൻ, കാർത്തിക്, സുജാത എന്നിവർ പാടിയത് ചിത്രം 3 ഡോട്ട്സ്.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഹരിശങ്കർ പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ രചന, രഞ്ജിൻ രാജിന്റെ സംഗീതം. ചിത്രം കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സുഗന്ധവ്യഞ്ജന വിളകളിൽ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇഞ്ചി. നമ്മുടെ സദ്യവട്ടങ്ങളിലെ മുമ്പനാണ് ഇഞ്ചിക്കറി. കൂടാതെ നിത്യേനയുള്ള നമ്മുടെ പല വിഭവങ്ങളിലും ഇഞ്ചിയുടെ സാന്നിധ്യം തിരിച്ചറിയാം. മലയാളിയുടെ ആവശ്യകതയ്ക്കനുസരിച്ച് വിശേഷ ദിവസങ്ങളിൽ ഇഞ്ചിയുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നതും അതുകൊണ്ടുതന്നെ. നമുക്കൊഴിച്ചുകൂടാനാകാത്ത ഇഞ്ചി എന്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്തുകൂടാ? ഗ്രോ ബാഗിൽ നട്ടാൽ പോലും നമുക്കാവശ്യമുള്ള ഇഞ്ചി ലഭിക്കും. വിപുലമായി കൃഷി ചെയ്താൽ നല്ല വിലയും വിപണിയും ലഭിക്കുന്ന ഒരു സുഗന്ധവിളയാണ് ഇഞ്ചി. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് കേട്ടുനോക്കാം അല്ലേ? ഇഞ്ചിയുടെ കൃഷിരീതികളെയും വളപ്രയോഗത്തെയും പരിപാലന രീതികളെയും വിളവെടുപ്പിനെയും കുറിച്ചെല്ലാം വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ട സുഗന്ധവ്യഞ്ജന ഔഷധ സസ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീകല ജി എസ്.
3: പ്രാചീന കാലം മുതൽക്കേ ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും നമ്മൾ ഉപയോഗിച്ചു വരുന്നു. മുൻകാലങ്ങളിൽ ഇഞ്ചി ഉണക്കിയ ചുക്കായിരുന്നു കൂടുതലായി ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന് പച്ച ഇഞ്ചി കറികൾക്കും കറിക്കൂട്ടുകളുമായി ധാരാളം ഉപയോഗിച്ചു വരുന്നു. ഇഞ്ചി, പച്ച ഇഞ്ചി, ചുക്ക്, ചുക്കുപൊടി, പ്രിസർവ്ഡ് ഇഞ്ചി, ക്രിസ്റ്റലൈസ്ഡ് ഇഞ്ചി, ഇഞ്ചി പ്യൂറി, ഇഞ്ചി വെളുത്തുള്ളിക്കൂട്ട്, ഇഞ്ചി മിഠായി, ഇഞ്ചി സത്ത്, ഇഞ്ചി ഒലിയോറസൻ എന്നിങ്ങനെ വിവിധ ഉൽപ്പാദനങ്ങളായി ഇന്ന് വിപണിയിലുണ്ട്. FAO രണ്ടായിരത്തി 2024 കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ കൂടാതെ നൈജീരിയ, ചൈന, നേപ്പാൾ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളും ഇഞ്ചി കൃഷി ചെയ്യുന്നു. കേരളത്തിൽ 2860 ഹെക്ടറിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏകദേശം 10-ാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ ഉൽപ്പാദനക്ഷമത വളരെ കൂടുതലാണ്. കേരളത്തിന്റെ ഉൽപ്പാദനക്ഷമത 1 ഹെക്ടറിൽ 20 ടണ്ണാണ്.

വ്യാവസായിക അടിസ്ഥാനത്തിൽ വളരെ കൂടുതൽ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്താണ്. ഫെർട്ടിഗേഷൻ വഴിയുമാണ് ഈ വലിയ മുതൽ മുടക്കിയുള്ള ഇഞ്ചി കൃഷി നടത്തുന്നത്. 1 ഏക്കറിന് 6 മുതൽ 7 ലക്ഷം രൂപ വരെ ചെലവാക്കിയാണ് കൃഷി ചെയ്യുന്നത്. ഇത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ 1 കിലോയ്ക്ക് 50 രൂപയിൽ കൂടുതലെങ്കിലും ലാഭം കിട്ടിയാൽ മാത്രമേ ലാഭകരമായ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ജൂൺ ജൂലൈ മാസമാകുമ്പോൾ ഇഞ്ചിയുടെ വില കൂടി വരും. ഈ സമയങ്ങളിൽ 200 മുതൽ 300 രൂപ വരെ കിട്ടിയ വർഷങ്ങൾ ഉണ്ട്. ഇഞ്ചി കർഷകരെ മോഹിപ്പിക്കുന്ന ഒരു വിളയാണ്. നല്ല വില കിട്ടിയാൽ ആദായകരമായ കൃഷിയുമാണ്. വലിയ മുതൽ മുടക്കി ഇഞ്ചി കൃഷി ചെയ്യുന്നവർ ഇഞ്ചിക്ക് വിലയുള്ള സമയം നോക്കിയാണ് വിളവെടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി കൃഷിക്ക് പറ്റിയ കാലാവസ്ഥയും മണ്ണുമാണ് കേരളത്തിലുള്ളത്. വയലിലും കരപ്രദേശത്തും തെങ്ങിൻ തോപ്പിലെയും കൗങ്ങിൻ തോപ്പിലെയും ഇടവിളയായും ടെറസിലെ ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ചാക്കുകളിലും ഒക്കെ ഇഞ്ചി കൃഷി ചെയ്യാം. ചൂടും ഈർപ്പവും കലർന്ന കാലാവസ്ഥയാണ് ഇഞ്ചി കൃഷിക്ക് അനുയോജ്യം. മഴയെ ആശ്രയിച്ചും ജലസേചനത്തെ ആശ്രയിച്ചും ഇഞ്ചി കൃഷി ചെയ്യാം. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിത്ത് നടുന്നത്. ജലസേചനത്തെ ആശ്രയിച്ച് ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിത്ത് നടുന്നു. പഴയ കർഷകർ ഇഞ്ചി നടുന്നതിന് തിരഞ്ഞെടുക്കുന്നത് കാർത്തിക ഞാറ്റുവേലയാണ്. കാർത്തിക ഞാറ്റുവേല തുടങ്ങിയാൽ 14 നാൾ വേനൽ മഴ വന്നു പോയിരിക്കും എന്നാണ് പറയുന്നത്. മെയ് 11 മുതൽ മെയ് 24 വരെയുള്ള കാലയളവാണ് കാർത്തിക ഞാറ്റുവേല കാലയളവ്. നടുന്നത് താമസിച്ചാൽ ജൂൺ മാസമായി പോയാൽ തണ്ടുതുരപ്പന്റെ ആക്രമണം കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഇഞ്ചി വിത്ത് നടാവുന്നതാണ്. വിത്തിഞ്ചി ശേഖരിക്കുന്നതിനു വേണ്ടി മുൻ സീസണുകളിൽ ഇഞ്ചി തടത്തിൽ നിൽക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കണം. 6 മുതൽ 8 മാസം പ്രായമായ ആരോഗ്യമുള്ള കരുത്തുള്ള രോഗവിമുക്തമായ ചെടികൾ അടയാളപ്പെടുത്തി വയ്ക്കണം. പാകമാകുമ്പോൾ ഇവയിൽ നിന്ന് വിത്ത് ശേഖരിക്കാം. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇഞ്ചി വിളവെടുക്കാൻ പാകമാകും. വിളവെടുത്താൽ 2 മാസം വരെ അവ സംഭരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. വിത്തിഞ്ചിക്ക് വേണ്ടി ശേഖരിക്കുന്ന ഈ ഇഞ്ചി മാംഗോസെപ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അഥവാ കാർബൺഡാസിം 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, കൂട്ടത്തിൽ മാലത്തയോൺ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നീ ലായനികളിൽ 1/2 മണിക്കൂർ മുക്കി വയ്ക്കുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഈ ലായനിയിൽ നിന്നെടുത്ത് തണലിലിട്ടുണക്കി കുഴികളെടുത്ത് മണലോ അറക്കപ്പൊടിയോ വിരിച്ച കുഴികളിൽ സൂക്ഷിക്കാം. കുഴിയുടെ മുകളിൽ പാനനില ഇട്ട ശേഷം ഓലയിട്ട് മൂടി വയ്ക്കാം. മാസത്തിലൊരിക്കൽ ഈ ഇഞ്ചി പുറത്തെടുത്ത് നോക്കി കേടുള്ളവ നീക്കി അവയെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളായ അശ്വതി, ചിത്ര, ചന്ദ്ര, കാർത്തിക, ആതിര, ISR വരദ, മഹിമ, രജത എന്നിവ കൂടാതെ നാടൻ ഇനങ്ങളായ മാരൻ, ബ്രസീലിയൻ ഇനമായ റിയോഡിജനേറോ എന്നിവയും നമുക്ക് തിരഞ്ഞെടുക്കാം. വാരങ്ങൾ തയ്യാറാക്കലാണ് അടുത്ത പരിപാടി. നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ വാരങ്ങൾ തയ്യാറാക്കിയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത്. 1 മുതൽ 1.2 മീറ്റർ വീതിയുള്ള, ഏകദേശം 4 അടി വീതിയുള്ളതും സൗകര്യപ്രദമായ നീളത്തിലുള്ള വാരങ്ങളാണ് തയ്യാറാക്കുന്നത്. കട്ടകൾ ഉടച്ച് കല്ലുകൾ നീക്കി 25 സെന്റിമീറ്റർ ഉയരത്തിൽ വാരങ്ങൾ തയ്യാറാക്കാം. 3×1 മീറ്റർ കണക്കിലുള്ള വാരങ്ങളിൽ ഏകദേശം 100 ഗ്രാം കുമ്മായം ഇടാവുന്നതാണ്. ഓരോ വാരത്തിലും 4 മുതൽ 5 സെന്റിമീറ്റർ താഴ്ചയുള്ള ചെറു കുഴികൾ എടുക്കാം. ഒരു വരിയിൽ 4 ചെറിയ കുഴികൾ വരെ എടുക്കുന്നതാണ്. ഓരോ വിത്തും 25×25 സെന്റിമീറ്റർ അകലത്തിൽ നടുന്നു. 20 ഗ്രാം ഇഞ്ചി വിത്തുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. നടാൻ ഉപയോഗിക്കുന്ന വിത്തുകളിൽ 2 മുകുളങ്ങൾ എങ്കിലും വേണം. ഇവ ഒടിച്ചെടുത്ത ശേഷം മാംഗോസെപ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണോസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ എടുത്ത ശേഷം അവയിൽ 1/2 മണിക്കൂർ മുക്കി വച്ചതിനു ശേഷം തണലത്ത് ഉണക്കിയിട്ട് നടാൻ ഉപയോഗിക്കുന്നു. ചാണകം ഉപയോഗിക്കുന്നത് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയായോ അല്ലെങ്കിൽ ചാണകപ്പൊടി മാത്രമായോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3×1 മീറ്റർ കണക്കിലെ വാരത്തിൽ 12 കിലോ ചാണകപ്പൊടി ആണ് ഉപയോഗിക്കേണ്ടത്. അടിവളമായി 75 ഗ്രാം മസൂരി ഫോസ് അല്ലെങ്കിൽ എല്ലുപൊടി, 20 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയും കൊടുക്കാം. അടുത്ത വളമിടൽ 2ാം മാസത്തിലും 4ാം മാസത്തിലുമാണ്. നട്ട് 1 മാസം കഴിഞ്ഞ് ഇവ പൊടിച്ചു വരുന്നതായി കാണാം. 2ാം മാസത്തിൽ 25 ഗ്രാം യൂറിയയും 4ാം മാസത്തിൽ വീണ്ടും 25 ഗ്രാം യൂറിയയും 25 ഗ്രാം മ്യൂറേറ്റ്

0: ലിറ്റർ ഓഫ് പൊട്ടാഷ്യം നൽകാവുന്നതാണ്. നട്ട് കഴിഞ്ഞാൽ ഉടൻ പൊതയിടേണ്ടതാണ്. കരിയില വച്ചോ പച്ചയില വച്ചോ പുതയിടാം. തെങ്ങോലകൾ കീറിയും പുതയിടാനായിട്ട് ഉപയോഗിക്കാം. തെങ്ങോലകൾ ഉപയോഗിക്കുന്ന കൃഷിരീതിയിൽ മൃദുചീയൽ കുറയുന്നതായി കണ്ടിട്ടുണ്ട്. 3x1 മീറ്റർ ഭാരത്തിൽ നട്ട ഉടനെ 6 കിലോ പുതയാണ് ഇടുന്നത്. തുടർന്ന് 2ാം മാസത്തിലും 4ാം മാസത്തിലും 3 കിലോ വീതം പുത വീണ്ടും ഇടേണ്ടതാണ്. പുതയിടുന്നതിന് മുൻപായി കള പറിച്ച് വളം നൽകുകയും മണ്ണ് കൂട്ടിയിടുകയും ചെയ്യുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഇഞ്ചി കൃഷി കഴിഞ്ഞു എന്നാണ് സാരം. പിന്നെ വരുന്നത് രോഗകീട നിയന്ത്രണങ്ങളാണ്. ഇഞ്ചിയിൽ കാണുന്ന പ്രധാന രോഗങ്ങൾ മൃദുചീയലും ബാക്ടീരിയൽ വാട്ടവുമാണ്. രോഗലക്ഷണമായി കാണുന്നത് ഇല മഞ്ഞളിക്കുന്നതാണ്. മൃദുചീയൽ നിയന്ത്രിക്കാൻ ബോഡോ മിശ്രിതം 1% അഥവാ കോപ്പറോക്സിക്ലോറൈഡ് 2g/1 L വെള്ളത്തിൽ അല്ലെങ്കിൽ മാംഗോ സബ് 3g/1 L വെള്ളത്തിൽ എന്ന കണക്കിന് മണ്ണിൽ കലക്കി ഒഴിക്കുകയും ചെടിയിൽ സ്പ്രേ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ബാക്ടീരിയൽ വാട്ടമാണെങ്കിൽ ചെടികൾ വേഗന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവയുടെ തണ്ട് വെള്ളത്തിൽ വെച്ചാൽ പാലുപോലെ ദ്രാവകം വെള്ളത്തിൽ ചേരുന്നതായി കാണാം. അവയുടെ തണ്ട് പിഴുത് മണപ്പിച്ചാൽ ഒരു കടുത്ത മണം ഉള്ളതായി അനുഭവപ്പെടുന്നു. ബാക്ടീരിയൽ വാട്ടമെന്ന് മനസ്സിലാക്കിയാൽ 1 ആഴ്ചത്തേക്ക് നനയ്ക്കൽ നിർത്തിവെക്കേണ്ടതാണ്. അസുഖം വന്ന മൂട് പിഴുതു കളയുകയും കോപ്പറോക്സിക്ലോറൈഡ് 2g/1 L വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയും ചെയ്യേണ്ടതാണ്. രോഗം വന്ന ഭാഗത്തെ മണ്ണ് മാറ്റി അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇടുകയും വേണം. രോഗശമനം ഉണ്ടാകാതെ വന്നാൽ കെസൈക്ലിൻ 6g/30 L വെള്ളത്തിൽ കലക്കി ഈ ചെടികളുടെ മൂട്ടിൽ മണ്ണ് കുതിർക്കെ ഒഴിക്കേണ്ടതാണ്. ഇഞ്ചിയിൽ പ്രധാനമായും ബാധിക്കുന്ന കീടം തണ്ടുതുരപ്പനാണ്. ചെടിയുടെ നടുവിലെ ഇല മഞ്ഞളിച്ച് ഉണങ്ങുകയും ചെടിയുടെ തണ്ട് പുഴു തുരന്നിരിക്കുന്നതായും കാണാം. തുരന്ന ഭാഗത്തുകൂടി വിസർജ്യ വസ്തുക്കൾ പുറത്തു വരുന്നതും കാണാവുന്നതാണ്. ക്യുനാൽഫോസ് 5 ml/1 L വെള്ളത്തിൽ കലക്കി അഥവാ വേപ്പധിഷ്ഠിത കീടനാശിനി 4 ml/1 L വെള്ളത്തിൽ അല്ലെങ്കിൽ കൊറാജൻ 3g/10 L വെള്ളത്തിൽ എന്നിവ കലക്കി സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇഞ്ചി നട്ട് 8 മാസം കഴിയുമ്പോൾ വിളവെടുപ്പ് തുടങ്ങാവുന്നതാണ്. വിളവെടുക്കുന്നതിന് 1-2 മാസം മുമ്പിൽ ജലസേചനം നിർത്തിവെക്കേണ്ടത് ആവശ്യമാണ്. ഇലകളും തണ്ടും പഴുത്തു വീഴുന്നതായി കാണാം. തുടർന്ന് വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. 1 ഹെക്ടറിൽ നിന്ന് ഏകദേശം 20 മുതൽ 22 ടൺ പച്ച ഇഞ്ചി വരെ ലഭിക്കുന്നതാണ്. ഗ്രോ ബാഗിലും കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രോ ബാഗിലെ കൃഷി വഴിയും നല്ല വിളവ് ലഭിക്കുന്നു. 15x15 ഇഞ്ച് ഉള്ള ഗ്രോ ബാഗുകളിൽ 8 മുതൽ 10 ഓട്ടകൾ ഇട്ടതിനു ശേഷം ഇവ നടാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. 1/3 ഭാഗം മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോ കമ്പോസ്റ്റ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. കരിഞ്ഞ ഇലകൾ കൂടി ഈ ഗ്രോ ബാഗിൽ ചേർക്കാം. പുതയിടാനും കരിയിലയോ പച്ചയിലയോ നമുക്ക് ഉപയോഗിക്കാം. ഗ്രോ ബാഗിൽ വളർത്തുമ്പോൾ കട്ടിയില്ലാത്ത പോട്ടിംഗ് മിശ്രിതമായതിനാൽ നല്ല പ്രകന്ധങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പരമ്പരാഗതമായ രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പോട്രേകളിലും ഇഞ്ചി നട്ട് പറിച്ചു നടുന്ന രീതിയും ഇപ്പോൾ കർഷകർ പ്രാവർത്തികമാക്കി വരുന്നു. 1 മുകുളമോ 2 മുകുളമോ ആയ കഷ്ണങ്ങളാക്കി 20g സ്യൂഡോമോണാസ് 1 L വെള്ളത്തിൽ കലക്കിയ ശേഷം ആ ലായനിയിൽ ഇഞ്ചിയുടെ വിത്തുകൾ ഇട്ടതിനു ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് അവ ഉണക്കാൻ വെക്കേണ്ടതാണ്. 50 കുഴികളുള്ള പോട്രേകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. 3:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോർ കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും എടുത്ത് നനച്ച ശേഷം 10g ട്രൈക്കോഡേർമ 1 kg നടീൽ വസ്തുവിൽ എന്ന രീതിയിൽ ചേർക്കണം. ഈ മിശ്രിതമാണ് പോട്രയെ നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നട്ട് 1.5 മാസം കഴിയുമ്പോൾ ഈ ഇഞ്ചി തൈകൾ പറിച്ചു നടാൻ പാകമാവും.
1: ഇഞ്ചിയുടെ കൃഷിരീതികളെയും വളപ്രയോഗത്തെയും പരിപാലനത്തെയും വിളവെടുപ്പിനെയും കുറിച്ചെല്ലാം ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ട സുഗന്ധ വ്യഞ്ജന ഔഷധ സസ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീകല GS.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വസുദൈവ കുടുംബകം എന്ന ആശയത്തിലൂന്നിയാണ് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര സ്പേസ് ഉച്ചകോടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം കേരളപ്പിറവി ദിനമായ നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. KMSEL വഴി സംഭരിച്ച മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് വ്യാപകമായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ 2ാം ഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി T.Siddiq. 110 വീടുകളുടെ നിർമ്മാണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:45 മുതൽ രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സെഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തണിന്റെ 2ാം പതിപ്പിലേക്ക് രജിസ്ട്രേഷൻ തുടങ്ങി. ഒക്ടോബർ 4 തിരുവനന്തപുരത്താണ് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ 4 മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 4 മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ 4 രാവിലെ 8:30 വരെ കടലാക്രമണത്തിന് സാധ്യത. 6ാമത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെയാണ് മത്സരങ്ങൾ ആരംഭിക്കുക. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ജൈവകള നിയന്ത്രണം ഡോക്ടർ ഷീജ കെ രാജ് സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. സിക്കിൾ സിസ്റ്റേഴ്സ് പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. കരിപ്പൂര് ജി വി നായർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ ശാന്തൻ ചെരുവിൽ. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി ഭാസ്കരൻ എഴുതിയ ആദ്യ വിദ്യാലയം എന്ന കവിത. ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ. ഉദയഗീതം കണ്ണൂർ ഷെരീഫ് പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജോലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 137 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. നിതീഷ് കുമാർ പങ്കുവയ്ക്കുന്ന ഹിമാചൽ യാത്രാ വിശേഷങ്ങൾ കേൾക്കാം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരിപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 എല്ലാം ഹേ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 മഴവില്ല്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45 പണ്ട്. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി ഡോക്ടർ സുഷ വി എസ് സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ. വെട്ടിക്കവല കെ എൻ ശശികുമാർ നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ കേൾക്കാം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ.

അനന്തപുരി FM ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 25.5°C.

0: വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ലീല ഗിരീഷ് കുട്ടൻ. ചിത്രം ഓർക്കൂട്ട് ഓർമ്മക്കൂട്ട്.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളി ഏജൻസീസ്.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.

0: ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
3: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
2: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
4: ശങ്കർ മഹാദേവൻ പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന. വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം സത്യം ശിവം സുന്ദരം.

സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യം വാണി ജയറാം പാടിയ ഗാനമാണ്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS ബാബുരാജ്, ചിത്രം യാഗാശ്വം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുണ്ട്.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
3: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
5: എന്നാ മൈജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
6: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
7: എന്തൊരു ചൂടാ!
8: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തെരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
6: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ആശ്രയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം രചന പൂവച്ചൽ ഖാദർ, സംഗീതം MB ശ്രീനിവാസൻ.

0: സന്ധ്യാഗീതം തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടം നവംബർ 1 പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര നിയമങ്ങളും ബഹുമുഖ സഹകരണവും അടിസ്ഥാനമാക്കി സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ അന്തരീക്ഷത്തെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ ഭ്രമണപഥങ്ങൾ കൂടുതൽ തിരക്കേറുന്ന സാഹചര്യത്തിൽ സംഘർഷത്തേക്കാൾ സഹകരണത്തിനും ഹ്രസ്വകാല നേട്ടത്തേക്കാൾ സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയുടെ വികസനത്തിൽ കേരള പോലീസ് നിർണായക പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കുന്നതിന് കായിക മേഖലയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തിലെ സ്പോർട്സ് വികസനത്തിൽ കേരള പോലീസ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ അവർ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ, ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കീഴിലാകാതിരിക്കാൻ, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി അവരെ വളർത്താൻ, വീടിനും നാടിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാക്കി നമ്മുടെ യുവതലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്പോർട്സിനുള്ള പങ്ക് വളരെ നിർണായകമാണ്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടം നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. നിലവിലെ സർവേ നടത്തിപ്പിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും രണ്ടാംഘട്ട സർവേ ആരംഭിക്കുക. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഡിജിറ്റൽ സർവേ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത്. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാളയാർ വനപരിശീലന കേന്ദ്രത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വനം വകുപ്പിനെ സമഗ്രമായി നവീകരിക്കുമെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ബാങ്കുകൾ വിതരണം ചെയ്ത കാർഷിക ചെറുകിട സംരംഭ മേഖലകളിലെ വായ്പകളിൽ മികച്ച വളർച്ച. സംസ്ഥാനത്തെ ബാങ്കുകളിലെ നിക്ഷേപവും മികച്ച രീതിയിൽ ഉയർന്നിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്ത് കാർഷിക വായ്പകൾ 176,142 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയാണ് കൈവരിച്ചിട്ടുള്ളത്. 16% വളർച്ചയാണിത്. ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കായുള്ള വായ്പ 13% വർദ്ധിച്ച് 1,08,948 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ബാങ്ക് നിക്ഷേപം 13% വാർഷിക വളർച്ചയോടെ 1,08,84,241 കോടി രൂപയിലും എത്തി. പ്രവാസി നിക്ഷേപം 3,35,440 കോടി രൂപയായും വളർന്നിട്ടുണ്ട്.
0: കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും ആത്മഹത്യാ പ്രതിരോധവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 1 മാസം നീളുന്ന ഈ ബോധവൽക്കരണ പരിപാടി സംഭാഷണം ആരംഭിക്കാം, സംസാരിക്കാം, കേൾക്കാം, പിന്തുണയ്ക്കാം എന്ന സന്ദേശം ഉയർത്തിയാണ് നടപ്പിലാക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇത് സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 110 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളുടെയും നിർമ്മാണം ഒക്ടോബർ 31 പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നിർത്തലാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. KMSCL വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ KMSCL വഴി സംഭരിച്ച് വിതരണം ചെയ്ത മരുന്നുകളിൽ വ്യാപകമായി ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ആറാമത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. LKG മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ഇന്ന് 900 മെഗാവാട്ട് വരെ വൈദ്യുതി കുറവ് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് KCB വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ.
4: സന്നിധാനത്തെ അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രതിദിനം 300,000 ടിൻ അരവണ ഉൽപ്പാദിപ്പിക്കാനാകും. നിലവിൽ ദിനം 2.25 ലക്ഷം ടിൻ അരവണ നിർമ്മിക്കുന്നതിനുള്ള പ്ലാന്റായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ കരുതൽ ശേഖര നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു.
0: കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുണ്ടായിത്തോടിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാലിത്തീറ്റയിലെ ഫംഗസ് ബാധയാണ് പാലിൽ അഫ്ലാടോക്സിൻ സാന്നിധ്യത്തിന് പ്രധാന കാരണമാകുന്നത്. കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി മലേഷ്യ ടെറൻഗാനുവും തമ്മിൽ അക്കാദമിക ഗവേഷണ ശാസ്ത്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സമുദ്രശാസ്ത്രം, ഓഷ്യാനോഗ്രഫി മേഖലകളിൽ സംയുക്ത ഗവേഷണ അക്കാദമിക പ്രവർത്തനങ്ങൾ, പ്രൊഫഷണൽ അക്കാദമിക വികാസം, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ സെന്റർ ഫോർ ന്യൂറോ സയൻസസിന്റെ 25 വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ICTN 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മസ്തിഷ്കത്തിന്റെ ആരോഗ്യവും മാനസിക ക്ഷേമവും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ചർച്ചകൾ നടത്തും. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവയെ ദയാവധത്തിന് വിധേയമാക്കി. വായിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നന്ദു എന്ന ആൺകടുവയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 2.5 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ.

സന്ധ്യാഗീതം തുടരുന്നു. പരോൾ എന്ന ചിത്രത്തിനു വേണ്ടി ജിതിൻ ആലപിച്ചത്. രചന ഷിഹാബ് ഖനീം, സംഗീതം ശരത്.

ഈ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു. സന്ധ്യാഗീതം ദിവസവും വൈകുന്നേരം 6:20 101.9 അനന്തപുരി FM-ൽ.

സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നാം പഠിക്കണം. വിധിക്കുക അല്ല വേണ്ടത്. കാരണം ഓരോ മനുഷ്യനും ഓരോ കഥയും ഓരോ സാഹചര്യത്തിനും നമുക്കറിയാത്ത ഒരു വശവും ഉണ്ടാകും. എല്ലാം ക്ഷമിക്കാനും ആവശ്യമായിടത്ത് വിട്ടുവീഴ്ച ചെയ്യാനും കഴിയുന്നിടത്തോളം എല്ലാറ്റിനെയും സ്നേഹിക്കാനും പഠിക്കുമ്പോൾ മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ സന്തോഷവും നിറയും. പ്രപഞ്ചം ഓരോ ദിവസവും നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. മുൻവിധികളില്ലാതെ കണ്ണു തുറന്ന് കാണാനും വസ്തുതകളെ മനസ്സിലാക്കി ആവശ്യമായ മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താനും തയ്യാറാകുക. ക്ഷമയും സ്നേഹവും വിട്ടുവീഴ്ചയും ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ യാത്ര കൂടുതൽ മനോഹരമാകും, വിജയത്തിലേക്കുള്ള വഴിയും കൂടുതൽ തെളിയും. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി നെല്ലിലെ കളനിയന്ത്രണത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: നെല്ലിലെ തണ്ടുതുരപ്പനെ നിയന്ത്രിക്കാൻ ഏത് മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ. കൃഷി ഏതെങ്കിലും ഒന്ന് ആരംഭിക്കുമ്പോൾ നമ്മൾ വിത്ത് വിതയ്ക്കും, തൈകൾ മുളച്ചു വരും, തൈകൾ വളരാൻ തുടങ്ങും. വളർന്നു വരുന്ന തൈകൾക്കൊപ്പം മറ്റെന്തെല്ലാം പുല്ലിനങ്ങളും വളരുന്നു അല്ലേ? അത് നമ്മുടെ പ്രധാന ചെടിക്ക് ഒരു വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നു. നെൽവയലുകളിൽ കണ്ടിട്ടില്ലേ നെൽച്ചെടിയോടൊപ്പം വളരുന്ന കളകൾ? കർഷകന്റെ അധ്വാനത്തിനും വിളവിനും അത് ഒരു വെല്ലുവിളിയാണ്. നെൽച്ചെടിക്ക് ലഭിക്കേണ്ട വെള്ളവും വളവും പോഷകങ്ങളും സൂര്യപ്രകാശവും കളകൾ കൂടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് കള നിയന്ത്രിച്ചില്ലെങ്കിൽ നെല്ലിന്റെ വളർച്ച കുറയുകയും വിളവ് ഗണ്യമായി താഴുകയും ചെയ്യും. കവടപ്പുല്ല്, വരിനെല്ല്, മഞ്ഞക്കോറ, തലേക്കട്ടൻ തുടങ്ങിയ പുല്ലുവർഗ്ഗങ്ങളും സെഡ്ജുകളും വിശാല ഇലകളുള്ള കളകളും നെൽവയലുകളിൽ സാധാരണയായി കാണപ്പെടുന്നു. നെൽച്ചെടി വളരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കള നിയന്ത്രണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണം. പണ്ടൊക്കെ കൈകൊണ്ട് കളപറിച്ചു കളയുന്ന രീതിയായിരുന്നു, ഇന്ന് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമൂലം തൊഴിലാളികളുടെ അധ്വാനവും സമയവും ഒക്കെ ലാഭിക്കുന്നുമുണ്ട്. കളനാശിനികളും ഉപയോഗിച്ച് കളനിയന്ത്രണം ഇന്ന് നടത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് ജൈവ കളനിയന്ത്രണത്തെക്കുറിച്ച് അറിയാം. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഷീജ കെ നായരാണ് ജൈവ കളനിയന്ത്രണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ഷീജ കെ രാജുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ ഷീജ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: നമ്മൾ ജൈവ കളനിയന്ത്രണത്തിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കളനിയന്ത്രണത്തിന്റെ പ്രസക്തി എത്രയാണ്?
4: സാധാരണ നമ്മുടെ കൃഷിയിൽ പ്രധാനമായിട്ട് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത് രോഗങ്ങൾ, കീടങ്ങൾ, അതുപോലെ തന്നെ കളകൾ, എലിശല്യം, നീമാവിതകൾ ഇവയൊക്കെയാണ് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയിലെ മൊത്തത്തിലെടുത്താൽ ഒരു വർഷം നമുക്ക് വിളവ് നഷ്ടം കളകൾ മൂലം ഉണ്ടാകുന്നത് ഏകദേശം കണക്ക് പ്രകാരം 92,000 കോടി രൂപയാണ്. അതെ, അത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 105 കോടി രൂപയാണ്. നമ്മൾ ഒരു ശതമാന കണക്കിൽ വിളകൾ നഷ്ടം ഉണ്ടാക്കുന്ന കളകൾ, അതുപോലെ തന്നെ കീടങ്ങൾ, രോഗങ്ങൾ ഇവയൊക്കെ കണക്കിലാക്കുമ്പോൾ ഏകദേശം 31.5% വിളവ് നഷ്ടം ഈ കളകൾ ഉണ്ടാക്കുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം കള നിയന്ത്രണം കാർഷിക വൃത്തിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു എന്ന്.
3: അപ്പൊ മേഡം, കള നിയന്ത്രണ മാർഗത്തിലോട്ട് വന്നാൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് കളകളെ നിയന്ത്രിക്കാൻ സാധിക്കും?
4: അതെ, നമുക്കിപ്പോ കർഷകരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് രാസ കള നിയന്ത്രണമാണ്. കാരണം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ജൈവ കള നിയന്ത്രണം സാധ്യമാകും. അതുപോലെ തന്നെ നമുക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ചും നമുക്ക് കളകളെ നിയന്ത്രിക്കാം. പിന്നെ നമുക്ക് മനുഷ്യരെ ഉപയോഗിച്ചും, എന്നുവെച്ചാൽ നമുക്ക് കളകളെ പറിച്ചു മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പം ഈ കാർഷിക മേഖലയിലും ഒത്തിരി അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബയോടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് കളകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഇപ്പം സാധ്യമാണ്.
3: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകർക്ക് ഏറ്റവും ഇഷ്ടം രാസ കള നിയന്ത്രണമാന്ന് പറഞ്ഞാൽ അത് എളുപ്പം ആകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ.
4: കൃത്യമായിട്ടുണ്ട്. കാരണം നമ്മള് ഈ രാസ വസ്തുക്കള് നമ്മള് മണ്ണിലേക്ക് അല്ലെങ്കിൽ ചെടികളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് ഇതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ കീടനാശിനി പോലെ അല്ല കളനാശിനിയില്. അവശിഷ്ട പദാർത്ഥങ്ങൾ വളരെ തുച്ഛമാണ്. ഇപ്പോൾ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കളനാശിനികൾ ഒക്കെയും തന്നെ നെല്ലിന്റെ ആണെങ്കിൽ നമ്മൾ ഗ്രെയിൻ അതെടുത്ത് പരിശോധിച്ചാല് അവശിഷ്ടങ്ങൾ ഇല്ലേ എന്ന് തന്നെ നമുക്ക് പറയാം. ആ മിനിമം ബിലോ ഡിറ്റക്ടബിൾ ലെവൽ എന്ന് പറയും. പക്ഷേ നമുക്ക് ജൈവ നിയന്ത്രണമാണ് ഏറ്റവും നല്ലത്. ഇന്നിപ്പോ മനുഷ്യരെല്ലാം തന്നെ കൂടുതലും നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ നോക്കണം. അപ്പം ഈ രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസ പദാർത്ഥങ്ങൾ നമ്മൾ കളനാശിനിയായിട്ട് കൊടുക്കുമ്പോഴും എന്തായാലും നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സൂക്ഷ്മജീവികളെയൊക്കെ കാര്യമായി ബാധിക്കും. പക്ഷെ അത് പിന്നെ നമ്മുടെ സ്റ്റഡീസൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് പഴയ ലെവലിലാകും എങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മുടെ ജൈവ മാർഗം നമ്മൾ അവലംബിക്കുമ്പോൾ ഇതിനൊന്നും തന്നെ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ ജൈവാംശം മണ്ണിൽ കൂടുകയും അതുവഴി നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും പരിസ്ഥിതിക്ക് ഒരു കോട്ടവും നൽകാതെ തന്നെ കർഷകർക്ക് വിളവ് നഷ്ടമില്ലാതെ ഈ കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും.
3: ഇതാണ് നമ്മുടെ ജൈവ നിയന്ത്രണത്തിന്റെ ഒരു പ്രസക്തി. അപ്പൊ ഈ മാർഗങ്ങൾ ഏതൊക്കെയാണ്?
4: നമ്മള് പല മാർഗങ്ങൾ ഉണ്ട്. ആദ്യം നമ്മള് ശുദ്ധമായ വിത്ത് തിരഞ്ഞെടുക്കണം. ശുദ്ധമായതെന്ന് പറയുമ്പോൾ ഈ കളവിത്ത് കലർന്നിട്ടില്ലാത്ത വിത്ത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അംഗീകൃത ഏജൻസികളിൽ നിന്നും വേണം നമ്മൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലെ റിസർച്ച് സ്റ്റേഷനുകളിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നോ അങ്ങനെ നാഷണൽ സീഡ് കോർപ്പറേഷൻ വഴിയോ ഒക്കെ ഉള്ള വിത്തുകൾ വേണം നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടത്. അപ്പം അതിൽ നമുക്ക് മിക്കവാറും തന്നെ കലർപ്പില്ലാത്ത ശുദ്ധമായ വിത്ത് ലഭ്യമാകാൻ സാധിക്കും. അപ്പം അത് ഒരു കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ നിലയൊരുക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരമ്പുകളൊക്കെയും നമ്മൾ വൃത്തിയാക്കണം, എന്നുവെച്ചാൽ കളരഹിതമാക്കണം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജലം നമ്മൾ കണ്ടത്തിലേക്ക് കൊടുക്കുന്ന ചാലുകളും ജലം നമ്മൾ തുറന്നുവിടുന്ന ചാലുകളും നമ്മൾ വൃത്തിയായിട്ട് കളരഹിതമാക്കി വയ്ക്കണം. ഇതിനുശേഷം മാത്രമേ മറ്റ് പണികളിലേക്ക് നമ്മൾ ഏർപ്പെടാൻ പാടുള്ളൂ. ഇതിനെ നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയും, വരാതെ നോക്കുക. അതുമാതിരി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാൻ. കാരണം ഇപ്പൊ ഒരു പാടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കണ്ടത്തിൽ നിന്ന് വേറൊരു കണ്ടത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യന്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മറ്റ് പാടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. നെൽകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളയെന്ന് വെച്ചാൽ വരുന്നെല്ലാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മൾ സാധാരണ ശുപാർശ അളവിലുള്ള വിത്ത് നമ്മൾ നേരിട്ട് വിതയ്ക്കുമ്പോൾ 80 മുതൽ 100 കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ അധികം വിത്ത് കൊടുക്കണം. അതുവഴി നമുക്ക് കുറേയേറെ രൂക്ഷത നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 100 മുതൽ 125 കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. പിന്നെ ഇതിനു മുൻപേ നമുക്ക് ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ എല്ലാ വിളകൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്റ്റെയിൽ സീഡ് ബെഡ്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കളയെ കിളിർപ്പിച്ചു കൊല്ലുക. അത് എങ്ങനെയാന്ന് വെച്ചാൽ
3: മണ്ണിൽ കളകളുടെ വിത്ത്
4: കിടപ്പുണ്ട്, അതിനെ നമ്മൾ കിളിർപ്പിച്ചിട്ട് കൊല്ലുന്നു. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സാധാരണ നിലം ഒരുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉഴുത് നിലം ഒരുക്കണം. ഒരുക്കിയ ശേഷം നെൽകൃഷിയിലാണെങ്കിൽ

0: ഈർപ്പം ഉണ്ടാകുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ചെറിയ തിൻ ലെയറിലായിട്ട് നമ്മൾ വെള്ളം, ഏതൊരു വിത്ത്, നമ്മുടെ ചെടിയുടെ വിത്താണെങ്കിലും കളവിത്തുകൾക്കാണെങ്കിലും നമുക്ക് സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ നനവ് ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്, ഇതെല്ലാം കിളിർത്ത് പൊങ്ങുന്നതിന് വേണ്ടി ഈ ഒരു സാഹചര്യം എല്ലാം നമ്മൾ ഈ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കളവിത്തുകളെല്ലാം സാധാരണഗതിയിൽ മണ്ണിൻ്റെ മുകൾ പരപ്പിലാണ് കാണപ്പെടുന്നത്. ഏതാണ്ട് 1 മുതൽ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ പരപ്പിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങുമ്പോൾ ഇവ കിളിർത്തങ്ങ് പൊങ്ങും. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത്, നില നമ്മൾ ഒരു 10 മുതൽ 15 ദിവസം വരെ കൊടുക്കാം. ഈ മുകൾ പരപ്പിൽ കാണുന്ന വിത്തുകളെല്ലാം തന്നെ കിളിർത്ത് പൊങ്ങും. അതിനുശേഷം നമുക്ക് നെൽകൃഷിയിലാണെങ്കിൽ ഇതിനെ നമുക്ക് വെള്ളം കയറ്റി, ഒരു 2 ആഴ്ച വെള്ളം കയറ്റി ഇട്ടാൽ, ഒരു 5 സെന്റിമീറ്റർ കനത്തിൽ നമുക്ക് വെള്ളം കെട്ടി നിർത്തിയാൽ ഇവയൊക്കെ ചത്തുപോകും. അതിനുശേഷം നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇപ്പൊ മണ്ണിളക്കാൻ പാടില്ല, പിന്നെ നമുക്ക് വിതയ്ക്കാം. അപ്പൊ ഇത് നമ്മുടെ നെൽകൃഷിയിലും ചെയ്യാം, അതുപോലെ നമ്മുടെ കരയില് നമ്മൾ കൃഷി ചെയ്യുന്ന ഏതൊരു വിളയിലും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും അടുത്തതെന്ന് വെച്ചാല് വിള പരിക്രമം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ക്രോപ്പ് റൊട്ടേഷൻ. അതെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നെൽകൃഷി നമുക്ക് സാധാരണഗതിയില് 3 കാലങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. നെൽകൃഷി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ചില, ഉദാഹരണത്തിന് നെല്ലില് സ്ഥിരമായിട്ട് ചില കളകൾ ഇവ നെൽകൃഷി ചെയ്യുമ്പോൾ കാണപ്പെടും. ഉദാഹരണത്തിന് കവട, അതുപോലെ തന്നെ വരിനെല്ല്. എപ്പോൾ നമ്മൾ നെൽകൃഷി ചെയ്താലും അതുണ്ടാവും. അപ്പം എന്താ ചെയ്യേണ്ടത്, നമ്മൾ 1-ാം വിളയും 2-ാം വിളയും നെല്ല് ചെയ്യുക, 3-ാം വിളയിൽ നമ്മൾ പയറ് കൃഷി ചെയ്യുക. അപ്പം എന്താന്ന് വെച്ചാൽ ഈ കളവിത്തുകളുടെ അതിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് പറയാം, അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തകർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ മണ്ണിലുള്ള കളവിത്തുകളുടെ അളവിനെ നമുക്ക് കുറയ്ക്കാനായിട്ട്, രൂക്ഷത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് പിന്നെ നമുക്ക് പറയാനായിട്ട് പുതയിടലാണ്. അതിപ്പോൾ പ്രകൃതി കൃഷിയിലാണെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പുതയിടൽ. അപ്പൊ നമുക്ക് പലതരം പുതയിടൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഈ പച്ചിലവർഗ ചെടികള്, നമ്മൾ ചെടികൾ നമ്മുടെ മറ്റ് വിളകൾ നടുമ്പോൾ വരിയിൽ നടുന്ന വിളകൾക്ക് നടുവിലായിട്ട്, 2 വരികൾക്ക് നടുവിലായിട്ട് നമുക്ക് ഈ പയർവർഗ ചെടികൾ നട്ട ശേഷം അതിനെ ഒരു നിശ്ചിത സമയം വരെ വളരാൻ നമ്മൾ അനുവദിക്കുക. അത് വെച്ചാൽ 30-ോ 35-ോ ദിവസം. അതിനുശേഷം നമുക്ക് പറിച്ച് അതിനെ പുതയിടാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പുതയിടയിൽ കൊണ്ട് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഉടൻ വിത്ത് ഇട്ട ഉടൻ തന്നെ നമ്മൾ പുതയിടരുത്. നമ്മുടെ ഉദ്ദേശം നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം നമ്മുടെ വിളകൾ ഒന്ന് വളരാനായിട്ട് അനുവദിക്കുക, ഒരു 7 ദിവസം അതിന് കൊടുക്കുക. അതിനുശേഷം ഈ വരികളുടെ ഇടയ്ക്കായിട്ട് നമുക്ക് ഈ പുതയിടൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് വേണേ വാഴയില ഉപയോഗിച്ച്, വാഴയില ഒരു പാഴ് വസ്തുവാണ്, ഉണങ്ങിയ വാഴയില. അതിന് നമുക്ക് അസുഖമില്ലാത്ത വാഴയിലെ കോപ്പർ ഓക്സി ക്ലോറൈഡ് ലായനിയിൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് 2 വരികളുടെ ഇടയിൽ ഇതിനെ നമുക്ക് വിരിച്ചു കൊടുക്കാം. അത് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് 1 ഹെക്ടറിന് 10 ടൺ അളവിൽ വേണം നമ്മൾ കൊടുക്കുക. അതായത് 10 മുതൽ 15 സെന്റിമീറ്റർ കനത്തിൽ നമുക്ക് പുതയിടണമെന്നാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പം കൃത്യത കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ്സ് ഉപയോഗിക്കാം, വീഡർ ഷീറ്റ്സ് എന്ന് പറയും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് 2-3 വർഷം ഉപയോഗിക്കാം, പിന്നെ ഒരു പാരിസ്ഥിതിക പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് അതിന് പകരം നമുക്ക് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കാം.
1: നെല്ലിനെ പറ്റി മേഡം സൂചിപ്പിച്ചായിരുന്നു, വരി നെല്ല്, ഇതൊക്കെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നങ്ങളാണ്. അപ്പം ഏതൊക്കെ കളകളാണ് അധികമായിട്ട് കാണുന്നത്?
0: നമുക്ക് ഇപ്പൊ പറയുവാണെങ്കിൽ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം പല സ്ഥലങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവരൊരു 12 കളകളെ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഡേർട്ടി ഡസൻസ് എന്ന് പറയും, കാരണം ഇവ ഉണ്ടായാൽ ഭയങ്കരമായ വിളവ് നഷ്ടം ഉണ്ടാക്കും. അപ്പൊ അതില് 5 കളകള് പുല്ലുവർഗത്തിൽപ്പെട്ടവയാണ്, പിന്നെ ഒരു 4 എണ്ണം മുത്തങ്ങയ വർഗത്തിൽപ്പെട്ടവയാണ്, പിന്നെ ഒരു 3 എണ്ണം വീതിയുള്ള ഇലയുള്ള കളകളാണ്. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 കളകളില് പുല്ലുവർഗത്തിൽപ്പെട്ട കളകളില് 2 എണ്ണം കവടയാണ്. കവട എന്ന് പറയുമ്പോൾ 2 സ്പീഷീസ് ഓഫ് കവട. പിന്നെ 1 വരിനെല്ല്, പിന്നെ അടുത്തത് കുതിരവാലി, പിന്നെ 1 എന്ന് പറയുന്നത് കടുക്കൻ അല്ലെങ്കിൽ സാരാമുള എന്ന് പറയും. പക്ഷെ നമ്മുടെ ഇവിടെ അതത്ര ഇതല്ല. ഇവയാണ് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുത്തങ്ങാ വർഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മഞ്ഞക്കോര, പിന്നെ തലേക്കെട്ടൻ എന്ന് പറയുന്നത്, പിന്നെ സൂചിപ്പുല്ലെന്ന് പറയുന്ന ഒരു കള, മുങ്ങെന്ന് പറയുന്ന ഒരു കള, ഇവ 4 എണ്ണമാണ് ഈ മുത്തങ്ങാ വർഗത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിളവ് നഷ്ടം ഉണ്ടാക്കുന്ന നെല്ലിലെ കള. വീതിയുള്ള ഇലകളോടുകൂടിയ കളകൾ എന്ന് പറയുന്നത് 1 നീർഗ്രാമ്പു, അതിന്റെ ശാസ്ത്രനാമം നമ്മൾ പറയുവാണെങ്കിൽ ലുഡ്വീജിയ പെരിനിസ് എന്ന് പറയും. അതുമാതിരി കയ്യൂന്നി, നമ്മള് ശരിക്കും അതിന് ഒത്തിരി മുടി വളരാനൊക്കെ ഉള്ള തൈലമൊക്കെ നമ്മൾ അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നു. പക്ഷെ നെല്ലിൽ അതൊരു പ്രധാനപ്പെട്ട കളയാണ്. അതുപോലെ പൊങ്ങാത്തി എന്ന് പറയുന്ന ഒരു കളയാണ്. ഈ 12 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയും. നമ്മുടെ കേരള സംസ്ഥാനത്തില് വാളരിപ്പുല്ലെന്ന് പറയുന്ന ഒരു കളയുണ്ട്. അതായത് ഇസാക്നെ മിലിയേസി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പുല്ലുവർഗത്തിൽപ്പെട്ട കള. പിന്നെ പൊള്ളക്കള, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കളകൾ എന്ന് പറയും. ഇനി ഒത്തിരി കളകളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവയൊക്കെയാണ്.
1: അപ്പൊ ഇതിന്റെ ഒരു ജൈവ നിയന്ത്രണം ചെയ്യണമെങ്കിൽ മാഡം സ്റ്റേൽ സീഡ് ബെഡിന്റെ കാര്യം പറഞ്ഞു, അത് നമുക്ക് നെൽകൃഷിയിൽ അവലംബിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊഴിച്ച് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു ശുദ്ധമായ വിത്ത് ഉപയോഗിക്കുക, പിന്നെ നില ഒരുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിൽ കൂടെ തന്നെ ഈ പറഞ്ഞ കളകളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കളകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മാർഗമാണ് ജലനിയന്ത്രണം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പൊ നമ്മള് വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു 1.5 സെന്റിമീറ്റർ കനത്തിൽ വെള്ളം നിർത്തുക. അത് കഴിഞ്ഞ് ചെടി വളരുന്നതിനോടൊപ്പം തന്നെ വെള്ളത്തിന്റെ ലെവല് നമ്മൾ കൂട്ടുക 5 സെന്റിമീറ്റർ. ആ ലെവല് നമ്മള് ഒരു 25-30 ദിവസം വരെ അങ്ങനെ നിലനിർത്തുക. അപ്പം 25-30 ദിവസം ആകുമ്പോൾ നമ്മൾ ഒന്ന് വെള്ളം വലിച്ചു ഇടണം. കാരണം എന്ന് വെച്ചാല് ആ സമയത്താണ് കൂടുതൽ ചെനപ്പുകൾ എന്ന് പറഞ്ഞാൽ ടില്ലേഴ്സ് പൊട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ 5 സെന്റിമീറ്റർ വെള്ളം നിലനിർത്തണം. തുടർന്ന് നമ്മൾ കൊയ്ത്തിന് 15 ദിവസം മുമ്പേ വരെ ഈ ലെവല് വെള്ളം നിലനിർത്തുക. ഇപ്പോഴും ഈ വെള്ളം തന്നെ കെട്ടി നിർത്തരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വലിച്ചു കൊടുക്കണം. വെള്ളം നിൽക്കുന്ന കണ്ടത്തിൽ കളകൾ വളരെ കുറവായിരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നില ഒരുക്കുമ്പോൾ കണ്ടം നല്ല നിരപ്പായിരിക്കണം,
1: ലെവലായിരിക്കണം.
0: ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അളവിൽ വെള്ളം കെട്ടി നിർത്താനായിട്ട് സാധിക്കില്ല. വളരെ പുല്ലെന്ന് പറയുന്ന ആ പുല്ലുവർഗത്തിൽപ്പെട്ട കള നമുക്ക് ഒരു കളനാശിനി കൊണ്ടും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ വെള്ളം ഈ പറയുന്ന അളവിൽ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് കണ്ടത്തിൽ ഈ കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: മേഡം, ഇത് നെല്ലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച്, പച്ചക്കറിയിലും കളയൊരു പ്രശ്നമാണല്ലോ. അപ്പം പച്ചക്കറിയിലെ കള നിയന്ത്രണത്തിന് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്?
0: നമുക്ക് കരയിലെ കൃഷി ചെയ്യുമ്പോൾ സ്റ്റേൽ സീഡ് ബെഡ് ചെയ്യാം, കളയെ കിളിർപ്പിച്ചു കൊള്ളാം. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വെള്ളം കയറ്റി ഇടാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെ കളയെ കിളിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് അടിച്ചെത്തി നമുക്ക് കളയെ മാറ്റണം. ആ മാർഗത്തിൽ കൂടെ നമുക്ക് ജൈവ രീതിയിൽ കളയെ നിയന്ത്രിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരിക്കലും സ്റ്റേൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കാര്യം, പിന്നെ നമ്മൾ മണ്ണിനെ അധികം ഇളക്കരുത്. ഇളക്കരുത് എന്ന് പറയാൻ കാരണം, ഈ മണ്ണിൽ എന്തായാലും കളവിത്തുകളുണ്ട്. അപ്പൊ താഴെ കിടക്കുന്ന കളവിത്ത് മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മുടെ വിത്തുകൾക്ക് ഒരു മത്സരം ഇല്ലാതെ വളരാനുള്ള അന്തരീക്ഷം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശരിക്കും അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ആദ്യം ഒരു മത്സരം ഇല്ലാതെ അതിന് വളരാൻ പറ്റുക, നല്ല കരുത്തോടുകൂടി വളരും. പിന്നെ നമ്മൾ ഇതിലെ കളനിയന്ത്രണത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ചെടിയുടെ വളർച്ചാഘട്ടം മൊത്തം നമ്മൾ കളരഹിതമായി വെക്കേണ്ട കാര്യമേ ഇല്ല. അതിന്റെ ഒരു നിർണായക ഘട്ടമുണ്ട്. അതായത് ഇപ്പൊ ഒരു 120 ദിവസം ഉള്ള വിളകൾക്കാണെങ്കിൽ 3-ൽ 1 ദിവസം, അതായത് ആദ്യത്തെ 120 ആണെങ്കിൽ 40 ദിവസമാണ് നമ്മൾ കളകളെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടത്.
1: അത്
0: കഴിഞ്ഞ ഒന്ന് വന്നാലും ഒരു പ്രശ്നം, നമുക്ക് വിളവ് നഷ്ടം അധികം ഉണ്ടാകുന്നില്ല എന്ന്, വളരെ തുച്ഛം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രസക്തി. ഇപ്പൊ ഇതിൽ പറയാം, ആദ്യം ഉണ്ടാകുന്ന കളകളെല്ലാം നമ്മൾ നശിപ്പിച്ചല്ലോ, പിന്നെ നമ്മുടെ ചെടി അങ്ങ് വളർന്നു വരും. പിന്നെ നമുക്ക് നന്നായിട്ട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് സൂര്യപ്രകാശം ഇടയ്ക്കോട്ട് വരുന്നില്ല. അപ്പൊ അതുവഴി തന്നെ നമുക്ക് കളകളെ വളർച്ച നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ലൈവ് മൾച്ച് എന്നൊരു ആശയമുണ്ട്. അത് ഞാൻ വേറൊന്നുമല്ല, നമ്മുടെ പച്ചിലവർഗ ചെടികള് ഈ വരിയായിട്ട് നടന്ന വിളകളില് നമുക്ക് നടുവിൽ ഇത് ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഉഴുത് ചേർക്കാവുന്നതാണ്. അതാണ് ലൈവ് മൾച്ചിങ് എന്ന് പറഞ്ഞ ഇപ്പൊ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. അത് കളയെ മാത്രം നിയന്ത്രിക്കുക മാത്രമല്ല, അതുവഴി നമുക്ക് മറ്റ് കാര്യങ്ങൾ, നമ്മുടെ മണ്ണിന്റെ ഫലവത്തതയെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ മണ്ണിന്റെ വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും. ഇങ്ങനെ നമുക്ക് നേരിട്ടും അല്ലാതെയും നമുക്ക് ചെടിയുടെ വളർച്ചയെ ഈൽഡിലേക്ക് വരുന്ന ഘടകങ്ങളെ നമുക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ലൈവ് മൾച്ചിങ്ങിന്റെ ഇത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അത് നെല്ലിലാണെങ്കിൽ നമുക്ക് കോണോവിഡർ എന്നാണ് ഉപയോഗിച്ചത്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് അത്ര അങ്ങ് ഉപയോഗിക്കുന്നില്ല, പക്ഷെ തമിഴ്നാടിൽ അത് വളരെ നന്നായിട്ട് അവരുപയോഗിക്കുന്നുണ്ട്.
1: നടണം.
0: നമ്മൾ പച്ചക്കറിയൊക്കെ തന്നെ നല്ല നിശ്ചിത അകലത്തിലാണല്ലോ നടുന്നത്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിൽ തന്നെ വിൽഹോ വീഡർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ നമുക്ക് എളുപ്പത്തില് നമുക്ക് കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു ചെറിയ യന്ത്രമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിലെല്ലാത്തിനും ഉപരി ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിലാണ് നമ്മൾക്ക് കള നിയന്ത്രിക്കേണ്ടത്, നമ്മൾ തന്നെ സ്വയം ചെയ്യുന്നതാണ്. ഒരു എക്സസൈസ് ഒന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ അതുവഴി നമ്മുടെ ആരോഗ്യവും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട്. ആയിട്ട് സാധിക്കും.
1: മേഡം, വെള്ളായണി നമ്മുടെ കാർഷിക കോളേജ് ഉണ്ടല്ലോ, അപ്പൊ കോളേജിൽ റിസർച്ച് വഴി കള നിയന്ത്രണത്തെ പറ്റിയൊക്കെ നിങ്ങൾ പഠനങ്ങളൊക്കെ നടത്തി കാണുമല്ലോ.
0: വീൽ ഹോ വീഡർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അത് ആ ലെവലിലേക്ക് ആയിട്ടുണ്ട്. അത് കർഷകരിൽ എത്തുക എന്നുള്ള ഒരു ചെറിയ കാലതാമസം മാത്രമേ ഉള്ളൂ. വാഴയിൽ ഇല ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കളകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങളൊരു പരീക്ഷ നടത്തി. അത് വളരെ പ്രയോജന ആണ്. നമുക്കറിയാലോ കളനാശിനിയില് പലതരം ഉണ്ട്. പ്രീ എമർജൻസ് എന്ന് പറഞ്ഞാൽ കള കിളിർക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന കളനാശിനി, അതുപോലെ തന്നെ ഒരു മാസത്തോളം നമ്മൾ ഈ വാഴയുടെ ഇറങ്ങിയില്ല നമ്മൾ പുതയിടുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: പുതയുടെ തിക്നെസ്
0: അത് ഞാൻ 10 മുതൽ 15
1: വേണം.
0: അത് പക്ഷെ വളരെ ഇതാണ്, കാരണം ഒരു കരിയില ഏതാണ്ട് 100 ഗ്രാം 120 ഗ്രാം ഒക്കെ വരും. അപ്പൊ അത് ഒന്നത് ഈ വാഴ കൈയോടുകൂടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അതിന് ഫൈബർ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് 1.5 മാസമൊക്കെ എടുക്കും പൂർണ്ണമായിട്ട് അഴുകി മണ്ണിലേക്ക് ചേരാൻ. അതുവരേക്കും നമുക്ക്
1: വർക്ക്
0: ചെയ്യും. അപ്പൊ നമുക്കറിയാലോ ഇതിന്റെ ഈ പുതയിടലിന്റെ ഇതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കാതെ നമ്മൾ കളയുടെ കിളിർപ്പിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ കണ്ടെത്തിയത് 1 മാസം വരെ നമുക്ക് ഈ ഉണങ്ങിയ വാഴയിലിട്ട് പുതയിട്ട ശേഷം എന്ന് വെച്ചാൽ 1 മാസം ഇങ്ങനെ കൊടുക്കുക. 30-ാമത്തെ ദിവസം വീൽഹോ വീഡർ ഉപയോഗിച്ച് നമ്മൾ കളയെ മാറ്റുക. അതുപോലെ 45-ാം ദിവസം നമ്മൾ കളയെ ഈ വീൽഹോ വീഡർ ഉപയോഗിച്ച് നമ്മൾ മാറ്റുക. അതുവഴി ഏറ്റവും നല്ല വിളവാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് നമ്മൾ കൈകൊണ്ട് പറിച്ചു നേടുന്ന രീതിയൊക്കെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വളരെ ലാഭകരവും അതുപോലെ വളരെ അധികം യീൽഡ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്.
1: ഡോക്ടർ ഷീജ, നമ്മൾ ഈ ജൈവ കള നിയന്ത്രണം എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള സയൻസ് എന്തുവാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് നമ്മുടെ കർഷകർക്ക് തന്ന് ഈ ഒരു നല്ല ചർച്ചയ്ക്ക് വേണ്ടി താങ്കൾ ഇത്രയും സമയം കണ്ടെത്തി വളരെ നന്ദി.
2: ജൈവ കള നിയന്ത്രണ രീതികളെപ്പറ്റി മനസ്സിലായില്ലേ? കളകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നിയന്ത്രിച്ചാൽ ജോലി എളുപ്പമാണ്. വൈകിയാൽ കളകൾ ശക്തമായി വളരുകയും നിയന്ത്രണ ചെലവും അധ്വാനവും കൂടുകയും ചെയ്യും. കളകളെ നേരത്തെ തിരിച്ചറിയാം, കൃത്യസമയത്ത് നിയന്ത്രിക്കാം, നെൽവയലിനെ സമൃദ്ധമാക്കാം. ജൈവ കള നിയന്ത്രണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഷീജ കെ രാജാണ്. ഡോക്ടർ ഷീജ കെ രാജുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനും തേങ്ങയിലെ എണ്ണ കൂട്ടുന്നതിനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലുകീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്നും ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചെരുവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും.
2: കമ്പോള വില നിലവാരം.
4: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 23,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 68,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,300 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
5: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നെല്ലിലെ തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ഏത് മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, ട്രൈക്കോഗ്രമ ജപ്പോണിക്കം എന്ന മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ട്രൈക്കോ കാർഡ് ഉപയോഗിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
6: വയലും വീടും സമാപിക്കുന്നു.

0: എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും രാജലക്ഷ്മിയും പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.
1: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
2: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
1: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
3: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടി സി അപ്ലൈ.
0: റഫീഖ് അഹമ്മദിന്റെ മറ്റൊരു രചന, ഗോപി സുന്ദറിന്റെ സംഗീതം. ഷഹബാസ് അമനും മൃദുല വാര്യരും പാടിയ ഗാനം. ചിത്രം വിശുദ്ധൻ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഗോപിസുന്ദറും ഹരിനാരായണനും ചേർന്നൊരുക്കിയ ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്. ചിത്രം സലാല മൊബൈൽസ്.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ശ്വേതയും ദേവിക ദീപക് ദേവും പാടിയ ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ദീപക് ദേവ്, ചിത്രം ഭാസ്കർ ദിറാസ്കൽ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ശ്വേത കഥവീട് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം രചന സോഹൻലാൽ, സംഗീതം എം ജയചന്ദ്രൻ.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷനാൻ മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഡോക്ടർ മധു വാസുദേവിന്റെ വരികൾ, ഫോർ മ്യൂസിക്സിന്റെ സംഗീതം. പാടിയത് എം ജി ശ്രീകുമാർ, നജീം അർഷാദ്, അൻവർ സാദത്ത്, ഹരിത എന്നിവർ. ചിത്രം ഒപ്പം.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലഹരിയുടെ പിടിയിൽ നിന്ന് യുവജനങ്ങളെ മുക്തരാക്കുന്നതിൽ നിർണായക

പങ്കുവഹിക്കാൻ കായിക വിനോദങ്ങൾക്കും പോലീസിനും സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണത തടയാൻ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൾട്ടിപ്ലക്സുകളിലെ അമിതവിലയുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ നടന്ന 35 പരിശോധനകളുടെ ഭാഗമായി 25 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കൊല്ലത്തെ മൾട്ടിപ്ലക്സിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഷോപ്പ് പൂട്ടിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഡിജിറ്റൽ സർവേയുടെ രണ്ടാംഘട്ടം കേരളപ്പിറവി ദിനമായ നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:45 മുതൽ രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB. കൊല്ലം നേവൽ NCC ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പായ്വഞ്ചി സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയായി. തേവള്ളി നേവൽ യൂണിറ്റിൽ മടങ്ങിയെത്തിയ സംഘത്തിന് ആവേശകരമായ വരവേൽപ്പ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന കൂടെ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ജില്ലയിലെ അഗളിയിൽ നാളെ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ കടലാക്രമണത്തിന് സാധ്യത. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6:00.

ഗോദ എന്ന ചിത്രത്തിന് വേണ്ടി ഗൗരിലക്ഷ്മിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ. ഇനി മധു ബാലകൃഷ്ണനും സംഘവും മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. രചന സന്തോഷ് വർമ്മ, സംഗീതം ദീപക് ദേവ്.

0: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ. വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: മനു മഞ്ജത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം, അരുൺ ഏലാട്ടും കാവ്യാജിത്തും പാടിയ ഗാനം, ചിത്രം ഒരു വടക്കൻ സെൽഫി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കീരവാണിയുടെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ചിത്രം ബാഹുബലി 2.

0: മാസത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ചിത്രം ഒരു മുത്തശ്ശി കഥ. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ, പാടിയത് വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: നടൻ എന്ന ചിത്രത്തിനുവേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം. രചന ഡോക്ടർ മധു വാസുദേവൻ. സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ജോൺസൺ സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം ചക്കോരം.

0: ഫോൺ സ്മാർട്ട് ആയ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
1: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
0: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടി എൻ സി അപ്ലൈ.
2: ചിത്രം കുടുംബകോടതി. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കിടേഷ്, പാടിയത് എം ജി ശ്രീകുമാർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: എസ് രമേശൻ നായരും എസ് പി വെങ്കടേഷും ചേർന്നൊരുക്കിയ മറ്റൊരു ഗാനം, പാടിയത് യേശുദാസ്. ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ.

0: ബ്രോ ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
1: എന്നാ മൈ ജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈ ജി ആൻഡ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന്
2: സിക്കിൽ സഹോദരിമാർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. വയലിൻ ഡൽഹി പി സുന്ദർരാജൻ, മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു, ഖടം വൈക്കം ആർ ഗോപാലകൃഷ്ണൻ. ആദ്യം ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച സിദ്ധിവിനായകം എന്ന കീർത്തനം കേൾക്കാം. രാഗം മോഹന കല്യാണി, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിക്കിൽ സഹോദരിമാർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ ഡൽഹി പി സുന്ദർരാജൻ. മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു. ഖടം വൈക്കം ആർ ഗോപാലകൃഷ്ണൻ. ഇനി അനുരാഗമുലേ രാഗം സരസ്വതി. രൂപകതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

0: സംഗീതസുധയിൽ ഇതുവരെ കേട്ടത്
1: സിക്കിൽ സഹോദരിമാർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി, വയലിൻ ഡൽഹി പി സുന്ദർരാജൻ, മൃദംഗം ശ്രീമുഷ്ണം വി രാജറാവു, ഖടം വൈക്കം ആർ ഗോപാലകൃഷ്ണൻ.
2: സംഗീതസുധ സമാപിച്ചു. ഇനി സോപാനം എന്ന ചിത്രത്തിന് വേണ്ടി മനോജ് പാടിയ ത്യാഗരാജ കൃതി കേൾക്കാം.
3: നഗുമോ മൂകലവാനി നാമ മനോഹരുണി ജഗമേ.

സമയം 10:30. നിശാസുരഭിയിൽ ഇന്നാദ്യം യേശുദാസും പി സുശീലയും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

കാലചക്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയ ഗാനമാണ് കേട്ടത്. ഇനി ജി ദേവരാജൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം കേൾക്കാം. പാടിയത് പി മാധുരി. ഗാനരചന വയലാർ രാമവർമ്മ. ചിത്രം നഖങ്ങൾ.

ചിത്രം ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി. പാടിയത് KP ബ്രഹ്മാനന്ദൻ.

0: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും ചേർന്നൊരുക്കിയ ഗാനം, പാടിയത് യേശുദാസ്, ചിത്രം ദൃക്സാക്ഷി.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. നിശാസുരഭി ദിവസവും രാത്രി 10:30 ആകാശവാണിയുടെ 101.9 അനന്തപുരി FM-ൽ.

0: സമയം 11 മണി. സുഭാഷിതം. അവതരിപ്പിച്ചത് കരിപ്പൂര് ജീവി നായർ.
1: മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. ഇത് ജീവിച്ചിരുന്നുവെങ്കിൽ മലയാളത്തിൻ്റെ മഹാകവിയാകുമായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ആത്മഹത്യാ ഗീതമാണ്. 27-ാമത്തെ വയസ്സിൽ തൻ്റെ കാമുകിയുടെ കഴുത്തിൽ മറ്റൊരാൾ വരണമാല്യം ചാർത്തിയ മുഹൂർത്തത്തിൽ സ്വന്തം കഴുത്തിൽ സ്വയം മരണമാല്യം ചാർത്തിയ ആ പ്രതിഭാശാലി കൈരളിക്ക് സമ്മാനിച്ചത് തീരാ നഷ്ടം. മരണത്തിൻ്റെ മണിമുഴക്കമല്ല മധുരമെന്നും ജീവിതത്തിൻ്റെ മണിമുഴക്കമാണ് മധുരോദാരമെന്നും മനസ്സിലാക്കാൻ മോഹഭംഗത്തിൽ അമർന്നുപോയ ആ തരളിത ഹൃദയന് കഴിയാതെ പോയി. ആത്മശക്തി കൈമോശം വരുന്ന ദുർബല നിമിഷത്തിലാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആത്മജ്ഞാനം ആർജിക്കുന്നതിലൂടെയാണ് ആത്മവീര്യം കൈവരുന്നത്. അറിവാണ് ആത്മധൈര്യം. ജീവിതായോധനത്തിനിടയ്ക്ക് ഒരുവനിൽ ഉടലെടുക്കാനിടയുള്ള പ്രക്ഷുബ്ധതകളെയും മാനസിക സംഘർഷങ്ങളെയും വിഹ്വലതകളെയും കുറിച്ച് മുൻകൂട്ടി തന്നെ അറിവ് സമ്പാദിച്ചിട്ടുള്ളവൻ പ്രതിസന്ധികളിൽ തകർന്നുപോവില്ല, തളർന്നുപോവില്ല. തകരാനും തളരാനുമുള്ളതല്ല മനോഹരമായ മനുഷ്യജീവിതം. പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിന് കേവലം ഒരു കൃമിക്ക് പോലും നിശ്ചിത പങ്കുവഹിക്കാനുണ്ട്. ശ്രേഷ്ഠ സൃഷ്ടിയെന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? പക്ഷേ വിവിധങ്ങളായിട്ടുള്ള വൈകാരിക

0: വൈകാരികതകളുടെ വിളനിലമാണ് മനുഷ്യ മനസ്സ്. ആത്മസംയമനത്തിലൂടെ മാത്രമേ കടിഞ്ഞാൺ പൊട്ടിച്ച് കലഹിക്കാൻ തുടങ്ങുന്ന വികാരങ്ങളെ അമർച്ച ചെയ്യാനാകൂ. ആത്മസംയമനം ചെയ്തിടുന്ന മഹാമതി രാജ്യം പിടിച്ചടക്കുന്ന വീരനേക്കാളും ഉത്തമൻ എന്നാണ് മഹാകവി കെ സി കേശവപിള്ള പറയുന്നത്. പിടിച്ചടക്കാൻ എന്തെല്ലാമുണ്ട് ഒരുവൻ്റെ മുന്നിൽ! പരാജയത്തിൻ്റെ മുന്നിൽ അടിയറവ് പറയേണ്ടവനല്ല മനുഷ്യൻ. വാസ്തവത്തിൽ പരാജയം എന്നൊന്നില്ല. തോൽവി എന്ന് തോന്നുന്ന ഓരോ അനുഭവവും വിജയത്തിലേക്കുള്ള വഴിവിളക്കുകളാണ്. ആ വിളക്കിൻ്റെ വെള്ളി വെളിച്ചത്തിൽ സധൈര്യം മുന്നോട്ടേക്ക് കാൽവയ്ക്കുമ്പോൾ കൈപിടിച്ച് വിജയത്തിലേക്ക് ആനയിക്കാൻ നിരവധി പേരുണ്ടാകും. ആരും ഒറ്റയ്ക്കല്ല ഈ വിശാല ലോകത്ത്. ചേർത്ത് പിടിക്കാൻ വെമ്പുന്ന കരങ്ങൾ ഒപ്പമുണ്ട് എന്ന വിശ്വാസം മനസ്സിൽ ദൃഢമാകണം. നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ പ്രപഞ്ചം മുഴുവൻ അതിതീവ്രമായ ആലോചന നടത്തും കൂടെയുണ്ടാകും എന്ന് ബ്രസീലിയൻ നോവലിസ്റ്റ് പൗലോ കൊയ്ലോ പറയുന്നു. ഒരു മനുഷ്യ ജീവിതവും സുഗമമായൊഴുകുന്നൊരു തെളിനീർപ്പുഴയല്ല. ചുഴികളുണ്ട്, കയങ്ങളുണ്ട്, പാറക്കൂട്ടങ്ങളുണ്ട്. അതേസമയം കുഞ്ഞോളങ്ങളുണ്ട്, കുളിർജലമുണ്ട്, കുഞ്ഞു മത്സ്യങ്ങളുണ്ട്, വെൺമണൽപ്പരപ്പുണ്ട്. എല്ലാം അറിഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചും വെല്ലുവിളികളെ നെഞ്ഞു വിരിച്ച് നേരിടുന്നതാണ് വ്യക്തിത്വം. ആത്മഹത്യ പടനിലത്തിൽ നിന്നൊളിച്ചോടുന്ന ഭീരുവിൻ്റെ പ്രവൃത്തിയാണ്, ആത്മാഭിമാനത്തിൻ്റെ ലക്ഷണമല്ല. വിട്ടുമാറാത്ത വിഷാദം, അസഹ്യമായ മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെട്ടെന്ന തോന്നൽ, പരാജയബോധം, അപകർഷബോധം, അപമാനിക്കപ്പെടുന്നുവെന്ന വിചാരം, സാമ്പത്തിക തകർച്ച, ബന്ധങ്ങളുടെ ഉലച്ചിൽ, മാറാരോഗം, ഇങ്ങനെ പലതാണ് ആത്മഹത്യയിൽ അഭയം കണ്ടെത്താനുള്ള കാരണങ്ങൾ. എന്നാൽ ഒന്നറിയുക, ഇവയെല്ലാം താൽക്കാലികങ്ങളാണ്, പരിഹാരമുള്ള പ്രശ്നങ്ങളാണ്. പ്രശ്നപരിഹാരത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് നിരവധി. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരശാന്തിയെയും എന്നെന്നും കൊണ്ടു നടക്കാൻ മനുഷ്യ മനസ്സിനാവില്ല. എത്ര കൊടിയ ദുഃഖത്തിൻ്റെയും തീവ്രത കാലക്രമേണ കുറയുക തന്നെ ചെയ്യും. അല്പം ക്ഷമ, അതുമാത്രം മതി. ആകാശം മൂടി മറച്ചു നിന്ന കാർമേഘം മായുമ്പോൾ കാണുന്നത് ഏഴഴകുള്ളൊരു വാർമഴവില്ല. കൂരിരുൾ കൂട്ടത്തിനിടയിലും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ നിശബ്ദ സംഗീതം, വേനലിൻ്റെ കാഠിന്യത്തിലും കാട്ടുചോലകളുടെ കർണാമൃത താളം, ദുഃഖത്തിൻ്റെ അന്ത്യരംഗവും ഇങ്ങനെ തന്നെ ആനന്ദം. ആനന്ദം ആനന്ദം അല്ലും പകലും എൻ മാനസപ്പൈങ്കിളി പാടും മന്ത്രം. ഇടപ്പള്ളി തന്നെ ഇതാ ഇങ്ങനെയും പറയുന്നു, സത്യം അതിങ്ങനെയാണെങ്കിലെന്നും ദഗ്ധഹൃദയമേ നീ ചിരിക്കൂ, നീ ചിരിക്കൂ.
1: കരിപ്പൂര് ജി വി നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 കഴിഞ്ഞ് 5 മിനിറ്റ്. കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

0: खुद लेने आएंगे
1: रिश्ते में हम दोनों।

पहले भी कहीं देखा है मैं।

एक खामोश मुलाकात की याद आती है।

Thank you.

ജബ് ദിൽ മിലേ മിലേ മിലേ ദിൽ മിലേ തബ് ഗുൽ ഖിലേ ഖിലേ ഖിലേ ഗുൽ ഖിലേ ജബ് ദിൽ മിലേ തബ് ഗുൽ ഖിലേ ജബ് ഗുൽ ഖിലേ തബ് ദിൽ മിലേ മിലേ